ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 14, കൊല്ലവർഷം 1201, ഇടവം 21. 2026 ജൂൺ 4 വ്യാഴാഴ്ച എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്.
2: 1970s പ്രേക്ഷകരെ ഹരം കൊള്ളിച്ചിരുന്ന സൂപ്പർമാൻ സിനിമകളിലെ നായകനായിരുന്നു ക്രിസ്റ്റഫർ റീവ്. അദ്ദേഹം പ്രശസ്തനായത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു കുതിരക്കമ്പക്കാരൻ കൂടിയായിരുന്നു റീവ്. 1995 പരിശീലനത്തിനിടെ റീവ് കുതിരപ്പുറത്ത് നിന്ന് തെറിച്ചു വീണു, കഴുത്തൊടിഞ്ഞു, ശരീരം പൂർണമായും തളർന്നു. 2004 ഒക്ടോബർ 10 ഈ ലോകത്തോട് വിടവാങ്ങും വരെ അതേ നിലയിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. ഇതിനിടെ റീവ് ആത്മഹത്യയെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചു. ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, തീരുമാനം അങ്ങയുടേതാണ്, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, റീവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനും ജീവിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കും. റീവ് എനിക്ക് എന്നും ഒരേയാൾ തന്നെയാണ്, എന്റെ ഭർത്താവാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ ഉടമ്പടിയായ ആ വാക്കുകൾ തന്നിൽ പ്രത്യാശയും ജീവനും നിറച്ചതായി ക്രിസ്റ്റഫർ റീവ് പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഒരിക്കൽ പോലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വെന്റിലേറ്ററിൽ കൂടി ശ്വസിച്ചു കിട്ടുന്ന ശാരീരിക ഊർജം ക്രിസ്റ്റഫർ റീവ് പരാലിസിസ് ഫൌണ്ടേഷൻ എന്ന സ്ഥാപനം രൂപീകരിക്കുന്നതിന് റീവ് വിനിയോഗിച്ചു. വീൽചെയറുകളിൽ ജീവിതം തളച്ചിടപ്പെടേണ്ടി വരുന്നവർക്കായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഫൌണ്ടേഷൻ സ്വരൂപിച്ചത്. അന്നുവരെ സ്വയം വെറുത്തിരുന്ന റീവ് സ്നേഹമസൃണമായ ആ വാക്കുകൾ കേട്ടതിനു ശേഷം സ്വയം സ്നേഹിക്കാനും ലോകം മുഴുവനെയും സ്നേഹിക്കാനും തക്കവിധം തന്റെ ഹൃദയം വിശാലമാക്കി. റീവ് തന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞു. എന്താണ് നമ്മുടെ യഥാർത്ഥ മൂല്യം? അത് ധനമോ പ്രശസ്തിയോ പദവിയോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, സ്നേഹം നിറഞ്ഞ ഹൃദയത്തിന് ഉടമകളാകുക എന്നത് മാത്രമാണ്. ഭീകരതയും പരസ്പര വിദ്വേഷവും വർഗീയതയും മതസ്പർദ്ധയും ഒക്കെ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ അതിജീവനം സാധ്യമാക്കാൻ സ്നേഹമുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആന്തരിക ശക്തിയുള്ള വ്യക്തിത്വത്തിന് ഉടമകളാകണമെങ്കിൽ ഹൃദയം ഉത്കൃഷ്ട സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഒരാളെ സ്നേഹിക്കുകയെന്നാൽ അതൊരു പ്രാർത്ഥനയാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. സ്നേഹം പാലങ്ങൾ പണിയുന്നു. നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രപഞ്ചം എന്നത് സ്നേഹത്താൽ സൃഷ്ടികർമ്മം നടത്തുന്ന പരമോന്നത പ്രമാണത്തിൽ നിന്ന് നേരിട്ട് ജനിച്ചതാണെന്നും ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു എന്ന കവിവാക്യം ഇവിടെ ഓർക്കാം. എല്ലാ വികാരങ്ങളിലും വെച്ച് ഏറ്റവും വലുതും ഉദാത്തവും ശുദ്ധവുമായ പദം സ്നേഹം തന്നെ. നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവാക്യം സ്നേഹത്തിന്റെ കൽപ്പന കൂടിയാണ്. സ്നേഹത്തിന്റെ രസതന്ത്രം നാം സ്വായത്തമാക്കണം. സ്നേഹം സർവോത്കൃഷ്ടമാണ്. അത് സർവ്വതും സഹിക്കുന്നു, സർവ്വതും പ്രത്യാശിക്കുന്നു, സകലതിനെയും അതിജീവിക്കുന്നു. അത് ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അത് നമ്മെയും നമുക്ക് ചുറ്റുമുള്ളവരെയും ചുറ്റുപാടുകളെയും പരിവർത്തിപ്പിക്കുന്ന ശക്തിപ്പെടുത്തുന്ന ശക്തി കൂടിയാണ്. മനോഹരമായ ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ്: മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ഉത്കൃഷ്ട സ്നേഹത്താൽ ഹൃദയം നിറയ്ക്കാം, സകലതിനെയും സ്നേഹത്തിന്റെ ഊഷ്മളതയാൽ ചേർത്ത് വയ്ക്കാം. ശുഭദിനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ച സഭയിൽ ഇന്ന് അവസാനിക്കും. ഇന്ത്യ ലാവോസ് 10-ാമത് ജോയിന്റ് കമ്മീഷൻ യോഗം ഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ് സവാൻ ഫോം വിഹാനും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി. അപകടകരമായ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ തീരുമാനം. ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ന്യൂഡൽഹി മാൽവിയ നഗറിലെ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. മരിച്ചവരിൽ 12 വിദേശികളും ഉൾപ്പെടുന്നു. 49 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോൾ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ. എതിരില്ലാത്ത ഗോളിലാണ് ഇന്ത്യയുടെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ ആത്മരഹസ്യം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി. മധുസൂദനൻ നായർ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. വിശുദ്ധ വനങ്ങളുടെ വിശാല അർത്ഥങ്ങൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരിയിൽ നാടകഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം. 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ച കളംപാട്ട്. 12:40 ആരോഗ്യദീപ്തി. മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK നിത്യ സംസാരിക്കുന്നു. 2:00 1:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 3:00 കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 5:00 6:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പറ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി പെരിയയിലെ KV അനിത, A സുമിത എന്നിവർ. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗേഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും ചർച്ച. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ CP സിനി. 8:00 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: ആകാശവാണി കണ്ണൂർ.
1: കാവ്യാഞ്ജലി. ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മരഹസ്യം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് വി. മധുസൂദനൻ നായർ.

0: നിങ്ങൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മരഹസ്യം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് വി മധുസൂദനൻ നായർ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ഇന്നത്തെ അർച്ചനയിൽ ആദ്യം എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുള്ള ഏകദിന ശില്പശാല ഈ മാസം 6 കണ്ണൂർ തോട്ടട എസ് എൻ കോളേജിൽ നടക്കും. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 6 രാവിലെ

0: രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11:00 കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനീഴ്സ് 6:00 സമാപിക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാളെ വേളൂർ കിസാൻ സർവീസ് സൊസൈറ്റി കേശവ്ജി സ്മാരക പൊതുജന വായനശാലയുടെ സഹകരണത്തോടെ വിവിധ തരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. തൈകൾ ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9447650629. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ രോഗനിദാന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10:00 തെയ്യം കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ആരോഗ്യ ബോധവൽക്കരണവും ചർച്ചയും നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9447760756 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. 16 IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി 15 നീട്ടി. വെബ്സൈറ്റ് www.ihrd.admissions.org. ഫോൺ 8547005000. മാട്ടൂൽ തെക്കുംപാട് GMUP സ്കൂളിൽ അറബിക് അധ്യാപക തസ്തികയിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10:30 നടക്കും. കണ്ണാടിപ്പറമ്പ് പുല്ലുപ്പി ഹിന്ദു LP സ്കൂളിന്റെ പ്രവേശന കവാടം ഉദ്ഘാടനം നാളെ രാവിലെ 10:00 KV സുമേഷ് MLA നിർവഹിക്കും. തുടർന്ന് പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടക്കും. കാലവർഷം ആരംഭിച്ചതിനാൽ കാരങ്കോട് പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാലും DS സൈഡിൽ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം കുറഞ്ഞതിനാലും പ്രളയ സാധ്യത ഒഴിവാക്കുന്നതിനായി നാളെ കാഞ്ഞങ്ങാട് പാലായി SWERCB ഷട്ടറുകൾ തുറക്കുമെന്ന് കാസർഗോഡ് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിലും റോഡരികിലും കെട്ടിടത്തിന് മുകളിലും സ്ഥാപിച്ചിട്ടുള്ള അപകടകരവും അനധികൃതവുമായ മുഴുവൻ പരസ്യ ബോർഡുകളും കൊടിമരങ്ങളും ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ കാലവർഷത്തിന് മുന്നോടിയായി ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ബോർഡുകൾ 3 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തെ അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുക. അപേക്ഷ അതാത് ICDS ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർക്ക് December 15 സമർപ്പിക്കണം. മുൻവർഷങ്ങളിൽ ധനസഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270008. കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആന്റ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9072592412. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 രാവിലെ 10:00 കാസർഗോഡ് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലാണ് മത്സരം. ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രത്തോടെ വിവരങ്ങൾ ഈ മാസം 8 DIST@gmail.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കണം. ഫോൺ 8606909105. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജൂൺ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 7994449414. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാളെ തിരുവോണ പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ നാളെ തിരുവോണം ആരാധന. സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു

0: ർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
4: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
3: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
3: ഫോൺ 8590460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
10: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
0: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
10: അതെങ്ങനെയാ?
0: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
10: സംഭവം കൊള്ളാലോ.
0: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തിന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
12: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
12: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
12: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866339.
1: 9847484950.
12: 8893949598.
13: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI.

0: പരിയാരം കണ്ണൂർ. ഫോൺ 8547108649.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ.

0: രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-tier ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 2,23,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായനികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
0: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്ര പ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-star ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9 പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70 രാജ്യങ്ങളിൽ നിന്ന് 400 പേരാണ് 5 പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5 താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2 ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. केन्द्रीय मन्त्रिमण्डलेन विमानन परिवहन मार्ग आधारभूत संरचना क्षेत्रेषु महत्वपूर्णाः योजनाः अनुमोदिताः. पश्चिम एशिया संकट कारणेन वर्धितेषु ഇന്ധനമൂല്യേഷു ഭാരതീയ വിമാന

0: മാക്കി മാറ്റാം. ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.
5: അമ്മമ്മേ നോക്ക്, ദാ എനിക്ക് കാവ് പോയപ്പോ കിട്ടിയതാ. നോക്ക്,
6: കാവെന്ന് കിട്ടിയതോ?
5: നോക്ക്
6: മോളെ,
5: നല്ല വെളുത്ത വെള്ളാര കല്ല് കോഴിമുട്ട പോലെ ഉണ്ടല്ലേ.
6: ആഹാ, ഇതെന്താ ഇത്?
5: ദേ ഇങ്ങനെ കവിളത്ത് വെക്കുമ്പോ എന്താ തണുപ്പല്ലേ?
6: അരുത് മോളെ, അരുത്.
5: എന്താ അമ്മമ്മ?
6: എന്റെ ഭഗവാനേ, ദോഷാണ് കുട്ടി, ദോഷം.
5: ദോഷോ?
6: അവിടെ തന്നെ കൊണ്ടുവച്ച് നമസ്കരിക്ക്.
5: അതിനിത് വെറും കല്ലല്ലേ അമ്മമ്മ?
6: വെറും കല്ലല്ല കുട്ടി, കാവിൽ നിന്ന് കാലില് പറ്റിയ മണ്ണ് കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാ പറയാ.
0: അങ്ങനെയാവണം കാവുകൾ വിശുദ്ധ വനങ്ങളായത്. കാലവർഷാരംഭത്തിൽ കാവുകളിലേക്ക് കടന്നു ചെല്ലാൻ നല്ല സുഖമാണ്. വേനലിൽ മുഷിഞ്ഞുണങ്ങിയ ചേലയഴിച്ചുവച്ച് തളിരിന്റെ ഇളം പച്ച ചേല ചുറ്റി വെള്ളമിറ്റുന്ന മുടി വേർപെടുത്തി വിശുദ്ധ കന്യകയായി കാവ് നിൽക്കുന്ന സമയത്ത് പച്ചിലക്കാട്ടിലച്ചി എന്ന പ്രകൃതി മാതാവ് കോലം തികഞ്ഞ മഹാമായയായി വാണരുളുന്ന നീലിയാർകോട്ടത്തിന് മഴക്കാലത്ത് വശ്യത കൂടും. ഈ വശ്യതയും നിഗൂഢതയും അനുഭവിച്ചറിഞ്ഞ് ഒരു കാവ് നടത്തത്തിന് കൂട്ടുവരുന്നു. വിശുദ്ധ വനങ്ങളുടെ വിശാലാർത്ഥങ്ങൾ തേടി ഒരു കാവ് നടത്തത്തിന്.
7: സർ, നമ്മൾ ഈ കാവിലേക്ക് കിടക്കുമ്പോ വലതുവശത്ത് കാണുന്ന ഒരു വലിയ മരവും അതിനെ ചുറ്റി പണഞ്ഞു നിൽക്കുന്ന കുറെ വള്ളികളും, ആക്ച്വലി ഈ മരം എന്താണ്?
8: ഈ മരത്തിന്റെ പേരാണ് മിമിസിലോൺ റണ്ടാരിയാനം, അതായത് കയാമ്പൂ എന്നും പറയും. ഈ തെക്ക് ഗ്രൂവിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു മരമാണ് മിമിസിലോൺ, അതായത് കയാമ്പൂ.
0: നാളെ June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ബോധം June 5 മാത്രം പുലർത്തേണ്ട സവിശേഷമായ ഒരു വികാരമല്ല. പുല്ല് കല്ല് പുഴു മുതൽ മഹാവൃക്ഷങ്ങളും നീലത്തിമിംഗലങ്ങളും ഉൾപ്പെട്ട പ്രപഞ്ച കുടുംബത്തോടുള്ള കറയറ്റ കൂറായിരിക്കണം അത്. അതുകൊണ്ടുതന്നെ വസുധൈവ കുടുംബകം എന്ന പ്രാണമന്ത്രത്തിന്റെ ഈറ്റില്ലമായ ഈ നിത്യഹരിത വനത്തിലൂടെ നടക്കാം. നമുക്കൊപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി പരിസ്ഥിതി പഠന വിഭാഗം മേധാവി ഡോക്ടർ കെ മനോജ്.
8: ഇത് ഇപ്പോൾ പൂക്കേണ്ട സമയമായിട്ടുണ്ട്, മഴ വന്നു തുടങ്ങി. ഇത് പൂത്തു കഴിഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയുള്ള നീല നിറത്തോടുകൂടിയിട്ടുള്ള ഫ്ലവറോടുകൂടി നമുക്ക് കാണാൻ പറ്റും. ഈ സെഗ് ഗ്രൂവിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രധാനമായിട്ടും ഈ മരമാണ് സ്വാധീനിക്കുന്നത്.
7: നമ്മള് ഈ കായാമ്പൂ മരത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട്, അതായത് ഇടതുവശത്തായിട്ട് ഒരു മുള്ളു മുരുക്കുണ്ടല്ലേ, ഇത് എന്തെങ്കിലും രീതിയിൽ ഈ കാവിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടോ?
8: ഈ മുള്ളു മുരുക്ക് എന്ന് പറയുന്ന എറിത്രിന എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ പെട്ടതാണ്. ഈ മരം ഒരുപാട് പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ചും അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്ത് മണ്ണിലേക്ക് ലയിപ്പിക്കുന്നതിന് ഈ മരത്തിന് നല്ലൊരു പങ്കുണ്ട്. മാത്രമല്ല, ഈ മരത്തിന്റെ ചില ഭാഗങ്ങള് തെയ്യുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചമയ കിരീടം പോലുള്ളത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: മഴ പുണ്യാഹം തെളിച്ച് കടന്നുപോയ ഒരു മധ്യാഹ്നത്തിലാണ് ഈ കാവ് നടത്തം ആരംഭിച്ചത്. മഴ തോർന്നിട്ടും മരം പെയ്യുന്ന തണുത്ത മധ്യാഹ്നത്തിൽ ഈ നടത്തം നീലിയാർ ഭഗവതിയുടെ അണിയറയിലേക്ക് നീളുന്ന
1: പാതയിലൂടെ.
7: ഒരു പ്രത്യേക ചെടി, നല്ല ഒരു ഇളം പച്ച തളിര്, ഇത് ഒരു പ്രത്യേകതയുള്ള ചെടിയാന്ന് തോന്നുന്നു. ഇത് എന്താണ് സാർ?
8: ഈ ചെടി

0: പേര് മൈല എന്ന് പറയും മലയാളത്തിലെ. അതിന്റെ ശാസ്ത്രീയ നാമം വൈറ്റക്സ് അൾട്ടിസിമ എന്നാണ്. ഇത് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഇതിന്റെ ഇലകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മയിലിന്റെ കാൽപാദം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മൈല എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതും നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മരമാണിത്.
1: ഇവിടെ മഴയിൽ കഴുകിക്കമിഴ്ത്തിയ നൂറായിരം വെള്ളിപ്പിഞ്ഞാണങ്ങൾ നിരത്തി വെള്ളിലെ ചെടികൾ കാവിന് ചന്തമേറ്റുന്നു.
2: ഇവിടെ നിറച്ചും വെള്ളിയില, വെള്ളിയിലയുടെ ഒരു സാമ്രാജ്യം എന്ന് പറയാം. ഇത് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഈ കാവിന്റെ ഒരു സ്ഥിരം അംഗം തന്നെയാണോ വെള്ളിയില?
0: വെള്ളിയില തീർച്ചയായിട്ടും ഇത്തരം കാവുകളിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ്. ഇത് മറ്റ് സ്പീഷീസുകളെ പോലെ തന്നെ പരാഗണത്തിനൊക്കെ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്പീഷീസ് ആണ്.
2: പോളിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ നിത്യഹരിത വനത്തിന്റെ ഡെൻസ് അല്ലെ, അതിന്റെ സാന്ദ്രത കൂട്ടാൻ അല്ലെ മരങ്ങളുടെ,
0: അതായത് പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം വഴിയാണ് ചെടികളിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇൻസെക്റ്റുകളാണ് ഈ പരാഗണം നടത്തുന്നതിന് പ്രധാനമായിട്ടും വലിയൊരു പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രാണികളെ ആകർഷിക്കാനൊക്കെ ഇത്തരം ചെടികൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആയുർവേദ ഗുണങ്ങളും ഒരുപാട് ഉണ്ട്. അതായത് ഇത് നല്ലൊരു ഹെയർ ടോണിക് ഇത്തരം ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: പുറമേക്ക് പച്ച കുപ്പായം അണിഞ്ഞ ചില നുഴഞ്ഞുകയറ്റക്കാരുമുണ്ട് ഇവിടെ. അതിൽ പ്രധാനം കാവിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയെന്ന അധിനിവേശ സസ്യമാണ്.
2: കാഴ്ചക്ക് വളരെ പച്ചപ്പ് തരുന്നുണ്ടെങ്കിലും ചില അധിനിവേശ സസ്യങ്ങൾ ഇവിടെ കടന്നുകൂടുന്നുണ്ട്. ധാരാളം കമ്മ്യൂണിസ്റ്റ് അപ്പയുണ്ടല്ലോ ഇവിടെ.
0: അതെ അതെ, തീർച്ചയായിട്ടും ഇവിടെ നമ്മള് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് അറിയപ്പെടുന്ന സ്പീഷീസ് ഒരുപാടുണ്ട്. അത് ഈ പറയുന്ന മനുഷ്യന്റെ കൈകടത്തലിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം സ്പീഷീസുകൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം സ്പീഷീസുകൾ ഒരുപാട് ഏരിയയിലേക്ക് പടരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തദ്ദേശീയമായിട്ട് വളരുന്ന സ്പീഷീസുകളെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും.
1: ഇനി നമുക്ക് തിരുമുറ്റത്തിനപ്പുറം ഉൾക്കാടിലൂടെ നീളുന്ന ചവിട്ടടിപ്പാതയിലൂടെ നടക്കാം.
2: ശരിക്കും കാവ് ഒരു ദേശത്തിന്റെ ജല ലഭ്യതയെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഇടം കൂടിയല്ലേ?
0: തീർച്ചയായിട്ടും കാവുകള് ജലസംരക്ഷണത്തിന് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാവുകളിൽ ഒരു നിത്യഹരിത വനത്തിന്റെ ചെറു മാതൃകകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാവുകളിൽ അടിക്കാട്, പ്രത്യേകിച്ചും ഈ ഹ്യൂമസ് നിറഞ്ഞതായിരിക്കും. അതായത് മരത്തിന്റെ ഇലകളും മറ്റും വീണ് അത് ഒരു ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യും. ഇവിടെ മഴ വീഴുന്ന സമയത്ത് ഈ മഴവെള്ളം കുത്തിയൊലിച്ച് പോവാതെ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി ഈ ഭൂമിക്കടിയിൽ ഭൂഗർഭജലം കാണപ്പെടുന്ന മേഖലകളെ അക്വിഫർ എന്നാണ് പറയാം. ഈ അക്വിഫറിലേക്ക് ജലം പ്രദാനം ചെയ്യുന്നതിന് ഈ പറയുന്ന സ്പോഞ്ച് പോലെ ആക്ട് ചെയ്തിട്ടുള്ള ഈ അടിക്കാടിന്റെ ഭാഗം വളരെയധികം പങ്കുവഹിക്കും. അതുവഴി വർഷം മുഴുവൻ ഇത്തരം കാവുകളിലുള്ള ജലസ്രോതസ്സുകളിൽ വെള്ളം കാണപ്പെടുന്നുണ്ട്.
1: മണ്ണിൽ എത്രയോ വർഷങ്ങളുടെ ഈടുവെപ്പായ ഇലയടരുകളുടെ മെത്ത, മാനത്ത് പച്ചമേലാപ്പ് വിരിച്ച ഇലച്ചാർത്തുകൾ, ഇങ്ങനെയാണ് കാവിലെ ജലസംഭരണികൾ കമണ്ഡലൂ തീർത്ഥങ്ങളാകുന്നത്.
2: പിന്നെ അതുപോലെ ഇപ്പൊ ഈ അടിക്കാടുകളെ പറ്റി പറഞ്ഞു, ഹ്യൂമസിനെ പറ്റി പറഞ്ഞ പോലെ ഈ കാവിനിൽ നിന്ന് നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ ആകാശം വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പൊ ഒരു മേലാപ്പ് പോലെ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ കാവിനെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഈ മരങ്ങളുടെ പടലമുണ്ടല്ലോ, ശാഖകളുടെ പടലം, ഇത് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ തന്നെയല്ലേ കാവിന് കൊടുക്കുന്നത്?
0: തീർച്ചയായിട്ടും വനമേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മരങ്ങളുടെ മുകൾ ഭാഗം, അതിനെ നമ്മൾ കനോപ്പി എന്നാണോ പറയാ. ഈ കനോപ്പിക്ക് ഒരു വനത്തിന്റെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും, അതായത് സൂക്ഷ്മ കാലാവസ്ഥ ഒരു പ്രത്യേക രീതിയിൽ നിലനിർത്തുന്നതിന് വലിയ പങ്കാണ് ഉള്ളത്. അതായത് ഈ കനോപ്പി മഴ പെയ്യുമ്പോൾ മഴവെള്ളം നേരിട്ട് ഈ മണ്ണിൽ തട്ടുന്നത് തടയാനും അതുവഴി മണ്ണ് കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥ, അതായത് മണ്ണൊലിപ്പ് പോലുള്ള പ്രതിഭാസം ഒരു പരിധിവരെ തടയുന്നതിന് ഇത്തരം കനോപ്പി വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. മാത്രവുമല്ല ഇത്തരം കനോപ്പി ഉള്ളത് കൊണ്ടാണ് ഈ സർപ്പക്കാവുകളിലും, അതായത് ഈ വിശുദ്ധ വനം എന്ന് അറിയപ്പെടുന്ന അവിടെ പ്രത്യേക രീതിയിലുള്ള ഹ്യൂമിഡിറ്റി നിലനിർത്തപ്പെടുന്നത്. അതായത് ഈ കനോപ്പി ഉള്ളത് കൊണ്ട് ജലം ബാഷ്പമായിട്ട് പോകുന്ന തോത് മറ്റ് ഭാഗങ്ങളെ വെച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സർപ്പക്കാവുകളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് ഈ കനോപ്പിയുടെ കൂടി സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ കനോപ്പി ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് ഈ അടിക്കാടുകളിൽ അല്ലെങ്കിൽ ഈ കാവിന്റെ ഉള്ളിലേക്ക് വരുന്നത് തടയുന്നത് വഴി ചില സസ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ നിത്യഹരിത

0: വനങ്ങളിൽ കാണപ്പെടുന്ന ജീവജാലങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വളരാൻ ഈ ഒരു അവസ്ഥ ഗുണം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എൻവയറോൺമെന്റൽ സ്റ്റഡീസിന്റെ ഹെഡ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടിട്ട് സാർ ഈ ഒരു നീലിയാർകോട്ടത്തെ വിസിറ്റ് നടത്തിയിട്ടുണ്ടാവും. അവരെന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഈ കാവിലത്തെ ജൈവവൈവിധ്യത്തിനെ പറ്റിയിട്ട്?
0: കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സെഗഗ്രൂ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും പരിസ്ഥിതി ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ നീലിയാർകോട്ടം സെഗഗ്രൂവിൽ വെജിറ്റേഷൻ അനാലിസിസ് എന്ന് പറയും. അതായത് ഈ മരങ്ങളുടെ കണക്കെടുപ്പ്, അത് ഈ ജൈവ വൈവിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠന രീതിയാണ് വെജിറ്റേഷൻ അനാലിസിസ്. ഇത് അവരുടെ പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ചെയ്യാൻ വർഷത്തിൽ ഒരിക്കൽ അവർ ഈ സെഗഗ്രൂവിൽ വരാറുണ്ട്. ഇവിടെ വന്ന് പ്ലോട്ടുകളൊക്കെ ഇട്ട് ഈ ഓരോ മരത്തിന്റെയും GBH എന്ന് പറയും, ഗർത്തറ്റ് ബ്രീസ് ഹൈറ്റ്, ഇത് കണക്കാക്കിയിട്ടാണ് ഈ മരങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, ഏതെങ്കിലും ഭീഷണി നേരിടുന്നുണ്ടോ, എക്കോസിസ്റ്റത്തിൽ ഓരോ മരത്തിന്റെ സ്വാധീനം എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ഈ വെജിറ്റേഷൻ അനാലിസിസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഗവേഷണ സംബന്ധമായിട്ടും ഒട്ടേറെ കുട്ടികൾ ഇവിടെ വന്ന് പഠനം നടത്തി പോയിട്ടുണ്ട്. എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ആമിന എന്ന് പറയുന്ന കുട്ടി ഈ സെഗഗ്രൂവിലെ ഒരു പ്രത്യേക തരം അണ്ണാനെ കുറിച്ച് പഠനം നടത്തുകയുണ്ടായി. അത് വളരെ റയറായിട്ട് കാണുന്ന, പ്രത്യേകിച്ചും ഈ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം അണ്ണാനാണ്. അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യവും ഈ നീലിയാർകോട്ടം സെഗഗ്രൂവ് ഈ അണ്ണാന്റെ നിലനിൽപ്പിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ആ കുട്ടി ചെയ്ത ഗവേഷണ പഠനം.
1: നമ്മളെ സംബന്ധിച്ചോളം കാവ് കാണുക എന്ന് പറഞ്ഞാൽ പെരിഫറൽ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതിൽ ഈ വെസ്റ്റേൺ ഘട്ട്സിൽ കാണുന്ന അണ്ണാനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ അണ്ണാന്റെ പേരെന്താ?
0: ഈ അണ്ണാന്റെ പേര് വെസ്റ്റേൺ ഗട്ട്സ് സ്ട്രൈപ്ഡ് സ്ക്യുറൽ എന്നാണ്.
2: ദാ നമ്മൾ നീലിയാറമ്മയുടെ തിരുനടയിൽ എത്തി. പ്രകൃതിദേവിക്ക് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞ് ഒരു ഇലഞ്ഞിമരം തിരുമുറ്റത്ത് പൂവും മണവും പൊഴിച്ച് ധ്യാനലീനയായി നിൽക്കുന്നുണ്ട്.
1: ഈ ശ്രീകോവിലിന്റെ മുൻപില് നിറച്ചും നിലത്ത് ഇലഞ്ഞിപ്പൂവും മഴയാണ്. ഇലഞ്ഞിപ്പൂ മഴ എന്തൊരു സുഗന്ധാണ്! ഈ ഇലഞ്ഞിയുടെ മണം വരുമ്പോഴാണ് നമ്മളൊരു കാവിലേക്ക് കടന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഇലഞ്ഞി ഈ പറഞ്ഞ പോലെ നിത്യഹരിത കുടുംബത്തിലൊരു അംഗമായിരിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും ഇലഞ്ഞിമരം നിത്യഹരിത വനങ്ങളിൽ വളരെയധികം കാണപ്പെടുന്ന ഒരു ട്രീ സ്പീഷീസ് ആണ്. മൈമസോപ്സ് ഇലഞ്ചി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം തന്നെ. തീർച്ചയായിട്ടും ഒരു നിത്യഹരിത വനത്തിന്റെ നിലനിൽപ്പിനെ ഏറെ സ്വാധീനിക്കുന്ന ഡൊമിനന്റ് സ്പീഷീസ് എന്ന് പറയും. വളരെ തന്ത്രപ്രധാനമായ പങ്ക് വഹിക്കുന്ന മരങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ഇലഞ്ഞിമരം.
2: നമ്മൾ ഇതാ നരിമടയുടെ അടുത്തേക്കുള്ള പടികൾ ഇറങ്ങുകയാണ്.
0: ഈ ശ്രീകോവിലിന് തൊട്ടു മുമ്പിൽ കാണുന്ന ഈ ഒരു മരമാണ് മധുക്ക ലോഞ്ചിഫോളിയ എന്ന് പറയും. ഇലുപ്പ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മരവിഭാഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസ് ആണ്. ഇലുപ്പിക്കും ഒരുപാട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സെഗഗ്രൂവിൽ ഇലുപ്പയുടെ സാന്നിധ്യം തന്നെ സൂചിപ്പിക്കുന്നത് ഇത് ഒരു നിത്യഹരിത വനത്തിന്റെ ഒരു ചെറു മാതൃക തന്നെയാണെന്നാണ്. ഇലുപ്പ ഓക്സിജൻ സംശീകരിക്കുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അതുവഴി ഈ കാലാവസ്ഥ വ്യതിയാനം പോലുള്ളത് ചെറുക്കാനും ഈ പറയുന്ന ആവശ്യത്തിനുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് സപ്ലൈ ചെയ്യാനും ഇലുപ്പ പോലുള്ള മരങ്ങള് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്.
2: അപ്പോഴാണ് നേർത്ത ഈ വള്ളിച്ചെടി കണ്ണിൽപ്പെട്ടത്.
0: ഈ വള്ളിയുടെ പ്രത്യേകത, അതിലൊരു മോതിരം പോലെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ മോതിരവള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇതിന്റെ പേര് ഹ്യൂഗോണിയ എന്നാണ്. ഈ സ്പീഷീസ് നിത്യഹരിത വനങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ ഇത്തരം സ്പീഷീസുകളുടെ സാന്നിധ്യം സെഗഗ്രൂവ് ഒരു ചെറു നിത്യഹരിത വനമാണെന്ന് സ്ഥാപിക്കുന്നതിൽ യാതൊരു സംശയവും നമുക്ക് തരുന്നില്ല.
1: നമ്മൾ ആ നരിമടയിലേക്ക് പോവണ പടി ഇറങ്ങണം. അപ്പോൾ ഒരു വള്ളിച്ചെടിയിൽ കാഴ്ചക്കൊരു മുന്തിരിക്കൊല പോലെ ഉണ്ട്, പക്ഷെ എവിടേക്കോ ഞാവളിന്റെ ചായ ഉണ്ട്. വലിയ കായയാണ് ഇത്. എന്ത് ചെടി, എന്ത് വള്ളിയാണിത്?
0: ഇത് ആക്ച്വലി സൈസീജിയം ക്യുമിനി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ശരിക്കൊരു എന്താ പറയാ, എവർഗ്രീൻ സ്പീഷീസ് ആണ്. അതായത് നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന സ്പീഷീസ് ആണ്. ഇതിന്റെ പഴം കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാവൽ മരത്തിൽപ്പെട്ട ഒരു സ്പീഷീസ് തന്നെയാണ്. ഡാൽബർജിയ സ്പീഷീസ് ആണ്. കാട്ടുഞ്ഞാവൽ എന്ന് പറയാം.
1: നമ്മളങ്ങനെ നടന്നിട്ട് നരിമടയുടെ അടുത്തെത്തുമ്പോ വളരെ സന്തോഷം, നമ്മളൊരു ഭാഗ്യം, കായാമ്പ് പൂത്ത് നിൽക്കുന്നത്.

0: കണ്ടു. അപ്പൊ സർ അവിടുന്ന് എൻട്രൻസിന്റെ അവിടെ നിന്ന് പറഞ്ഞു, മഴക്കാലം കായാമ്പൂ പൂക്കണ സമയമാണ്, കുഞ്ഞു കുഞ്ഞു കുഞ്ഞു പൂങ്കുലകൾ ഉണ്ടാവണേ ഉള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കായാമ്പൂ വസന്തമായിരിക്കും അല്ലേ, കാരണം ഇവിടെ 80% കാശാവാണെന്നാണല്ലോ പറഞ്ഞത് അല്ലേ.
1: അതെ, മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞാൽ ഓണത്തിന് മുമ്പായിട്ട് ഈ കാവ് മിമിസിലോൺ സ്പീഷീസ് കൊണ്ട് വളരെ വളരെ ഭംഗിയുള്ളതായിട്ട് മാറും. അത് കാണാൻ തന്നെ വളരെ നല്ലൊരു കാര്യമാണ്.
2: കാന്തക്കണ്ണുകളിൽ കായാമ്പൂ വിടർത്തി ഈ ചെറുവനം നവോടെയായി അണിഞ്ഞൊരുങ്ങാൻ ഇനി കുറച്ച് മാസങ്ങൾ മതിയത്രേ.
1: ഈ മരത്തിന്റെ തൊട്ടടുത്ത് ആയിട്ട് ഒരു ഡാൽബർജ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് കാണുന്നുണ്ട്. അതിനും വളരെ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം ഉള്ള ഒരു സ്പീഷീസ് ആണ്. ഇതിന് മലയാളത്തിൽ ഇരുവിൽ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. പുളിയില പോലുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. കുന്നിക്കുരുവിന്റെ ഇലയ്ക്ക് സാമ്യമുള്ള ഒരു സ്പീഷീസ് ആണ്. ഇത് റോസ് വുഡ് എന്നും അറിയപ്പെടും.
2: കാവു തീണ്ടല്ലേ, കുടിവെള്ളം വറ്റും, എത്ര ശരിയാണ് പഴമൊഴികൾ.
0: ഇവിടെ ശരിക്കും നെക്സ്റ്റ് ജനറേഷൻ വംശവർദ്ധന ശരിക്കും നടക്കുന്നുണ്ടോ? സ്റ്റഡീസിൽ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വല്ല കാര്യമുണ്ടോ?
1: ഈ കാവിൽ റീജനറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പഠനം സൂചിപ്പിച്ചത് ഒരു 5 വർഷത്തിന് മുമ്പ് നടത്തിയ ഒരു പഠനത്തിൽ കാണുന്ന ഒരു രീതിയിലല്ല റീജനറേഷൻ ഉള്ളത്. അതായത് ഈ മനുഷ്യരുടെ കടന്നുകയറ്റവും പ്രത്യേകിച്ചും ഈ കാവിനകത്തൂടെ ഒരുപാട് ട്രക്ക് പാത്തുകൾ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഴികൾ അല്ലെങ്കിൽ ഈ ട്രക്ക് പാത്തുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റീജനറേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ചെറു ചെടികൾ, പ്രത്യേകിച്ചും ഈ വലിയ മരങ്ങളുടെ തൈകൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് തടയേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ റീജനറേഷൻ കുറയുന്നത് വഴി ഈ എക്കോസിസ്റ്റത്തിന്റെ നിലനിൽപ്പ് തന്നെ നാളെ ഒരു ഭീഷണിയിലേക്ക് എത്താം.
2: അറിയാതെ പോലും നമ്മൾ ഒരു പുൽക്കൊടി നുള്ളുമ്പോൾ ഈ കാവിലെ മഹാവൃക്ഷങ്ങൾക്കും പരുക്കൻ പാറക്കെട്ടുകൾക്കും അണ്ണാൻ കുഞ്ഞിനും പൂമ്പാറ്റയ്ക്കും നോവും. കാരണം ഇവർ പാരസ്പര്യത്തിന്റെ പട്ടുനൂലുകൊണ്ട് കണ്ണി ചേർക്കപ്പെട്ടവരാണ്. ഇവിടെ ഓരോ പച്ചപ്പും വൻമരങ്ങളും പച്ചിലക്കാട്ടിലച്ചിയെന്ന നീലിയാറമ്മയുടെ തിരുമുടിയാണ്. ആ തിരുമുടിക്കിതാ നമസ്കാരങ്ങൾ.

വിശുദ്ധ വനങ്ങളുടെ വിശാലാർത്ഥങ്ങൾ. നാളെ June 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു H, അഭിമുഖം ദീപാ കൃഷ്ണൻ, ശബ്ദസാന്നിധ്യവുമായി കൂടെ സ്മിത മണിക്കോത്, SR മായ, തേജശ്രീ സനൽ.

0: സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ.

0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9:00 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്. ഫോൺ 0467221100. ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി എസ് ടി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക്, എച്ച് എസ് ടി അറബിക്, എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എന്നീ തസ്തികകളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11:00 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 9447-3492-95. അങ്കടിമുഗർ ജി എച്ച് എസ് എസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 10:00 രാവിലെ 10:00 സ്കൂൾ ഹയർ സെക്കൻഡറി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 9446-4614-50. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10:00 മുതൽ 1:00 വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. SSLC, +2, ഏതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ 0497-2707-610. കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൽ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച സർവേയുടെ വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10:00 രാവിലെ 11:00 കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 21 മുതൽ 36 വരെ. ഫോൺ 0467-2202-537. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 8:00 രാവിലെ 11:00 സ്കൂളിൽ ഓഫീസിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. ഫോൺ 9895-295830. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ

കംപ്രഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10th ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
0: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലെങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1st ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച് VT ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് K പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശുസൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ

0: നിന്ന് തന്നെ ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യമേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
0: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രെക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റച്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
5: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
6: അപൂർവ ഗാനം.

1976 റിലീസായ അപ്പൂപ്പൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗാനരചനയും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MS ബാബുരാജ്. പാട്ടിൽ പി ജയചന്ദ്രനോടൊപ്പമുള്ളത് LR അഞ്ജലി. പ്രശസ്ത ഗായിക LR ഈശ്വരിയുടെ സഹോദരിയായ അഞ്ജലി തമിഴിലാണ് ഏറെ പ്രശസ്ത. മലയാളത്തിൽ ഏതാനും പാട്ടുകൾ മാത്രമേ ഈ ഗായിക പാടിയിട്ടുള്ളൂ.

0: നിങ്ങൾക്കറിയാമോ, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഫ്ലൈയിംഗ് ഫിൻ എന്ന പേരിൽ പ്രശസ്തനായ കായിക താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫിൻലൻഡിൽ നിന്നുള്ള മധ്യദൂര ദീർഘദൂര ഓട്ടക്കാരനായ പാവോ ജൊഹാനസ് നൂർമി എന്ന പാവോ നൂർമിയാണ് പറക്കും ഫിൻ എന്ന പേരിലറിയപ്പെടുന്ന ലോക പ്രശസ്ത കായിക താരം. 1924 പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ 12 ഇനങ്ങളിൽ നിന്നുമായി 9 സ്വർണ മെഡലുകളും 3 വെള്ളി മെഡലുകളും കരസ്ഥമാക്കിയ ഈ ഇതിഹാസ താരത്തിന്റെ പേരിൽ വിവിധ ഇനങ്ങളിലായി 22 ലോക റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. 1924, 1924, 1928 വർഷങ്ങളിലെ ഒളിമ്പിക്സിലും സജീവ സാന്നിധ്യമായിരുന്നു പാവോ നൂർമി. മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധനായ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
3: പ്ലസ് ടു എല്ലാ റിസൾട്ടും വന്നു. CBSEയുടെ പുനഃപരിശോധന വീണ്ടും പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ വീണ്ടും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അന്തരീക്ഷം അത്ര കലുഷിതമായി കിടക്കുന്നൊരു സമയത്താണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ബിരുദ പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പഴയകാല കോഴ്സുകൾ BCOM, BBA, BCA തുടങ്ങിയ കോഴ്സുകളൊക്കെ വളരെ ശക്തിയായി തിരിച്ചു വരികയാണല്ലോ. തീർച്ചയായും അവ ശക്തിയായി തിരിച്ചു വരികയാണ്. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം വരുന്നത്. BCOM, ACCA, CMA, ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രോഗ്രാം, ബിരുദത്തോടൊപ്പമുള്ള BALLB, BBALLB, BCALLB, BCOM LLB പ്രോഗ്രാമുകൾക്കും വളരെ താല്പര്യത്തോടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അഡ്മിഷന് ശ്രമിച്ചു വരുന്നൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. സേവന മേഖലയിലാണ് 70% തൊഴിലുകൾ വരുന്നത്. അതിൽ IT, അക്കൗണ്ടൻസി, ബാങ്കിങ്, ഫിനാൻസ്, കൺസൾട്ടൻസി എന്നിവ വളരെ പ്രാധാന്യമറിയിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകൾക്ക് ചേരാം. ഡിസൈൻ കോഴ്സുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഡിസൈൻ കോഴ്സുകൾക്ക് MIT യൂണിവേഴ്സിറ്റി പൂനെ വളരെ മികച്ചതാണ്. KDISC കീഴിൽ കുണ്ടറയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്. ആദ്യത്തെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, IIT എന്നിവിടങ്ങളിൽ ഡിസൈൻ കോഴ്സിന് ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴൊരു മികച്ച അവസരമാണ് ലഭിക്കുന്നത്. അതുപോലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ സൃഷ്ടി, അവിടെ ഒരു ഡിസൈൻ പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നോക്കേണ്ടത് പരമ്പരാഗതമായ കോഴ്സുകൾ മാത്രമല്ല, കാലത്തിനിണങ്ങിയ എത്രയും കാലം തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന മികച്ച കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. പാരാമെഡിക്കലിലും വലിയ മാറ്റമാണ്, ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്. ഫിസിയോതെറാപ്പിയിലൊക്കെ ഫിസിയോതെറാപ്പി, ഓപ്റ്റോമെട്രി, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. LBS സെൻറ്റർ വഴി അപേക്ഷിക്കാം. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലും അതുപോലെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ബിരുദ പ്രോഗ്രാമിനാണ്. അതുപോലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ പോളിടെക്നിക് പ്രോഗ്രാമുകൾക്ക് വലിയ പ്രാധാന്യം വരുന്നു. അതുപോലെ ITI കോഴ്സുകൾക്കും വലിയ അവസരങ്ങളാണ് ലഭിച്ചു വരുന്നത്. മികച്ച സ്കില്ലുണ്ടെങ്കിലേ മികച്ച തൊഴിൽ ലഭിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്കിൽ വികസന കോഴ്സുകളിലേക്ക് ആകർഷിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ അവസരങ്ങൾ വരുന്നു. ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് വലിയ അവസരങ്ങൾ വരുന്നു. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾക്ക് അവസരങ്ങൾ വരുമ്പോൾ ഇത്തരം കോഴ്സുകൾ പഠിക്കാനുള്ള താല്പര്യം വിദ്യാർത്ഥികൾക്കുണ്ടോ എന്ന് വിലയിരുത്തി ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം. ഇതിന് തയ്യാറായാൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റൂ. സ്കില്ലും അപ്സ്കില്ലും അതുപോലെ റീസ്കില്ലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്കിൽ വികസനത്തിന്റെ ഊന്നിയാണ് സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 50% സ്കില്ലും കമ്മ്യൂണിക്കേഷനാണ്. ട്രാൻസ്ഫറബിൾ സ്കിൽസിനാണ് പ്രാധാന്യം വരുന്നത്. ആശയവിനിമയം, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ പൊതുവിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾ പതിവായി പത്രം വായിക്കണം. പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിലെത്താൻ സാധിക്കൂ. അപ്പോൾ നന്നായി ആശയവിനിമയം ഇംഗ്ലീഷിലും മലയാളത്തിൽ നടത്താനുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് സ്കിൽസാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെ വേണം, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം, അതിനെങ്ങനെ വേണം അതിൻ്റെ കോൺസെപ്റ്റിനോട് തയ്യാറാക്കാൻ, അതിൻ്റെ പ്രപ്പോസൽ എങ്ങനെ തയ്യാറാക്കാൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബേസിക്കായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായതിനാൽ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അതിനപ്പുറം പല ഇൻ്റർവ്യൂവിനും വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നത് കമ്മ്യൂണിക്കേഷൻ വിലയിരുത്തിയാണ്. മികച്ച ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കാനുള്ള കഴിവ്, പൊതുവിജ്ഞാനം, ഇതിൽ നിന്നൊട്ടും പിറകോട്ട് പോകരുത്. പിന്നെ കാലത്തിനിണങ്ങിയ കോഴ്സുകളും പ്രവേശന പരീക്ഷകളും ഉണ്ട്. ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ദേശീയ നിയമ സർവകലാശാലകൾ നടത്തുന്ന ക്ലാറ്റിലൂടെ 27 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമിന് ചേരാം. അതിൽ കൊച്ചിയിൽ ആണ് യൂണിവേഴ്സിറ്റിയുള്ള നുവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ നുവാൽസിലെ പ്രോഗ്രാമിന് ചേരുന്നതിലൂടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിക്കും. പലപ്പോഴും CUET പരീക്ഷ ഇത്തവണയും മാറ്റി വച്ചിട്ടുണ്ട്, ചെറിയ ഷെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള

0: 159 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനമാണിത്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്താൻ പോവുകയാണ്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബയോളജി നന്നായി പഠിച്ചാൽ മതി. കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ബയോളജിയിൽ പരമാവധി ഊന്നൽ കൊടുക്കുക. 50% മാർക്കും നീറ്റിൽ ബയോളജിയിൽ നിന്നാണ്, അതായത് ബോട്ടണിയിൽ നിന്നും സുവോളജിയിൽ നിന്നാണ്. വളരെ ആത്മവിശ്വാസത്തോടെ പോസിറ്റീവ് മനോഭാവത്തോടുകൂടി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം എഴുതിയ നീറ്റിനേക്കാൾ എളുപ്പമായിരിക്കും രണ്ടാമത് എഴുതിയ നീറ്റ് പരീക്ഷ. അതുകൊണ്ട് നീറ്റ് പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിയെ വേണ്ട. രക്ഷിതാക്കളോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ വെറുതെ നീറ്റ് പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞ് വേവലാതി പെടുത്തേണ്ട. അവർ നന്നായി എഴുതും. അവരുടെ ആദ്യത്തെ സ്കോറിനേക്കാളും മികച്ച സ്കോറായിരിക്കും ഒരുപക്ഷെ രണ്ടാമത്തെ നീറ്റ് പരീക്ഷയിലൂടെ അവർ കൈവരിക്കുന്നത്. എങ്ങനെ വിദ്യാർത്ഥികളെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കോഴ്സിന് ചേരണം എന്നത്, ഏത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആ ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് നിൽക്കരുത്. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ പരീക്ഷയിൽ പരിശ്രമിക്കും എന്ന ഒരു ചിന്ത മാത്രമാണ് വിദ്യാർത്ഥിക്ക് വേണ്ടത്. അല്ലാതെ നീ ഇത് നേടിയേ പറ്റൂ, നീ FMC തന്നെ നേടണം അല്ലെങ്കിൽ AIIMS നേടണം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ ടാർഗറ്റ് വിദ്യാർത്ഥിയുടെ തലയിൽ കെട്ടിവെച്ച് വിദ്യാർത്ഥിയെ അമിതമായി സ്ട്രെസ് ഉളവാക്കുന്നത് ഒട്ടും ശരിയല്ല. പല രക്ഷിതാക്കളും ഇതാണ് ചെയ്യുന്നത്. പലപ്പോഴും മറ്റു വിദ്യാർത്ഥികളുമായി താരതമ്യപ്പെടുത്തിയുള്ള ഒരു പഠനവും പഠന രീതിയും പരീക്ഷാ സമ്പ്രദായവും വരാറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഡെഡ് ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷാ സമയക്രമം പ്രത്യേകം ശ്രദ്ധിക്കണം. നീറ്റ് പരീക്ഷയിൽ ആദ്യം ബയോളജിയും പിന്നീട് കെമിസ്ട്രിയും തുടർന്ന് ഫിസിക്സും എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബയോളജിയിൽ എഴുതുമ്പോൾ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫിസിക്സ് ആദ്യം തന്നെ തുടങ്ങിയാൽ കുറേ സമയം നമ്മുടെ നഷ്ടപ്പെടും. പിന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കളയരുത്. സമയം എത്രത്തോളം ലഭിക്കുമോ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ഒരു പ്രശ്നമല്ല. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ടൈം മാനേജ്മെൻറ്റാണ്. ഈ ടൈം മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ ശോഭിക്കാൻ പറ്റാതാവുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായി പോകും, പരീക്ഷ നന്നായിരിക്കും, എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ വിഭാഗങ്ങളിലായി സീനിയർ മാനേജർ, ജൂനിയർ സയന്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സീനിയർ മാനേജർ തസ്തികയിൽ 1,23,000 മുതൽ 2,17,900 വരെയും ജൂനിയർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ 67,700 മുതൽ 2,08,700 വരെയും മറ്റ് തസ്തികകളിൽ 35,400 മുതൽ 112,400 വരെയുമാണ് ശമ്പള സ്കെയിൽ. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് www.ernat.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് മൈനി വിഭാഗത്തിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 276 ഒഴിവുണ്ട്. 2025 ഗേൾസ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെവിടെയും നിയമനം ലഭിക്കാം. മൈനിംഗ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ നേടിയ ഫുൾ ടൈം ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. SC ST വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാകും. 60,000 മുതൽ 180,000 വരെയാണ് ശമ്പള സ്കെയിൽ. പരിശീലന കാലയളവിൽ പ്രതിമാസം 60,000 ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ E1 ഗ്രേഡിൽ ഓഫീസറായി സ്ഥിരപ്പെടുത്തും. 2026 April 30 30 വയസ്സ് കവിയരുത്. OPC വിഭാഗക്കാർക്ക് 3 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷവും വിമുക്ത ഭടന്മാർക്ക് സേവന കാലയളവിന് അനുസരിച്ചും വയസ്സളവ് ലഭിക്കും. 2025 ഗേൾസ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് തെരഞ്ഞെടുപ്പ്. GST ഉൾപ്പെടെ 1,180 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്കും കോൾ ഇന്ത്യ ജീവനക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 85 ഒഴിവുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള 2024-2025-2026 ഗിയർ സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. 50,000 മുതൽ 160,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 34 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും ഇളവുണ്ടാകും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nhidcl.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
6: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
6: ഫോൺ 8891107238.
7: ആകാശവാണി കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 163-45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:15. 163-11 ശ്രീ ഗംഗാനഗർ തിരുവനന്തപുരം എക്സ്പ്രസ് 1:09. 165-11 ബാംഗ്ലൂരു കോഴിക്കോട് എക്സ്പ്രസ് 30. 22-150 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3 മണിക്കൂറും വൈകി ഓടുന്നു.
8: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
11: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
12: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
15: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: തല
4: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 8547769268.
15: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
16: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
17: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
16: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
17: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
16: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
17: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866339847484950 8893949598.
18: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
19: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
18: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
19: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
18: ഫോൺ 8590460017.
19: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
20: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
16: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
21: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
22: കോയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
21: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
23: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: അടുത്ത ഗാനം തെന്നൽ പാടിയത്. നാടകം തികച്ചും ആകസ്മികം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: അടുത്ത ഗാനം രേണുകയും സംഘവും പാടിയത്, നാടകം കളരി.

ഇന്നത്തെ സംഗീതമാതിരിയിൽ നാടക ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം അല്പസമയത്തിനകം നിയമസഭയിൽ. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് 19-ന് അവതരിപ്പിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA മാരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പശ്ചിമബംഗാളിൽ ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതി വേഗത്തിലാക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറ്റന്നാൾ കൊൽക്കത്ത സന്ദർശിക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സാമൂഹിക വനവൽക്കരണ വിഭാഗം കോട്ടയം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം നാളെ. ഇല്ലിക്കൽ ചെന്മയ വിദ്യാലയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അടിച്ചറയിൽ യുവതി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. അതിരമ്പുഴ സ്വദേശി ആഷ്ലി റോയിയാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ആദ്യം എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ആ രാത്രി. പൂവച്ചൽ ഖാദറിന്റെ രചന. ഇളയരാജയുടെ സംഗീതം.

ബിച്ചു തിരുമലയുടെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം. ചിത്രയും സംഘവും പാടിയത് ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട്.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാർഡാ.
4: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം നീലഗിരി.

0: కవిదమూలం హరిదభూవి మృదులగాయం.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വടക്കും നാഥൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ചിത്രം മനു അങ്കിൾ, ചിത്ര പാടിയത് ഷിബു ചക്രവർത്തിയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

കവാലം നാരായണ പണിക്കരുടെ രചനയ്ക്ക് ഗുണ സിംഗിന്റെ സംഗീതം. വാണിജ്യറാമും സംഘവും പാടിയത് ചിത്രം പടയോട്ടം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത് ചിത്രം ദിം തരികിടത്തവും.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: റഫീഖ് അഹമ്മദിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം, രാജേഷ് കൃഷ്ണൻ പാടിയത്, ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിക്കുന്നു. രണ്ടാം ഭാഗം.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മുൻമന്ത്രി കെ.എൻ. ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്ത് കൊടുത്തുവെന്നും എ.ജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്ത് നൽകിയതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന രേഖയാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. ബ്രഹ്മപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുസാഫിർപൂരിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള 1 സീസണിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ എംപി ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ ഇനി 10:58.

0: സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. എന്താണ് ഗർഭാശയഗള ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസാർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. എന്താണ് ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ?
3: ഇന്ത്യയിലെ സ്ത്രീകളിൽ 20 വർഷം മുമ്പ് ഏറ്റവും കൂടുതലായി കണ്ടുവന്നിരുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയഗള ക്യാൻസർ. ഇന്ന് 3rd സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് മൊത്തം ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് വായിലെ ക്യാൻസർ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയഗള ക്യാൻസറാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ നടുക്കുള്ള അല്പം വീതി കുറഞ്ഞ ഒരു കനാല് പോലത്തെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് ഗർഭാശയ ഗളം എന്ന് പറയുന്നത്. ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഗർഭാശയഗള ക്യാൻസറിന്റെ ഒരു സവിശേഷ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാവും. പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഗർഭാശയഗള ക്യാൻസറുകളെ കേന്ദ്രീകരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയഗള ക്യാൻസർ.
2: ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: പല കാരണങ്ങളുണ്ട്. എപ്പോഴും ക്യാൻസറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൾട്ടി ഫാക്ടോറിയൽ, പല ഘടകങ്ങളും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയുമ്പോൾ ഏജ് ഒരു ഘടകമാണ്. അതായത് വളരെ കാലം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ സ്ത്രീകൾ, ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലായിരുന്നു കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ നാച്ചുറൽ കോഴ്സ് ഓഫ് ദി ഡിസീസ് നോക്കുമ്പോൾ അത് പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം യോനിമുഖത്തും അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തും ഏൽക്കുന്ന ക്ഷതങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അണുബാധകൾ. അണുബാധകൾ വൈറസ് കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, ഫംഗസ് കൊണ്ടുണ്ടാകാം, ഇതര പരാദജീവികൾ കൊണ്ടുണ്ടാകാം. അത്തരം അണുബാധകൾ നിരന്തരം ഉണ്ടാകുമ്പോൾ

0: അപ്പോൾ അവിടെയുള്ള കോശങ്ങൾ നശിക്കുന്നു. ആ നശിക്കുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് വരുന്ന കോശങ്ങൾക്ക് അമിത വിഭജനശേഷി കൈവരുന്നു. ഈ അമിത വിഭജനശേഷി കൈവരുന്ന കോശങ്ങൾ ചില വ്യതിയാനങ്ങൾ കാണിക്കുന്നു. ആ വ്യതിയാനങ്ങൾ ക്യാൻസറിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഗർഭാശയങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ നിരന്തരം ഉണ്ടാകുന്ന അണുബാധ, ആ അണുബാധ പലതരത്തിലാകാം. യോനിമുഖത്തും ഗർഭാശയമുഖത്തും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പലപ്പോഴും മൂത്രസഞ്ചിയിലും അല്ലെങ്കിൽ മൂത്രനാളിയിലും ഉണ്ടാകുന്ന അണുബാധകൾ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് നമ്മൾ പൊതുവെ ഗൈനക്കോളജിസ്റ്റുകൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങൾ, പിന്നെ നിരവധി ലൈംഗിക പങ്കാളികളുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ലൈംഗിക ബന്ധം, അത് സെക്ഷൽ പ്രോമിസ്ക്യുറ്റി എന്നാണ് അതിനെ പറയുന്നത്. പ്രോമിസ്ക്യുറ്റി എന്നാണ് അതിനെ നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുന്നത്. അങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ചിട്ടാണ്. അപ്പം അതിനകത്ത് ഈ വൈറസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന, സാധാരണ അതിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തായിട്ട് വരുന്ന അരിമ്പാറകൾ എന്ന് പറയുന്ന, പൊതുവെ അങ്ങനെ ഒരു പദം പറയാറുണ്ടല്ലോ, ആ അരിമ്പാറകൾ ഉണ്ടാക്കുന്ന അതൊരു തരം വൈറസ് അണുബാധയാണ്. ആ വൈറസ് അണുബാധ തന്നെ ഗർഭാശയമുഖത്തോ യോനിമുഖത്തോ ജനനേന്ദ്രിയ ഭാഗത്തോ ഉണ്ടാകുകയാണെങ്കിൽ, അത് നിരന്തരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭാശയങ്ങളെ ക്യാൻസറിന് കാരണമാകാം. അതുപോലെ ചുണ്ടിൻ്റെ കോണിൽ വരുന്ന ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് എന്നൊരു വൈറസ് അണുബാധ ഉണ്ട്. ഒരു കുരു പോലെ വരുന്ന അതേ വൈറസ് തന്നെ ജനനേന്ദ്രിയ ഭാഗത്ത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വൈറസും ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന കണ്ടുപിടിച്ചു, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്.
1: സർ, സാധാരണയായി ഈ രോഗത്തിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണയായി ഞാൻ പറഞ്ഞുവല്ലോ, അതായത് ആർത്തവരാമം സംഭവിച്ച സ്ത്രീകളിൽ വരുമ്പോൾ, അതിനുശേഷം ആർത്തവരാമം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ത്രീകളിൽ അമിത രക്തസ്രാവം വരുന്നുണ്ടെങ്കിൽ അത് ഗർഭാശയകള ക്യാൻസറിന്റെ സൂചനയാകാം. പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിലാണെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള അമിത രക്തസ്രാവം, നിരന്തരമായി ഉണ്ടാകുന്ന അണുബാധ, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ സാധാരണ ടേംസിൽ പറയുന്ന നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ആ ജനനേന്ദ്രിയ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അത് പലപ്പോഴും രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത് ബ്ലീഡിങ് ഒന്ന്, പിന്നെ സാധാരണ ഹോർമോണിന്റെ സ്വാധീനം കൊണ്ട് ഒരു വെള്ള നിറത്തിലുള്ള വൈറ്റിഷ് ഡിസ്ചാർജ് സാധാരണ സ്ത്രീകളിൽ ആ പീരീഡ്സിനോട് അടുപ്പിച്ച് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. അതിനോടൊപ്പം പഴുപ്പ് പോലെ വരുന്നു, അത് നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുന്നു. ഒരു കുറഞ്ഞ പനി പോലെ, ഇൻഫെക്ഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് ചേർന്ന് വരുന്നു. കുളിരും വിറയുമായിട്ടുള്ള പനി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ വരുന്ന പോലത്തെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും സാധാരണ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് അത്തരമുള്ള സ്ത്രീകളിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, പാപ് സ്മിയർ എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യതിയാനങ്ങൾ തന്നെ ഇതിൻ്റെ ഗർഭാശയകളുടെ ഭാഗത്തുള്ള ശ്ലേഷ്മ സ്ഥലത്തിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ഒരു ലഘു ശസ്ത്രക്രിയ, ഡി എൻ സി എന്ന് പറയുന്ന ഒരു ലഘു ശസ്ത്രക്രിയ ചെയ്യുന്നതോടുകൂടി ആ വ്യത്യാസം അവിടെ നിൽക്കുകയാണ്. അതായത് മൂർധന്യാവസ്ഥയിലുള്ള ക്യാൻസറിലേക്ക് മാറുന്ന ആ ഒരു സാധ്യത അവിടെ തീരുകയാണ്. അതോടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ പ്രിവെൻഷനാണ് ആ ഒരു ചെറിയ ലഘുശസ്ത്രക്രിയ കൂടെ സംഭവിക്കുന്നത്.
1: സർ, ഇന്ന് ഈ രോഗലക്ഷണങ്ങൾ പലരിലും ഉണ്ടെങ്കിലും പക്ഷെ അവർ വേണ്ടത്ര ഒരു ഗൗരവം ഈ വിഷയത്തിൽ കാണിക്കുന്നതായി കാണാറില്ല. രോഗലക്ഷണങ്ങൾ ഒക്കെ തന്നെ ഡോക്ടറോട് പറയാനും അല്ലെങ്കിൽ കുടുംബത്തോട് തുറന്നു പറയാനുമുള്ള ഒരു വിമുഖത പലരിലും കാട്ടാറുമുണ്ട്. ഇത് പലപ്പോഴും ഈ രോഗത്തെ സങ്കീർണമാക്കുകയല്ലേ?
0: ഈ പറഞ്ഞ ശരിയാണ്, പക്ഷെ അത് ഇപ്പോ അത് മാറി വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ താഴേക്കിടയിലുള്ള ആരോഗ്യ രംഗത്തെ പ്രവർത്തനം, അതിനകത്തുണ്ടായ ആ ഉണർവ് കാരണം ആ വ്യത്യാസങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ആശാ വർക്കേഴ്സ്, അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ശൃംഖല തന്നെ ഇവരെ കണ്ട് അവരുടെ രോഗലക്ഷണങ്ങൾ അറിഞ്ഞ് നേരത്തെ തന്നെ അവരെ ഡോക്ടറുടെ അടുത്തെത്തിക്കാനുള്ള ഒരു ട്രെയിനിങ്, ആ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഇന്ന ഇന്ന രോഗലക്ഷണങ്ങളുള്ള ആൾ ഇന്ന അസുഖത്തിന്റെ സാധ്യതയുള്ളതാണെന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു സവിശേഷമായിട്ടൊരു ആപ്പ് തന്നെ, ശൈലി ആപ്പ് എന്നൊരു ആപ്പ് നിലവിലുണ്ട്. അപ്പോൾ ആ ആപ്പ് അനുസരിച്ചിട്ട് ഇവരെ സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട്, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയ ക്യാമ്പുകളിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഈ ചോദിച്ച അവസ്ഥയിൽ നിന്ന് അതിനകത്തുനിന്ന് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളിലാണ് പൊതുവെ ഈ രോഗസാധ്യത കൂടുതൽ കണ്ടുവരുന്നത്?
0: പ്രായം ചെന്ന സ്ത്രീകളിലായിരുന്നു ആദ്യം ഇത് കണ്ടിരുന്നത്. നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, 20 വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു 70

0: 60-70 പ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് ഈ രോഗബാധിതരായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറ്റമായി ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഏജ് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു 40-50 വരെയുള്ള ഏജ് ഗ്രൂപ്പിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യുൽപാദന ഘട്ടം കഴിഞ്ഞ സ്ത്രീകളിലല്ല, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ, അത് ആ പ്രത്യുൽപാദന ഘട്ടം കഴിയാറായ സ്ത്രീകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഈ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഈ ഘടകങ്ങളുമായിട്ടുള്ള സമ്പർക്കം അല്ലെ ആ ഘടകങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ ആ സമയമാകുമ്പോൾ, എന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ടുള്ള ചെറിയ എക്സ്പോഷറാണ് എപ്പോഴും വിഷയമാകുന്നത്. ഇപ്പോൾ റേഡിയേഷൻ തന്നെ അല്ലെങ്കിൽ രാസവസ്തുക്കളായിട്ടുള്ള സമ്പർക്കം തന്നെ, അത് ചെറിയ ഡോസ് കുറേ കാലമായി എക്സ്പോഷർ വരുമ്പോഴാണ് അത് ക്യാൻസറായിട്ട് മാറുന്നത്. ഇവിടെയും അതെ, ആ ഘടകങ്ങളൊക്കെ ആയിട്ട് നിരന്തര സമ്പർക്കം പുലർത്തി വരുന്ന വർഷങ്ങൾ നീളുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മെഡിക്കൽ ടേംസിൽ സ്ക്വാമസ് മെറ്റപ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, ഹൈപ്പർ പ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, എൻട്രോപിയോൺ എന്നൊരു ഘട്ടമുണ്ടാവും. ഇതൊക്കെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ ലഘു ശസ്ത്രക്രിയയോ, അപ്പോൾ അത് അതിൻ്റെ പാപ് സ്മിയർ സ്ക്രീനിങ് ടെസ്റ്റിൽ കൂടി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വ്യത്യാസമുള്ളൊരു അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലെയോ നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ക്യാൻസർ നമുക്ക് അവിടെ വെച്ച് തന്നെ തടയാനാകും.
1: സർ, ഗർഭാശയഗള ക്യാൻസറിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിക്കാമോ?
0: അത് അസുഖത്തിന്റെ ഓരോ ഘട്ടമനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ആദ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതായത് ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ. ആ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തന്നെയാണ്, അതായത് ശസ്ത്രക്രിയ തന്നെയാണ് അതിൻ്റെ പ്രതിവിധി. ഗർഭാശയം മൊത്തമായും അതിനോടൊപ്പം അനുബന്ധ അവയവങ്ങളായ അണ്ഡാശയം, അണ്ടവാഹിനി കുഴലുകൾ, അതിന് ചുറ്റുമുള്ള സ്നായുക്കൾ, അതിന് ചുറ്റുമുള്ള കഴലകൾ, ഇതെല്ലാം നീക്കം ചെയ്യുന്നതാണ് ആ ഒരു കുറച്ച് മേജർ ഓപ്പറേഷൻ തന്നെയാണ്. ആ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അതിൻ്റെ പത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവും. അതാണ് ഒന്നാം ഘട്ടത്തിലെ ചികിത്സ. ഇനി രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ അതിന് പുറത്തേക്കുള്ള അവയവങ്ങളിലേക്ക് ചെറുതായിട്ട് വ്യാപിച്ചു തുടങ്ങിയ ഘട്ടമാണ്. അപ്പോൾ അവിടം തൊട്ട് ഇതിൻ്റെ ചികിത്സാ രീതി മാറുകയാണ്. അതായത് കൺകറന്റ് കീമോ ആർ ടി, അതായത് റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പ്രധാന ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അതായത് അസുഖം ബാധിച്ച ഭാഗങ്ങളിലേക്ക് ഗാമ റേഡിയേഷൻ ഏൽപ്പിച്ച് ആ കോശങ്ങളെ, അർബുദ കോശങ്ങളെ കരിയിച്ച് കളയുന്ന ടെക്നിക്കിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട്. അതായത് ഗർഭാശയഗളത്തിന് പുറത്ത് റേഡിയേഷൻ ഏൽപ്പിക്കുന്ന ടെക്നിക്ക്, അതിനുശേഷം അതിനനുബന്ധമായി അകത്ത് റേഡിയേഷൻ വെക്കുന്ന, ഉള്ളിൽ റേഡിയേഷൻ വെക്കുന്ന ടെക്നിക്കുണ്ട്. അതിൻ്റെ ചികിത്സയുടെ കുറച്ചുകൂടി ഫലപ്രദമാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖമുള്ളതിൻ്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് നമ്മൾ റേഡിയേഷൻ അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആ അസുഖമുള്ള ഭാഗത്തിന് റേഡിയേഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ കിട്ടുന്നു. അപ്പോൾ പുറത്തുള്ള റേഡിയേഷനും അകത്തുള്ള റേഡിയേഷനും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സയിലുള്ളത്. പക്ഷേ റേഡിയേഷൻ ചികിത്സയുടെ ആ ഇഫക്റ്റ്, അതിൻ്റെ ഫലം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ഡോസ് കീമോതെറാപ്പി, സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാക്ലിടാക്സൽ കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ചില മരുന്നുകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന് അനുബന്ധ ആ റോളാണ് കൂടുതലായിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അത് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒരു പരിധിവരെ നാലാം ഘട്ടത്തിലും റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. നാലാം ഘട്ടം എന്ന് പറയുന്നത്, അപ്പം മൂന്നാം ഘട്ടത്തിൽ ബി എന്ന് പറയും, പാരാമെട്രിയം എന്ന് പറഞ്ഞാൽ അതായത് യൂട്രസിന്റെ ലെയറുകളുടെ പുറത്തുള്ള അതിന് സമാന്തരമായിട്ടുള്ള ഭാഗത്തിനാണ് പാരാമെട്രിയം എന്ന് പറയുന്നത്. ആ പാരാമെട്രിയം വരെ ബാധിച്ച ക്യാൻസറുകൾക്ക് ഏറ്റവും ഫലപ്രദം റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ഈ ചികിത്സയാണ്. നാലാം ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയഗളവുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് അസുഖം ബാധിച്ച അവസ്ഥയാണ്. അപ്പോൾ അവിടെ ശരിക്കും ചികിത്സിച്ച് മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം അവിടെ പൂർണ്ണമായും ഫലപ്രദമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവിടെ ഡിസീസ് കൺട്രോൾ, അതായത് ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അസുഖം പടർന്നു പിടിക്കുന്നതിനെ ഒരു പരിധിവരെ തടയുന്നു, അവിടെ ഉള്ള അസുഖത്തിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ ചികിത്സ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കീമോതെറാപ്പിയാണ്. നേരത്തെ പറഞ്ഞ സിസ്പ്ലാറ്റിൻ, പാക്ലിടാക്സൽ, കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ആ മരുന്നുകൾ ആ രോഗിയുടെ സർഫസ് ഏരിയ അനുസരിച്ചിട്ട്, ഹൈറ്റും വെയ്റ്റും വെച്ച് കണക്ക് കൂട്ടുന്ന സർഫസ് ഏരിയ അനുസരിച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. ചിലപ്പോഴൊക്കെ രക്തം കൂടുതലായിട്ട് പോകുന്ന, അമിത രക്തസ്രാവമുള്ള സ്ത്രീകളിൽ ആ രക്തസ്രാവം നിർത്താൻ വേണ്ടി എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും അങ്ങനെ. പിന്നെ വയസ്സായ സ്ത്രീകളിൽ 70 വയസ്സ് പ്രായമുള്ള

0: ശാരീരിക ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ലാത്ത സ്ത്രീകളിൽ നമ്മൾ ചെറിയ ഡോസിൽ റേഡിയേഷൻ കൊടുക്കാറുണ്ട്, പാലിയേറ്റീവ് റേഡിയേഷൻ. ആ റേഡിയേഷൻ മാത്രം കൊണ്ട് ചികിത്സ ഒതുക്കേണ്ടി വരാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ശാരീരിക ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാലും ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ടത് പ്രത്യാശ നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയത്തിൻ്റെ ഒരു സാധ്യത. അപ്പോൾ ആ സാധ്യത നമ്മൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അത് പ്രവേശിക്കുന്ന തടയാനാവും. കാരണം നേരത്തെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൊണ്ട് രോഗി നമ്മളെ സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം ലൈംഗികബന്ധത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല, അതുപോലെ ആർത്തവവിരാമത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. ഒന്ന് രണ്ട് തവണ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നത് കുഴപ്പമില്ല, പക്ഷേ നിരന്തരം അത് അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാനുള്ള ഗൈനക്കോളജി, ഒരു സ്ത്രീ ഗൈനക്കോളജിനെങ്കിലും സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റായിട്ടുള്ള പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ ചികിത്സയിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിൻ്റെ ഒരു മൂലകാരണങ്ങളൊന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രദേശത്ത് കണ്ടുവരുന്ന വൈറസുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും. ആ ഇന്ന വൈറസാണ് അവിടെ കാണാൻ സാധ്യതയുള്ളത്. ഇവിടെ 6, 8, 14 എന്ന് 3 ടൈപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, ആ 3 സബ് ടൈപ്പ് കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പോളിവാലന്റ് വാക്സിൻ പ്രത്യുൽപാദന ഘട്ടത്തിൽ ഏതാണ്ട് 20 to 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നൽകുകയാണെങ്കിൽ ആ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഗർഭാശയകളിലെ ക്യാൻസർ 90 to 93% വരെ കണ്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്.
1: എന്താണ് ഗർഭാശയകളെ ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്നും ധവളപത്രം വ്യക്തമാക്കി. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം ധവളപത്രം അംഗീകാരം നൽകിയിരുന്നു. ഗവർണർ പ്രഖ്യാപനമേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കും. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്ന് തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുവെന്ന് പ്രതിപക്ഷ നേതാവ് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഗവൺമെന്റ് സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന 3-അംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇത് ഔദ്യോഗിക രേഖയല്ലെന്നും ഇതിന് നിയമപരമായ പിന്തുണയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് രഹസ്യവിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തുകൊടുത്തുവെന്ന് എജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാന രേഖയായി ധവളപത്രം മാറണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഉന്നയിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു.

ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവനന്തപുരം പുളിമൂട് ജിപിഒയ്ക്ക് മുന്നിൽ അല്പസമയത്തിനകം മാർച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9 പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന നടപടികളും ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വകാര്യമേഖലയെ തൊഴിലവസരങ്ങൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനത്തുടനീളം 10,000 ഭാരത് ജോഡോ യൂത്ത് ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്നും ശിവകുമാർ അറിയിച്ചു. ഓരോ ക്ലബിനും 10 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിക്ക് 2,000 കോടി രൂപ സഹായധനവും ടി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. തുടർന്ന് ലങ്കാമുറയിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി ഔട്ട്പോസ്റ്റ് ആഭ്യന്തരമന്ത്രി സന്ദർശിക്കും. അന്താരാഷ്ട്ര അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും അതിർത്തി രക്ഷാസേനയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തും. ഇന്ത്യ ലാവോസ് 10-ാമത് ജോയിന്റ് കമ്മീഷൻ യോഗം ഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ് സവാൻ ഫോംവിഹാനും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് വിപുലമായ ചർച്ചകളാണ് യോഗത്തിൽ ഉണ്ടായത്. കോംഗോയിൽ ആഗോള പ്രതിരോധ ശ്രമങ്ങളെ മറികടന്ന് ഇബോള വൈറസ് ബാധ വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ഇബോള വൈറസ് വലിയ തോതിൽ പടർന്നതായും ആരോഗ്യ അധികൃതർ രോഗവ്യാപനം തടയാൻ ശ്രമം തുടരുകയാണെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അഥാനം ജനീവയിൽ പറഞ്ഞു. രോഗം പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ കൂടുതൽ വേഗമേറിയതും ശക്തവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. 2-ാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, ഇത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൂടുതൽ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധിസഭ പാസാക്കി. 208-ന് 215 വോട്ടിനാണ് പ്രമേയം പാസായത്. ഇറാനെതിരായ ട്രംപിന്റെ നീക്കത്തെ നിയന്ത്രിക്കാൻ പ്രതിനിധിസഭ പാസാക്കുന്ന 4-ാമത്തെ പ്രമേയമാണിത്. എന്നാൽ ഇതിന് യുഎസ് കോൺഗ്രസിന്റെ അംഗീകാരമില്ലെന്നാണ് വിമർശകരുടെ വാദം. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ ശുഭകരമായി പുരോഗമിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചർച്ചകൾ വളരെ നല്ല രീതിയിലാണ് മുന്നേറുന്നതെന്നും വാരാന്ത്യത്തോടെ നിർണായക വഴിത്തിരിവ് ഉണ്ടായേക്കാമെന്നും വൈറ്റ് ഹൌസിൽ അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. അതേസമയം അന്തിമ സമാധാന കരാറിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ഉറപ്പില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി ആശയവിനിമയ മാർഗ്ഗങ്ങൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അറിയിച്ചു. എന്നാൽ ചർച്ചകളിൽ ഇതുവരെ പ്രകടമായ ഒരു

0: പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം ചേരുന്നത്. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മുൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ജുൻജുൻവാലെ മുംബൈയിലെ പ്രത്യേക സിബിഐ കോടതി നാളെ വരെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. 2,929 കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയെന്നാരോപിച്ച് SBI ആണ് പരാതി നൽകിയത്. കമ്പനി നേടിയ വായ്പാ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്നും ഇത് ബാങ്കുകൾക്ക് നഷ്ടമുണ്ടാക്കിയെന്നുമാണ് സിബിഐ കേസ്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതി വേഗത്തിലാക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറ്റന്നാൾ കൊൽക്കത്ത സന്ദർശിക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റെയിൽവേ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും കൊൽക്കത്തയിലെത്തുന്നുണ്ട്. പശ്ചിമബംഗാളിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ചർച്ചകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം അതിലോല പാരിസ്ഥിതിക പ്രദേശമാണെന്നും വികസനം നമ്മുടെ സുഖത്തിനു വേണ്ടി മാത്രമാകരുതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആദിനാഥ് ഗോപി പുരസ്കാരം സാഹിത്യകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ജി മധുസൂദനന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പദ്ധതി നടപ്പാക്കരുതെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കത്തയച്ചപ്പോൾ അദ്ദേഹം ഇടതുപക്ഷക്കാരനായ ഞങ്ങളെ വിധ്വംസക ശക്തികളെന്നാണ് വിളിച്ചതെന്ന് ജി മധുസൂദനൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ പരിശോധനയിൽ 437 ഗ്രാം MDMA മൂന്ന് പേർ പിടിയിലായി. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർഗോഡ് ചേർക്കള സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം പ്രിയം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: അടുത്ത ഗാനം കാർത്തിക് പാടിയത്, ചിത്രം മൗനം പേശിയതേ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: അടുത്ത ഗാനം മനോ, സുജാത എന്നിവർ പാടിയത്. ചിത്രം കിഴക്ക് ചീമയിലേ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 കോടി രൂപയാണെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്നും ധവള

പത്രത്തിൽ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണെന്നും ധവളപത്രം. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്. ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച്. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൂടുതൽ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധിസഭ പാസാക്കി. 208-215 വോട്ടിനാണ് പ്രമേയം പാസായത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 437 ഗ്രാം MDMA മൂന്ന് പേർ പിടിയിൽ. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർകോട് ചെർക്കള സ്വദേശി രതീഷ്, എറണാകുളം കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. മഴ ശക്തമാകുമെന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയുടെ ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും. ജലവിതാനം ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ തുറക്കുന്നതെന്ന് ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിളിക്കുന്ന ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാറിനോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുകയുണ്ടായി, മാലിന്യ സംസ്കരണം പരിസ്ഥിതി സംരക്ഷണവുമാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ഒരു വിഷയം. അതിനൊരു കാരണം കൂടിയുണ്ട്. നാളെ June 5 പരിസ്ഥിതി സംരക്ഷണ ദിനമാണ്. ഇന്ന് നമ്മുടെ ലോകം തന്നെ ഏറ്റവും കൂടുതൽ ഒരു നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. നമ്മുടെ കേരളത്തിലെ കാര്യമെടുത്താൽ നമ്മൾ ദിനം പ്രതി 6,000 മുതൽ 10,000 മെട്രിക് ടൺ വരെ ഖരമാലിന്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സംസ്കരിക്കുക, അല്ലെങ്കിൽ അത് ഈ മാലിന്യ സംസ്കരണം ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം ആണ്, സ്വന്തം ഉത്തരവാദിത്വം ആണ് എന്നുള്ളൊരു അവബോധം അവനിൽ ഉണ്ടായില്ലെങ്കിൽ ഇതൊരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏജൻസിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം.
2: അതെ സാറേ, നമുക്കിത് കേരളത്തിൽ മാത്രമായി നമ്മൾ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ ലോകം ഇന്ന് അത്യന്തികം വളരെ ഒരു ഭീഷണമായ ഒരു സാഹചര്യത്തിലാണ് കാലാവസ്ഥയുടെ കാര്യത്തിൽ. കാരണം ആഗോള താപനം എന്നേക്കുമായി വളരെ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ സഹജമായ വളർച്ചയുടെ പരിണാമ ശ്രേണിയിൽ വ്യാവസായിക വളർച്ച, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യാവസായിക സംരംഭങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെയധികം ആഗോള താപനമുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1972 നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലോടുകൂടി ഒരു പുതിയ പദ്ധതി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ആരംഭിച്ചു. അതിനെ നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, അതായത് UNEP എന്നാണ് അറിയപ്പെടുക. അപ്പോൾ UNEP ആണ് 1972 മുതൽ പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരെയുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ, ഒട്ടേറെയായ വെല്ലുവിളികൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് കാർബൺ ഉദ്വമനമാണ്. അപ്പോൾ അതുൾപ്പെടെ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും കൃത്യമായി ഓരോ തീമോടുകൂടി ഓരോ സന്ദേശത്തോടുകൂടി നമ്മൾ ഇത് ആചരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ പ്രകൃതിയെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ തലമുറയ്ക്കുമുണ്ട്.
1: നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ വളരെ പ്രത്യേകതകളുണ്ട്. ഉയർന്ന പ്രധാനപ്പെട്ടത് ഉയർന്ന ജനസാന്ദ്രതയാണ്. അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ഒരു എന്താണ് നഗരവൽക്കരണം,
2: അതെ,
1: വേറെ എങ്ങും ഉള്ളതുപോലെയല്ല. അതുപോലെ തന്നെ നമ്മുടെ നഗര ഗ്രാമ വ്യത്യാസം നമ്മുടെ എല്ലാ ഗ്രാമങ്ങൾ പോലെയാണ്, എല്ലാം നഗരങ്ങൾ പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ, ഈ മാലിന്യ സംസ്കരണം ഒരു അത് നേരിടുക അല്ലെങ്കിൽ അത് അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളത് വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്.
2: തീർച്ചയായിട്ടും
1: താങ്കൾ ഈ മേഖലയിലെ വളരെ നാളത്തെ പ്രവർത്തനങ്ങൾ, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടാതെ പരിസ്ഥിതി പ്രവർത്തകന് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ വ്യാപൃതനായിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
2: നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹം ഈ ആചരണത്തെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ വർഷവും നമ്മൾ ഇത് ആചരിക്കുമ്പോൾ നമ്മൾ ഒട്ടേറെയായ വൃക്ഷങ്ങൾ, വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് പോകുമ്പോഴും അതിൻ്റെ പരിപാലനമോ അതിൻ്റെ ഫോളോ അപ്പോ പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച മരത്തൈയുടെ അതേ കുഴിയിൽ തന്നെ ഈ വർഷവും വെക്കുന്നു എന്നുള്ള രസകരമായ ഒരു സാഹചര്യം, നമ്മളതിനെ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേണ്ടത്ര ഉത്തരവാദിത്വത്തോടു കൂടി സാമൂഹ്യ

0: ഉത്തരവാദിത്തോടു കൂടി ഇത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, കൃത്യമായി നമ്മൾ അന്തർദേശീയ അടിസ്ഥാനത്തിൽ പ്രത്യേക തീമോടുകൂടി ഈ ഇത് ആചരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിന്റെ തീം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ്. അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ഭാവിക്ക്, നമ്മുടെ ലോകക്രമത്തെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രാധാന്യം.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
2: ആ
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് വിജയകുമാരി.
1: ആ എവിടെ നിന്നാ വിളിക്കുന്നത് വിജയകുമാരി?
2: പാപ്പനംകോട്.
1: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: ഞങ്ങളുടെ വീടിന്റെ അടുത്തോട്ട് ഞങ്ങളുടെ അതിലാണെന്ന് പറയാം. അവിടെ ഇങ്ങനെ പിന്നെ വേസ്റ്റ് കൊണ്ടിട്ട് കത്തിക്കുവാണ് കേട്ടോ, ഒരു തൊട്ടടുത്ത് താമസിക്കുന്നവര്. അത് ഞങ്ങള് ഒരു രണ്ടു വർഷം കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങളത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോഴ ഞങ്ങളത് പിന്നെ വില്ലേജിൽ കോർപ്പറേഷനിൽ കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് അവരത് വന്ന് അന്വേഷിച്ചു. പക്ഷെ എന്ത് നടപടി എടുക്കുന്നോ, വേറെ കാര്യങ്ങൾ അവരിപ്പോ അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുവാണ് സാറേ. എന്താണ് അത് ഞങ്ങൾ ചെയ്യേണ്ട നടപടി എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
0: കൃത്യമായി നമുക്ക് ഇതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ മുനിസിപ്പൽ ഏരിയയുടെ, കോർപ്പറേഷൻ ഏരിയയുടെ കീഴിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയിൽ കൃത്യമായും അത് നമ്മുടെ കോർപ്പറേഷന് അത് പരാതിപ്പെടണം. അത് എഴുതി പരാതി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സമീർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അധീനതയിലുള്ളതാണ്. അവിടേക്ക് നിങ്ങൾക്ക് കൃത്യമായി പരാതി നൽകാം. പരാതി അതുപോലെ തന്നെ, അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ 1076 എന്ന നമ്പരുണ്ട്, അതിൽ പരാതിപ്പെടാം. അതേപോലെ തന്നെ ഈ നമ്മുടെ പ്ലാസ്റ്റിക് ഇതുപോലെ കത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികാരിക്ക് പരാതി കൊടുത്താൽ അത് കൃത്യമായി അവർക്കെതിരെ പരാതിയിൽമേൽ നടപടിയെടുക്കും. ആ നടപടി അനുസരിച്ച് വീണ്ടും അത് തുടരുകയാണെങ്കിൽ വീണ്ടും ഫൈൻ, ഓരോ ദിവസവും 1000 രൂപ വീതം ഫൈൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ ഭരണ സംവിധാനത്തിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെ പരാതിപ്പെടുക കേട്ടോ. അതാണ് നമുക്ക് ചെയ്യാം. അത് നമുക്ക് ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കുക. മതിയായ ഉത്തരവാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വിവരാവകാശ നിയമം അനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: എവിടെയാണ് പരാതി കൊടുത്തത്? അവിടെ കൗൺസിലറുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ
0: അതെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെടാം, പോലീസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെടാം. ഇത് സംഭവിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ചിത്രമെടുത്ത് ജിയോ ടാഗ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേക നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്, അവിടെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ ഈ പാപ്പനംകോട് നിന്നാണ്, അതായത് നമ്മുടെ
0: കോർപ്പറേഷന്റെ
1: പരിധിയിൽ നിന്നുള്ള ഒരു ശ്രോതാവാണ് വിളിച്ചത്. അപ്പൊ ഇത്തരം പരാതികൾ ദൈനംദിനം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള താങ്കൾ സൂചിപ്പിക്കേണ്ട ഒരു സമീർ ആപ്പിനെ കുറിച്ച്, അത് ഏത് രീതിയിലാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്?
0: നമുക്ക് എല്ലാ മൊബൈൽ ആപ്പാണ് അത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ പരിഹാരം ഉദ്ദേശിക്കുന്നത് നമുക്ക് അടിയന്തര സമയങ്ങളിൽ അതിൽ 24 hours അത് റെസ്പോൺസ് കിട്ടുമെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം. ഒരു മൊബൈൽ ആപ്പാണ്. ആ മൊബൈൽ ആപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലുകളിലേക്ക് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് 24 hours അത് കൃത്യമായും നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവര് 24 hours ആ പരിഹാര ആ പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പരിഹാരത്തിൽ ഇടപെടണമെന്നാണ് നിഷ്കർഷിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ അതിന് നടപടി ഉണ്ടാവും.
0: തീർച്ചയായിട്ടും നമുക്ക് ഈ സാരിപ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരന്തരം നമുക്ക് ഈ മാലിന്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റ് മലിനീകരണ പ്രശ്നങ്ങളും നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന് നമുക്കിപ്പോ നമ്മുടെ ഗവൺമെന്റ് സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിൽ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം 1984 ആണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ ഭോപ്പാൽ ദുരന്തമുണ്ടാകുന്നത്. ആ ഭോപ്പാൽ ദുരന്തത്തിൽ നമ്മുടെ 16,000 മുതൽ 30,000 വരെ ആളുകൾ മരണപ്പെട്ടൊരു സംഭവമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു ആദ്യഘട്ടമെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ദുരന്തകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുന്നതിന് നമ്മൾ വേണ്ടത്ര പരിണത പ്രജ്ഞരായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1986 നമുക്ക് ഏറ്റവും ഗൗരവതരമായ തരത്തിൽ നമ്മളൊരു നിയമനിർമ്മാണം ഈ മേഖലയിൽ നടത്തുന്നത്. അതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ ഓർക്കണം, ഐസോ മെസോസയനേറ്റ് എന്ന് പറയുന്ന വാതകം ഏതാണ്ട് 42 ടണ്ണോളം ശേഖരിച്ചു വെച്ചിരുന്നതിലേക്ക് യാതൊരുവിധ മുൻകരുതലുമില്ലാതെ വെള്ളം അതിലേക്ക് അടിച്ചു കയറ്റി. അതിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വാതകത്തിലേക്ക് ഈ വെള്ളം കയറിയിട്ട് അവിടുത്തെ താപനില പെട്ടെന്ന് തന്നെ 200 ഡിഗ്രി സെൽഷ്യസിലേക്ക് വർദ്ധിക്കുകയും അത് സ്റ്റോർ ചെയ്തിരുന്ന വാതകത്തിന് അതിൽ ഉൾക്കൊള്ളാനാവാതെ വലിയൊരു സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ചിട്ട് ഈ വാതകം പുറത്തേക്ക് വന്നിട്ടാണ് ഇങ്ങനെ വളരെ അതീവ ഗുരുതരമായ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ നിത്യരോഗികളായിട്ട് ഈ വാതകം ശ്വസിച്ചതിൽ വെച്ച് നിത്യരോഗികളായിട്ട് കഴിയുകയാണ് അല്ലെ. തുടർന്ന് നമുക്കറിയാതെ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ
1: കമ്പനിയാണ്
0: അത് അതിന് കാരണക്കാരായത്. ഇപ്പോഴും അതിന്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പലർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇവിടെ ഈ പലപ്പോഴും ഈ പരിസ്ഥിതി വംശീയത എന്നൊരു വാക്ക് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഗുരുതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് വളരെ വികസ്വര രാഷ്ട്രങ്ങൾ പലപ്പോഴും ഈ മൂന്നാംകിട രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളെ അൺഡെവലപ്ഡ് കൺട്രീസിലേക്ക് അവരുടെ മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന ഒരു വലിയ പ്രവണതയുണ്ട്. ഈ നമ്മുടെ രാജ്യത്ത് പോലും ഒരു പക്ഷേ ഈ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന വ്യാവസായിക ഭീമനെ വേണ്ടത്ര രീതിയിൽ കരുതലോടെ പ്രവർത്തിപ്പിച്ചില്ല എന്നുള്ളത് സങ്കടകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് കൃത്യമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ നമ്മുടെ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ
1: 1986 നിയമത്തിന് ശേഷമായി
0: കൃത്യമായിട്ട് അത് പൂർണ്ണമായി ഫങ്ഷൻ ചെയ്തു വരുന്നത് അതിനുശേഷം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഓക്കെ ഓക്കെ, എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അടുക്കൊരു സുരേഷ് ഉണ്ട്.
3: എവിടെയാണ് ഇത്
0: മുനിസിപ്പാലിറ്റിയാണോ നമ്മൾ താമസിക്കുന്നത്?
3: തൃശ്ശൂർ
0: കോർപ്പറേഷനിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്ക് പരാതിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ നടപടി. കോർപ്പറേഷനിൽ നമ്മൾ പരാതി എഴുതി കൊടുക്കുക, കൃത്യമായി എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും ഒക്കെ ഉൾപ്പെടുത്തി. ഏത് തരത്തിലുള്ള മലിനജലമാണെങ്കിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തുക, അത് കൃത്യമായി പരാതി കൊടുക്കുക. പരാതി കൊടുത്താൽ നമുക്ക് പ്രത്യേകിച്ചും അതായത് നമ്മുടെ ജല മലിനീകരണവും നിയന്ത്രണവും വകുപ്പും പ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളാം. ഒപ്പം തന്നെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ കൃത്യമായ 220-ാം വകുപ്പ് അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളാം. അതല്ല എങ്കിൽ പോലീസിന് കൃത്യമായി 270, 290 തുടങ്ങിയ വകുപ്പുകളനുസരിച്ച് കേസെടുക്കാൻ ഉള്ള നിയമ സാഹചര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൃത്യമായി നമുക്കിപ്പം എനിക്ക് ആദ്യം നിർദ്ദേശിക്കുവാനുള്ളത് നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്ക് തന്നെ നിങ്ങളുടെ റിട്ടേൺ കംപ്ലയിന്റ് കൃത്യമായി എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അതിന് കേട്ടില്ല.
1: ഹലോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മുടെ
0: കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ ഹെൽത്തിൽ കൊടുക്കുന്നതുകൊണ്ട് വിഷയമില്ല, കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർക്കും അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന സംഗതികളാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ

0: ർക്കും വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇവിടെ ഏറ്റവും ഉചിതമായ വകുപ്പ് നമുക്ക് കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുനിസിപ്പാലിറ്റീസ് ആക്ട് ഉണ്ട്, മുനിസിപ്പൽ നിയമങ്ങളുണ്ട്. അപ്പൊ മുനിസിപ്പൽ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ട കോർപ്പറേഷന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അധികാരിയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും അവർ അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് അവർ.
0: അതെ, അത് സാറേ, അതിപ്പം പ്രധാനമായും വരുന്നത് ഈ നമ്മുടെ ജല മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം അത് കിണറിലൊക്കെ, കിണറിലോ അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിലോ ഒക്കെയുള്ള മലിനീകരണം, അത് ഏതെങ്കിലും വ്യക്തി മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കുറ്റമായിട്ടാണ് നമ്മുടെ നിയമം വിഭാവനം ചെയ്യുന്നത്. അതിന് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് മനസ്സിലാക്കി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്.
1: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പരാതി കൊടുക്കാം. അപ്പം ഈ നിയമപ്രകാരം പോലീസിന് ഇത് ഡയറക്റ്റ് കേസെടുക്കാനുള്ള ഒരു
0: പോലീസിന് ഡയറക്റ്റ് കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അതൊരു പബ്ലിക് ന്യൂസൻസ് ആണെങ്കിൽ,
1: ഓക്കെ,
0: പബ്ലിക് ന്യൂസൻസ് ആണ്, അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്, അങ്ങനെയൊക്കെ കണ്ടാൽ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭാരതീയ നിയമ നാഗരിക ന്യായസംഹിത അനുസരിച്ച് വേണ്ട BNSS അനുസരിച്ച് വേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പോലീസിനും അധികാരമുണ്ട്. അപ്പോൾ നമ്മുടെ അധികാര വൃന്ദങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊതു ജീവിതത്തെ നമുക്ക് കൃത്യമായി, സമാധാനപരമായി, ആരോഗ്യപരമായി അവന്റെ ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്നതിന് സുഹൃതമാകുന്ന എല്ലാ സാഹചര്യങ്ങളും നിയമത്തിലുണ്ട്. അത് എത്രത്തോളം പലപ്പോഴും പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാങ്കേതികമായി വരുന്ന വിഷയങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടത്ര നിയമപരമായ അവബോധമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പബ്ലിക് റോഡുകളിൽ ഒക്കെ തന്നെ ഈ മാലിന്യം വലിച്ചെറിയുകയാണ്,
1: വീട്ടിലെ മാലിന്യം
0: അടുത്ത വീട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കേരള ശുചിത്വ മിഷൻ, ഹരിത കേരളം അല്ലെങ്കിൽ ഹരിതശ്രീ എന്നങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വ്യക്തിപരമായ മനോഭാവത്തിനാണ് പ്രാധാന്യം. നമ്മുടെ സ്വന്തം, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കേന്ദ്രീകൃത മലിനീകരണ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഇപ്പോൾ നമ്മൾ വികേന്ദ്രീകൃത
1: ഡീസെൻട്രലൈസ്ഡ്
0: ആയിട്ടുള്ള മലിനീകരണ നിയന്ത്രണ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഉദാഹരണമായ നല്ലൊരു മാതൃക എന്നുള്ള നിലയിൽ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് സമീപം നമ്മൾ ആതിരപ്പള്ളി വഴച്ചാൽ റൂട്ടിലുള്ള തുമ്പൂർ മുഴി എന്ന ഗ്രാമപഞ്ചായത്തിൽ ഇത് വളരെ ഗംഭീരമായി വിജയകരമായി അവിടെ അവരത് നടപ്പിലാക്കി വരികയാണ്. അതായത് ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ അവർ ഈ കമ്പോസ്റ്റ് വളരെ ലളിതമായ, വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത തരത്തിൽ കമ്പോസ്റ്റുകൾ, അതായത് ആദ്യത്തെ താഴത്തെ ലെയറിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഒരു സംവിധാനമുണ്ടാക്കിയിട്ട് അതിലെ ഏറ്റവും താഴെ ചാണകം, പിന്നെ ഈ പറഞ്ഞതുപോലെ മരപ്പൊടി അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ച് അടിയായിട്ട് വന്നിട്ട് അത് കൃത്യമായി ഇത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും നല്ല കമ്പോസ്റ്റ് വളമായി മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ കോഴിക്കോട് നഗരസഭയിൽ ഉൾപ്പെടെ കേന്ദ്രീകൃത മാലിന്യം അവിടെ ഒരു ദിവസം 10 ടൺ എന്താ പറയുക സംസ്കരിച്ച പ്ലാസ്റ്റിക് അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയലായിട്ട്, അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ കയറ്റി വയ്ക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ വളരെ ഭംഗിയായിട്ട് അവരത് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോൾ അവിടെ വേണ്ടത്ര എന്താ പറയുക പ്ലാസ്റ്റിക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ദിവസം ഒരു 30 തൊഴിലാളികൾ ജോലി ചെയ്ത് പ്രത്യേകം പ്രത്യേകം പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച് ക്രമീകരിച്ച് അത് പിന്നീട് ക്ലീൻ ചെയ്ത് അത് നമ്മൾക്ക് ഗ്രാനുൾസായിട്ടും അതുപോലെ തന്നെ പ്രത്യേകം ബാറുകളൊക്കെ ആയിട്ട്
1: റോഡിന്റെ വർക്കിനൊക്കെ
0: ടാറിനോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. ടാറിനോട് അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം, അതേപോലെ തന്നെ

0: പ്ലാസ്റ്റിക് അതായത് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും അത് ഉപയോഗിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിതമായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രത്തിലെ അടിത്തട്ടിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കുന്നുകൂടിയിരിക്കുന്നതാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വിഷയമാകുന്നു.
1: അല്ല, നമ്മുടെ തന്നെ ആരോഗ്യത്തിന് വളരെ ഭീഷണിയാണ്.
0: മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോട്ടുകളിലെ ആദ്യത്തെ ആ മുന്നിൽ കറങ്ങുന്ന ചക്രത്തിൽ ഇത് കുടുങ്ങിയിട്ട് അത് അവരുടെ ബോട്ട് നീങ്ങാത്ത സാഹചര്യമുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വലകളിൽ കൂടുതലായിട്ട് ഈ പ്ലാസ്റ്റിക് കുടുങ്ങുന്നു. ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റിക് അത് വർഷങ്ങളോളം അവിടെ കിടന്ന് ചെറിയ ചെറിയ തരികളായി ആകുമ്പോൾ മത്സ്യങ്ങൾ തന്നെ അത് ആഹരിക്കുകയും ആ മത്സ്യത്തെ നമ്മൾ ആഹരിക്കുന്നത് കൊണ്ട് മനുഷ്യനാഹരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അതീവ ഗുരുതരമായ നമ്മുടെ ആവാസ വ്യവസ്ഥിതിയാകെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യന്റെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
1: ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ശ്രീദാസ് ആണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നും.
1: ഓക്കെ, എന്താണ് ശ്രീദാസ് അറിയാനുള്ളത്, ചോദിച്ചോളൂ.
2: ആ സാറേ, നമ്മൾ ഈ മാലിന്യമുക്ത കേരളം എന്നല്ല പറയുന്നത്. ഈ ആലപ്പുഴ ഈ തണ്ണീർവക്ക വളരെ പഞ്ചായത്തിന്റെ എല്ലാ റോഡിന്റെ ഇരു സൈഡിലും ഈ കോഴി വേസ്റ്റും അതുപോലെ തന്നെ ഹോട്ടൽ മാലിന്യങ്ങളൊക്കെ കിച്ചനകത്തെ കൊണ്ട് ഇങ്ങനെ തള്ളിയിട്ടിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്താരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിനൊരു പോകും വഴി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്.
0: തീർച്ചയായിട്ടും അതിന് മാർഗങ്ങളുണ്ട്. നമ്മളിപ്പോ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ 5000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ള, അതായത് നമ്മൾ ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളുണ്ടല്ലോ, അപ്പൊ ഹോട്ടലുകൾ അത്തരത്തിലുള്ള സംരംഭങ്ങൾ, അതായത് ഈ പറയുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, അവരൊക്കെ തന്നെയും അവരുടെ വേസ്റ്റുകൾ, അതായത് നമ്മളിപ്പം പറഞ്ഞ അവരുടെ ഹോട്ടലുകളിലുണ്ടാകുന്ന ജൈവ മാലിന്യം അല്ലെ, ഇപ്പൊ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ, അത് അവർ തന്നെ അത് എന്ത് ചെയ്യുക, അത് കൃത്യമായി സംസ്കരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തില്ല എങ്കിൽ ആ ഹോട്ടൽ ഏത് ഹോട്ടലാണോ, നിങ്ങൾക്ക് കൃത്യമായി നേരിട്ട് പരാതി കൊടുക്കാം. ബന്ധപ്പെട്ട പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ ആരാണോ ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്, നമുക്കറിയാം പഞ്ചായത്തിന്റെ ലൈസൻസ് കൂടി മാത്രമേ ആ ഒരു ഹോട്ടൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിൽ ലംഘനം വരുത്തുന്ന ഹോട്ടൽ ഉടമയ്ക്കെതിരെ കാരണം ചോദിക്കുകയും ആ കാരണത്തിന് കൃത്യമായ മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ഹോട്ടൽ അടിയന്തിരമായി അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമം ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് രാജ് ആക്ട് നിയമപ്രകാരം കൃത്യമായി നടപടി കൈക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങ് അത് കൃത്യമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കാഷ്ടമൊക്കെ റോഡിൽ ഇടുന്നു എന്ന് പറയുന്ന നിരന്തരം നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് ചിത്രത്തിൽ നമ്മുടെ മൊബൈലിലൊക്കെ ഫോണിലാക്കിക്കൊണ്ടേ, അത് സമീർ എന്ന് പറയുന്ന ആപ്പുണ്ട്, ആപ്ലിക്കേഷനുണ്ട്, അതല്ലെങ്കിൽ 1076 എന്ന് പറയുന്ന നമ്പറുണ്ട്, 1077 എന്ന് പറയുന്ന നമ്പരുണ്ട്. ഈ നമ്പറുകളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞാൽ കൃത്യമായി അതിന് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളും, അതിന് കൃത്യമായി നമുക്കൊരു പരിഹാരവും ലഭിക്കും. അപ്പൊ ആദ്യം നമ്മൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരാള് പരാതി കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്കെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടാവുന്നില്ല. അതിന് പ്രത്യേകിച്ചും ഒരു നിയമമുണ്ട്, ഇത്തരത്തിലുള്ള തെറ്റുകൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. ആ നിയമത്തിന് വിസിൽ ബ്ലോവേഴ്സ് ആക്ട് എന്നാണ് പറയുക. ഇതൊക്കെ ഞാൻ അങ്ങയോട് പറഞ്ഞ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഇത്തരത്തിൽ പരാതിപ്പെടുന്ന ആളിനെതിരെ ഒരിക്കലും മറ്റൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അങ്ങനെ
2: ചെയ്യും.
0: അത് അങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടാവുന്നില്ല. അത് നമുക്ക് ബന്ധപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളെ, നമ്മുടെ താഴെത്തലം മുതൽ നമുക്ക് ത്രിതല ഗ്രാമപഞ്ചായത്തുകളില് നമുക്ക് ജനപ്രതിനിധികളുണ്ട് അല്ലേ, പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, അതും അല്ലെങ്കിൽ നമുക്ക് MLA ഉണ്ട്, MP ഉണ്ട്, ഇവരെയൊക്കെ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ശരി ശരി.
1: ഓക്കെ, ശ്രീദാസ് വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടിയത്. മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു ഇഷ്യൂ, അതായത് ഈ കോഴി വേസ്റ്റ്, അത് നടത്തുന്ന കടകൾക്ക് ഒരുപക്ഷെ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ടേ?
0: തീർച്ചയായിട്ടും വേണം.
1: അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും?
0: അതായത് നമുക്ക് ഈ പോൾട്രി ഫാം ആരംഭിക്കുന്നതിന്, അതല്ലെങ്കിൽ നമ്മൾ കോഴി വളർത്തൽ അല്ലെങ്കിൽ താറാവ് അങ്ങനെയുള്ള, അത് നമുക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണെങ്കിലും

0: മറ്റൊരാൾക്ക് ഹാനികരമാകാത്ത തരത്തിൽ വേണ്ട എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങളല്ല കാർഷിക സംരംഭങ്ങൾ എന്നാണ് നമ്മൾ പറയുക, ആ കാർഷിക സംരംഭങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ,
1: പക്ഷേ ആ ഒരു നിയമം ഈ ഇത്തരം ചെറിയ ഇടതരം കൊച്ചു കടകൾ, ഈ കോഴി ഇറച്ചി വിൽക്കുന്ന കടകളുണ്ടല്ലോ, കോഴിയെ വെട്ടി ഇറച്ചിയാക്കി കൊടുക്കുന്ന കടകൾക്ക് ഈ ഒരു സംവിധാനം ബാധകമാണ്, ഈ നിയമ സംവിധാനം അവർ
0: തീർച്ചയായിട്ടും അത് ബാധകമാണ്. ഇത് ഈ കോഴി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് വേണ്ട ലൈസൻസിന്റെ നടപടികൾ പോലെ തന്നെയാണ് നമ്മൾ ഇതേപോലെ ഈ പറയുന്ന ചിക്കൻ സെന്ററുകൾ, അപ്പൊ നമ്മൾ കൂണുകൾ പോലെ മുളച്ചിട്ടുള്ളത്. പക്ഷെ ഈ ചിക്കന്റെ ആയാലും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടുവന്ന നമ്മുടെ തോടുകളിലും കുളങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിടുകയും അത് അവിടെ കിടന്ന് അഴുകി പലതരത്തിലുള്ള
1: ആരോഗ്യ
0: പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള നിയമം പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കും, അവരൊക്കെയാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ പോൾട്രി ഫാമിന്റെയും മറ്റും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അവർക്കാണ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ പൊതുവായി ഇതിന്റെ ലൈസൻസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണ്.
1: അപ്പൊ ഈ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലും ഈ ഇത്തരം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലൈസൻസും അത് കൃത്യമായി അവരെല്ലാ മാനദണ്ഡങ്ങളും.
1: ഒരുപക്ഷെ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ അവർ സംസ്കരിച്ചിരിക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന വേസ്റ്റ് അത് നല്ല രീതിയിൽ സംസ്കരിക്കാനോ ഒക്കെ ഉള്ള
0: സംവിധാനം ഒരുക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെയ്യേണ്ടത്.
1: പക്ഷെ പലപ്പോഴും അത്
0: പാലിക്കപ്പെടുന്നില്ല
1: എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം.
0: സാറെ, നമ്മുടെ ഈ പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ നമ്മൾ കാണാതെ, കാരണം നമുക്കറിയാം നമ്മൾ ഈ ആഗോളതാപനം വളരെ കൂടുന്നു, കാരണം നമുക്ക് മണ്ണിടിച്ചിൽ വളരെ കൂടുന്നു അല്ലേ, നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ദുരന്തമുഖങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ, മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. അപ്പോൾ അതിന് കൃത്യമായ പദ്ധതികൾ നമ്മൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഈ ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പോസ്റ്റ് കൃത്യമായി തയ്യാറാക്കി നമ്മളത് ഉപയോഗിക്കാറും.
1: നമ്മുടെ സംസ്ഥാനത്ത് ഈ പല തരത്തിലുള്ള ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ ഈ വീടുകളിൽ തന്നെ അവൻ നമുക്കുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ അതിന്റെ ഈ എന്താണ് പൈപ്പ്
0: അത് നമ്മൾ ഉറവിട മാലിന്യം
1: കൊടുക്കാറുണ്ട്.
0: അതെ, ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്, സോഴ്സ് ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് നമ്മുടെ കേരളത്തില് ശുചിത്വ കേരളം പദ്ധതി അഥവാ ശുചിത്വ മിഷൻ, ഇത് നമ്മുടെ കേരളത്തിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഈ ശുചിത്വ കേരളം പദ്ധതിയാണ്. അവിടെ അവര് 75% മുതൽ 90% വരെ സബ്സിഡിയോടുകൂടി ബയോ കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനും പൈപ്പ് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, പോട്ട് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, അതേപോലെ തന്നെ ബയോ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അതിന് കൃത്യമായ അപേക്ഷ കൊടുത്താൽ അവർക്ക് 75% മുതൽ 90% വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതികൾ ഇതുപോലെ ഈ ശുചിത്വ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: കൊല്ലത്ത് നിന്ന് രാജി.
1: എന്താണ് അറിയാനുള്ളത്, ചോദിച്ചോളൂ.
2: നമ്മള് ഇപ്പോ പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും കൂടെ വരുമ്പോ നമ്മള് മരങ്ങള് വൃക്ഷങ്ങള് നട്ടുപിടിപ്പിക്കാനൊക്കെ എപ്പോഴും നമ്മള് പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും ഈ വൃക്ഷങ്ങളുടെ ഇല, കരിയില, ഇത്രയും തിക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ നമ്മുടെ കേരളം. അപ്പൊ അവിടെ അടുത്തടുത്ത് വീടുകളുള്ളപ്പോ ഈ കരിയില ഇട്ട് കത്തിക്കുന്നത് ഒരു നിയമപരമായി അത് ശരിയാണോ? അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ലേ? ഇപ്പോ പ്ലാസ്റ്റിക്കിന്റെയും ജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുവിധം കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അത് മാസം തോറും

0: എടുക്കുകയും വീട്ടിൽ തന്നെ ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പൊ കരിയില പോലുള്ള വലിയ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ ഏരിയയിൽ വരുമ്പോൾ ഈ കരിയിലയിട്ട് കത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ തീ ഒന്നും കത്തിച്ച് അന്തരീക്ഷ മലിനീകരണത്തിന് എതിരാണ്, കത്തിക്കാറില്ല. കരിയിലയാണെങ്കിൽ പോലും കത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഈ മഴയൊക്കെ വരുമ്പോൾ ഒച്ചകട്ട ഈ കരിയില സംസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നു. അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഒന്ന് അതാണ്. പിന്നെ ഇ വേസ്റ്റ് സംവിധാനമൊന്നും നമ്മുടെ ഈ കൊല്ലത്ത് എപ്പോഴും അത് വരുന്നില്ല. വളരെ വർഷത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഇ വേസ്റ്റ് ആയാലും കാറ്റിൽ ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള സംസ്കരണം ആയാലും എപ്പോഴും അത് വരുന്നില്ല.
1: വളരെ ഉദ്ദേശിക്കുന്നത് കളക്ട് ചെയ്യാൻ ആൾ എപ്പോഴും ആൾ വരുന്നില്ല എന്നാണോ?
0: അത് പ്ലാസ്റ്റിക് മാലിന്യം മാസത്തിൽ ഒരിക്കലും കളക്ട് ചെയ്യാറുണ്ടെങ്കിലും ഇ വേസ്റ്റുമായി ചെരുപ്പ് തുടങ്ങിയവ കുപ്പി അങ്ങനെയൊക്കെ ഉള്ളവ എപ്പോഴും സംസ്കരിക്കുന്നില്ല. വളരെ വർഷത്തിലൊരിക്കലോ മറ്റോ വരുന്നുള്ളൂ. അതിനും കൂടെ ഉള്ള ഒരു സംവിധാനം നിലവിലുണ്ടോ, അങ്ങനെ വല്ല നിയമങ്ങളും അടുത്തടുത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നും കൂടെ ഒന്നറിയണം.
2: തീർച്ചയായിട്ടും ഇപ്പോ പിന്നെ മാഡം ചോദിച്ചത് ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ടാണോ? ഇ വേസ്റ്റിന്റെ കാര്യവും പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ കരിയിലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇ വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ച് നമുക്കറിയാം, ഞാനിപ്പോൾ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ശുചിത്വ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹരിത കർമ്മസേന നമ്മുടെ ഗ്രാമങ്ങളിൽ വാർഡുകളിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ പ്ലാസ്റ്റിക്കുകളും ഇ വേസ്റ്റുകളും അതൊക്കെ തന്നെ കളക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായി നിർബന്ധകരമായിട്ടുള്ളൊരു ഒരു കാര്യമാണത്. അവിടെ നമ്മൾ അത് നമുക്ക് അവര് എല്ലാ മാസവും വന്ന് നമ്മുടെ വീടുകളിൽ വന്ന് ഇത് കളക്ട് ചെയ്യണമെന്നാണ്.
1: നിർദ്ദിഷ്ട ദിവസങ്ങളിൽ
2: ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ച് അതാത് ഇടങ്ങളിലെ സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മാലിന്യങ്ങൾ നാലായിട്ട് പ്രത്യേകം തരംതിരിച്ചാണ് അത് ചെയ്യുക അല്ലേ? അതിൽ ഒന്നാമത് ജൈവ മാലിന്യം എന്നുള്ളതിൽ മാഡത്തിന് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. ജൈവ മാലിന്യം പ്രത്യേകിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഇ വേസ്റ്റ്, അതേപോലെ നമ്മുടെ റെഡ് ഇനത്തിൽപ്പെടുന്ന, അതായത് നമുക്കറിയാമല്ലോ ഡയപ്പർ, അതേപോലെ തന്നെ നമ്മളെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അവർക്ക് അവരുടെ മറ്റ് സാഹചര്യങ്ങളിൽ അവർ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അതിനെ നമ്മൾ പ്രത്യേക റെഡ് കവറിലിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇ വേസ്റ്റിനെ സംബന്ധിച്ചായാലും ജൈവ വേസ്റ്റിനെ സംബന്ധിച്ചായാലും കൃത്യമായി നമുക്ക് യൂസർ ഫീ കളക്ട് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ യൂസർ ഫീ നമ്മൾ കൊടുത്തില്ല എങ്കിൽ പോലും അത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഹരിത കർമ്മസേനയ്ക്ക് നിർബന്ധമായി അവരോട് നിർദ്ദേശിച്ചിട്ട് നൽകിയിട്ടുണ്ട്. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉപഭോഗ സംസ്കാരത്തിൽ ഏറ്റവും ഔന്നത്യമാർന്നു നിൽക്കുന്ന ജനത എന്നുള്ള നിലയിൽ നമ്മൾ പുറന്തള്ളുന്ന ഇ വേസ്റ്റ് കൃത്യമായി നമുക്ക് ഏറ്റവും ഹാനികരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനത്തിൽ നിന്ന് ഇത് കൃത്യമായി നമുക്കത് എന്താ ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അത് പല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവരൊരു കലണ്ടർ നിശ്ചയിച്ചിട്ടുണ്ട്.
2: അതെ സാറേ, അത് നമുക്ക് അവർക്ക് പ്രത്യേകം തന്നെ ഈ ഇ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം MCFകളുണ്ട്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഈ വന്ന് കളക്ട് ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യേക അവർക്ക് അറിയിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ഇ വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിത് ഏതെങ്കിലും തരത്തിലുള്ള പൊതുസ്ഥലത്ത് ഡംപ് ചെയ്യാൻ തയ്യാറാവരുത്. കാരണം അത് തീർച്ചയായിട്ടും 5 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകരമായ കാര്യങ്ങളായിട്ട് നമ്മൾ എൻവയോൺമെന്റ് ആക്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ട് ഒക്കെ പറയുന്ന ശിക്ഷകൾ നമുക്ക് പ്രത്യേകം അനുഭവിക്കേണ്ടി വരും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ BNSS അനുസരിച്ച് പോലീസിനും കേസെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ ഈ കരിയിലയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അളവിൽ അത് നമ്മളങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ നമ്മളറിയാമല്ലോ, നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതിനും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ആഗോള താപനം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ, ഒരു ചെറിയ കൂന, പിന്നെ എന്താ പറയുക, പ്ലാവില ഉണങ്ങിയത് കത്തിച്ചാൽ പോലും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ അത്രത്തോളം മാലിന്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ താപനിലയിൽ വ്യത്യാസം ഉണ്ടാക്കും. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഈ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഇടങ്ങളിലേക്കാൾ നമ്മുടെ താപനില 2.5 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും കൂടുതലാണെന്നാണ്.

0: പഠനം കാണിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കുകൾ, അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടങ്ങളിലെ എന്താ പറയുക, വൃക്ഷങ്ങൾ വളരെ കുറവാണ്, അതേപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത, ഗ്ലാസുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ 2.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലായിട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ വായുവിൻ്റെ ശുദ്ധതയുടെ സൂചകങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരവും നഗരവും ഒട്ടും പുറകിലല്ല. ഏറ്റവും കൂടുതൽ AQI ഏറ്റവും മോശമായിട്ടുള്ളത് പാകിസ്ഥാനിലെ ലാഹോറിലാണെന്നാണ് പഠനം കണ്ടിട്ടുള്ളത്, പാകിസ്ഥാനിലെ ലാഹോറിൽ. അതിനൊക്കെ അതിനൊക്കെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ഡൽഹിയും. തിരുവനന്തപുരം ആ കൂട്ടത്തിലേക്ക് പതുക്കെ പതുക്കെ പിച്ചുവെച്ച് വരികയാണെന്നാണ് നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് മറ്റൊരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
2: സാർ, മൈസെൽഫ് ഡോക്ടർ ആയിഷ.
1: ആ പറഞ്ഞോളൂ. തിരുവല്ലം, തിരുവനന്തപുരം ജില്ലയില്. ഓക്കെ ചോദിച്ചോളൂ മാഡം.
2: ട്രിവാൻഡ്രം കോർപ്പറേഷൻ സാർ. പിന്നെ എന്റെ വീട്ടിന്റെ പുറകെ കൂടെ ഒരു ചാൽ ഒഴുകുന്നുണ്ട്, കരമനയാറിന്റെ ചാലാണ്. അവിടെ നമ്മുടെ ഈ ഇവിടെ ഉള്ള പരിസരത്തിലുള്ള ആൾക്കാര് എല്ലാ അവരുടെ പോളിത്തീൻ വേസ്റ്റുകൾ അത്രയും കൊണ്ട് ആ ചാലില് ഡംപ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേന് പ്രോപ്പറായിട്ടുള്ള വെള്ളം ഡ്രെയിനേജ് അവിടെ പോകുന്നില്ല, അത് കെട്ടിക്കിടന്നിട്ട് അവിടെ വല്ലാത്ത സ്മെല്ലും ഭയങ്കര അൺഹൈജീനിക് ആയിട്ട് തോന്നുന്നു സാർ. അത് പലതവണ ഐ ഹാവ് കോൾഡ് കൗൺസിൽ ആൻഡ് എവരി വൺ, പക്ഷെ അവർ പറയുന്നത് ദിസ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി, ദിസ് ഈസ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് സോ?
0: അത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ താമസിക്കുന്നത് കോർപ്പറേഷന്റെ പരിധിയിലല്ലേ? കോർപ്പറേഷന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കോർപ്പറേഷന് നമ്മൾ പരാതി നൽകുക എന്നുള്ളതാണ്. അവരാണ് അത് കൃത്യമായി നമ്മുടെ ഈ പബ്ലിക് സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ബന്ധപ്പെട്ട കൃത്യമായ അധികാര ഏജൻസി എന്ന് പറയുന്നത് പ്രാഥമികമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അതുകൊണ്ട് മാഡം ആദ്യം പരാതി നൽകേണ്ടത് അവർക്ക് തന്നെയാണ്. അതിനും അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് കൃത്യമായി 1076 എന്ന നമ്പറിൽ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലുണ്ട് അവിടെ അത് നമ്മുടെ സി എമ്മിന്റെ അപ്പൊ അവിടെ നമുക്ക് കൃത്യമായി പരാതിപ്പെടാൻ കഴിയും. അവിടെ നമുക്ക് ഈ പരിസര മലിനീകരണവും ഈ ദുരന്ത നിവാരണവും മാത്രമല്ല ആ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ നമ്മുടെ സ്വച്ഛമായ നമ്മുടെ ജീവിതത്തിന് അനുഗുണമായ സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നതിന് നമ്മുടെ അധികാരികളെല്ലാം തന്നെ ബദ്ധശ്രദ്ധരാണ്. കൃത്യമായി നമ്മൾ വേണ്ട പരാതികൾ കൊടുക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി കൊടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോ
2: ഞാൻ എടുത്തോട്ടെ, ഞാൻ റിട്ടയർഡ് പ്രൊഫസറാണ്. ഞാൻ ഇത് ഐ ഹാവ് ഗിവൻ ദിസ് കംപ്ലൈന്റ് ടു സോ മെനി പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്.
0: മേഡം ഇത് ചെയ്തിട്ടില്ല. അതെ തീർച്ചയായിട്ടും ഇത് ഈ നമ്മുടെ ബന്ധപ്പെട്ട ഈ മൈനർ, ഇപ്പോ ഈ KIP യുടെയോ PIP യുടെയോ പോലെയുള്ള മൈനർ ഇറിഗേഷൻ പ്രോജക്ട്സിലെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്ക് ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അവർക്ക് അധികാരമില്ല. കൃത്യമായി അത് ആ വർക്ക് ചെയ്യുക എന്നുള്ള, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസ് ആണ്. ഹെൽത്ത് അതോറിറ്റീസിന്റെ അപ്പൊ തീർച്ചയായിട്ടും മാഡം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം. കൃത്യമായി അത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരിക്ക് റിട്ടേൺ ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക. അതുപോലെ തന്നെ
2: അതെ
1: സെക്രട്ടറി,
0: നോ കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ്
1: സെക്രട്ടറി.
0: അദ്ദേഹത്തിന്റെ അതിൽ നമ്മുടെ ഓതറൈസ്ഡ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അതായത് നമ്മുടെ ജനപ്രതിനിധി. അതെ അതെ സെക്രട്ടറിയാണ്. അപ്പൊ അത് ചെയ്യുക.
2: സാർ ഈ കൊതു കൂട് കാരണം ഇതിന്റെ ജനങ്ങൾക്കെല്ലാം വലിയ പ്രശ്നമാണ്, വെള്ളം പോകാതെ ഇവിടെ കെട്ടി
0: അടുത്തു. അതിന് മേഡം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയുടെ പരാതി സെല്ലുണ്ട്, അത് 10 17 എന്നുള്ള നമ്പറുണ്ട്, 10 16 10 17 ഈ നമ്പറുകളിൽ മേഡത്തിന് ബന്ധപ്പെടാം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ ആ പ്രോജക്റ്റെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് ഇടപെടും. ഒട്ടേറെയായ പരിഹാര മാർഗങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഗ്രീവൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചെയ്താൽ അതിന് പരിഹാരം കിട്ടും. ഇപ്പോൾ ഒരിക്കലും ഈ എഞ്ചിനീയർ അതിന്റെ അതോറിറ്റി അല്ല മേഡം, അതുകൊണ്ട് അതിൽ അങ്ങനെ ചെയ്തുകൊണ്ടാവണം ഈ താമസം ഉണ്ടായത്.
1: ഒരുപക്ഷെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴത് പലരും പല നമ്മുടെ ബന്ധപ്പെട്ടതിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അത് വേറൊരാളിൻ്റെ
0: അധികാരമാണ്. അപ്പം കൃത്യമായ ഒരു അതെ, അതായത് നമ്മൾ ഈ ഒരു ഗ്രീവൻസുമായി വരുന്ന നമ്മുടെ ഒരു പബ്ലിക്കിന് കൃത്യമായ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാര കേന്ദ്രം ഏതാണ് എന്ന് അവർക്ക് വേണ്ടത്ര അറിവില്ല പലപ്പോഴും, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് കൂടി ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള കാലതാമസങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.
1: ഈ നമ്മുടെ ഇപ്പം ഈ നേരത്തെ കൊല്ലത്തുനിന്ന് വിളിച്ച ഒരു മാഡം ശ്രോതാവ് ചോദിക്കുകയുണ്ടായി, ഈ ചില സാധനങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഈ മാലിന്യത്തിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന വേസ്റ്റുകൾ എടുക്കും എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേന ആൾക്കാർക്ക് അങ്ങനെയുള്ള നിർദ്ദേശം പല തദ്ദേശ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് ഒരു ദിവസം, അല്ലെങ്കിൽ വീട്ടിൽ പാഴായിട്ടുള്ള
0: ജൈവമാലിന്യത്തിന്
1: ഈ വേസ്റ്റ് തുണികൾ അങ്ങനെയൊക്കെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഒരു കലണ്ടർ പോലെ അവർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പബ്ലിക്കിനും അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതികൾ നമുക്ക് ഒഴിവാക്കാം,
0: തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ ഈ പലതരത്തിലുള്ള പ്രോജക്ട് നമ്മുടെ ശുചിത്വ മിഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ ഉൾപ്പെടെ ഇത് നടത്തുമ്പോൾ ഈ മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള ആ ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് താഴെ തലത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തില് ഒരുപക്ഷേ നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും നടത്തിയിട്ടുള്ള പഠനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്ഥാനം, അതായത് 198 രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 196. അപ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ബന്ധപ്പെട്ട ആ ഏജൻസിക്ക് നമ്മുടെ പരാതി നൽകി, നിങ്ങൾ ഈ ഏത് രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പരിസ്ഥിതി മലിനീകരണത്തിൽ ഏറ്റവും താഴത്തെ റാങ്ക് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ തർക്കങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഒബ്ജെക്ഷൻസും വീണ്ടും ഒരു പരിശോധന നടത്തിയപ്പോൾ അത് 174. അപ്പൊ എന്തായാണെങ്കിലും ശരി, ഞാനിപ്പോ ഇത് സൂചിപ്പിച്ചത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പരിസ്ഥിതി മലിനീകരണം ഏറ്റവും സീറോ ആയിട്ടുള്ളത്. അപ്പോൾ ആ രാജ്യങ്ങളുടെയൊക്കെ വെച്ച് കണക്കെടുക്കുക, ജപ്പാൻ വരെ ആ കൂട്ടത്തിലുണ്ട്, UK വരെ ആ കൂട്ടത്തിലുണ്ട്, ലക്സംബർഗ് വരെയുള്ള ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മുടേതുപോലെ ഒരു വലിയ രാജ്യം ഇപ്പോഴും ഇത്രത്തോളം 174-176 സ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് സങ്കടകരമായ സാഹചര്യമാണ്. അതൊരു പക്ഷേ നമ്മുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാവാം. എന്തായാലും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പഠനം കൂടിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്, അറിയാവുന്നതുപോലെ
1: പെട്രോൾ,
0: ഡീസൽ, കറോസിൻ, കൽക്കരി. അപ്പോൾ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായി നമുക്ക് താപനം കൂടുന്നു, നമ്മുടെ അന്തരീക്ഷ താപനില ഉയരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും എന്താ പറയുക ജൈവ മാർഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് നമ്മുടെ ഹരിയാനയിൽ സിന്ധിൽ നിന്ന് സോനാപതിലേക്ക് ഒരു ഹൈഡ്രജൻ ട്രെയിൻ, വെള്ളം ഉപയോഗിച്ചുള്ള ഹൈഡ്രജൻ, അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ വെള്ളം മാത്രമാണ്. അപ്പോൾ അത് ഉദ്ദേശം 90 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന തരത്തിലേക്ക് ഈ ലോക രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അത്തരം സൗകര്യങ്ങളിലേക്ക് ഇന്ത്യയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സാഹചര്യമാണ്. ഞാൻ അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് മലയോര പ്രദേശങ്ങളിൽ ഏതാണ്ട് 35 റെയിൽ പാതകളിൽ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഇത് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ

0: ഈ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ വളരെ കുറവ് വരികയും പകരം നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് പകരം സംവിധാനങ്ങൾ.
1: അതുപോലെ ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത ഏതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇതല്ലേ സോളാർ പവറിന്റെ ഉപയോഗം, അത് അത് അതിന്റെ ഒരു കണക്ക് നമ്മളിന്ന് അമേരിക്കയെക്കാൾ മുന്നിലായി.
0: അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ 174 സ്ഥാനമാണെങ്കിലും 2070 ആവുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വരികയും ഈ പറഞ്ഞതുപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള എനർജിയിലേക്ക്, എന്താ ഈ പറയുന്ന നമ്മൾ പ്രകൃതിദത്ത ഇന്ധനങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായും ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് സോളാർ എനർജി, ഈ പറഞ്ഞതുപോലുള്ള ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിലേക്ക് നമുക്ക് മാറും എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്.
1: ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, സ്വാഗതം.
1: ആരാണ്, നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഇത് കോഴിക്കോട് ജില്ലയിലെ കണ്ണൻ വേളം.
1: എന്താണ് പേരെന്താണ്?
2: എന്റെ പേര് കണ്ണൻ വേളം.
1: ചോദിച്ചോളൂ കണ്ണൻ, എന്താണ് അറിയാനുള്ളത്?
2: ഈ പ്ലാസ്റ്റിക്കിന്റെ കവറ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അത് കുറക്കാനുള്ള എന്തോ വഴിയുണ്ടോ, മറ്റ് മാർഗങ്ങള്?
1: അദ്ദേഹം വളരെ നല്ലൊരു ചോദ്യമാണ്.
0: വളരെ സന്തോഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് തുണിസഞ്ചികൾ ഉപയോഗിക്കാം അല്ലേ, ചണച്ചാക്കുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ ഈർക്കിൽ അല്ലെ, ഈർക്കിൽ കൊണ്ട് നമുക്ക് കുട്ടയും പട്ടിയൊക്കെ ഉണ്ടാകില്ല, ഈർക്കിൽ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ പനയുടെ പട്ട കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ എന്നാണ് നമ്മൾ ഇവയെ പറയാം. ഈ പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കടലാസുകൾ കൊണ്ട് നമ്മൾ സഞ്ചി ഉണ്ടാക്കാറില്ലേ. അപ്പോ ഈ അപ്പൊ നമ്മൾ ആയിരിക്കും കടലാസ് കൊണ്ട് ഉണ്ടാക്കിയാൽ അതിനകത്ത് 5 കിലോയുടെ ഇട്ടുകൊണ്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന്. അത്തരത്തിലുള്ള കട്ടിയുള്ള പേപ്പറുകൾ കൊണ്ട് നമുക്ക് 5, 10, 15 കിലോ വരെ ഭാരമുള്ള സഞ്ചികൾ നമുക്ക് ഉണ്ടാക്കാം, അത് എടുക്കാൻ കഴിയുന്ന. അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ നമുക്കുണ്ട്. ആ ബദലുകൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ, നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ വളരെയധികം നമ്മളോട് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടേത് അല്ലേ. അതായത് 70 മൈക്രോണിന് താഴെയുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർക്കശമായിട്ട്.
1: ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്നു.
0: അതെ അതെ, ഒരിക്കൽ മാത്രം. അപ്പോ പറഞ്ഞു പറഞ്ഞു,
2: ഈ ഗവൺമെന്റിന് ഈ പ്ലാസ്റ്റിക് സഞ്ചി മൊത്തം നിരോധിച്ചൂടെ? ഗവൺമെന്റിന്റെ ഭാഗത്തും തന്നെ
0: തീർച്ചയായിട്ടും നിയമപരമായിട്ട് അത് നിരോധിച്ചു കഴിഞ്ഞു.
1: ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അങ്ങനെ നിരോധനം.
0: നിരോധനം നമുക്ക് 2016 നിലവിൽ വന്നല്ലോ. 2016 നമ്മളെ പ്ലാസ്റ്റിക് നിരോധനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമുക്ക് പൂർണ്ണമായും അത് പ്രായോഗികമാക്കാൻ കഴിയുന്നില്ല. ബന്ധപ്പെട്ട അധികാര വൃന്ദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിയമത്തിൽ പറയുന്ന ഒരു വ്യവസ്ഥയാണ്. നിയമം എന്ന് പറയുന്നത് നിയമം ഉണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവർക്കല്ല, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കാണെന്ന് ഒരു ചൊല്ലുണ്ട് കേട്ടോ. ഞാനത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
2: അതെ, ഗവൺമെന്റ് ഇതിനൊന്ന് കർശനമായിട്ട്
0: നമുക്ക് കർശനമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമം നിർമ്മിക്കുക. നിയമത്തിലൂടെ
2: ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഉത്തരവിടുന്നാള്ളൂ, അതിന് കർശനമായിട്ട് ഗവൺമെന്റ് അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല.
0: നമുക്കതിന് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. നിയമം നിർമ്മിക്കുകയും ആ നിയമം അനുസരിച്ച് നമ്മുടെ പൗരന്മാർ അത് അംഗീകരിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിന് ശിക്ഷ കിട്ടും കേട്ടോ. അങ്ങനെയുണ്ട്.
1: ഓക്കെ കണ്ണൻ, വിളിച്ചത് വളരെ സന്തോഷം.
2: ഹലോ, ഒരു കാര്യം കൂടി ചോദിച്ചോ?
1: ആ ചോദിച്ചോളൂ.
2: ഹലോ,
1: ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ.
2: കവറുകൾ ഈ ഒഴിഞ്ഞ കിണറുകളിലും കുളങ്ങൾ അവിടെ എവിടെയെല്ലാം കൊണ്ട് തള്ളുന്നുണ്ട്? അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം?
0: അയ്യോ, അത് വലിയ പ്രശ്നമല്ലേ. നമ്മുടെ ഇക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ജൈവ സംവിധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ ആകെ വളരെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമല്ലേ അത്. കാരണം നമുക്ക് ഈ പ്ലാസ്റ്റിക് താഴെ തട്ടിൽ രൂപം കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു പാളിയായിട്ട് രൂപം കൊണ്ടാൽ വെള്ളം നമുക്ക് താഴേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുമോ? അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്ത് അധികാരികളെയൊക്കെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഉത്തമ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്.
1: ഓക്കെ, കണ്ണൻ വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും? അവരുടെ ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ അതേക്കുറിച്ചൊക്കെ ഒന്ന്.
0: തീർച്ചയായിട്ടും, അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെ ശുചിത്വ മിഷൻ പദ്ധതി, അല്ലെങ്കിൽ ശുചിത്വ കേരളം പദ്ധതി. അത് നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്, ഉറവിട മാലിന്യ സംസ്കരണത്തിന് കേരളത്തിന്റെ നോഡൽ ഏജൻസിയാണ്, ഞാനത് സൂചിപ്പിച്ചു. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഗതിയാണ് അല്ലെങ്കിൽ ഏജൻസിയാണ് ഹരിത കർമ്മസേന. നമ്മുടെ പരിസര ശുചീകരണം ഇത്രത്തോളം ജനകീയമാക്കിയ
1: ഹരിത കേരള മിഷൻ
0: എന്ന് പറയും. നമ്മൾ ഹരിത കർമ്മസേന എന്ന് ലളിതമായി ഞാനത് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഖരമാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ലോകബാങ്കിന്റെ സഹായത്തോടെ 93 നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് KSWMP, അഥവാ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള വിൻഡോ കമ്പോസ്റ്റിങ്ങും ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടറും ഒക്കെ തന്നെ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ ബന്ധപ്പെട്ട നഗരസഭകളിലും അതേപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഈ ഖരമാലിന്യ പരിപാലന പദ്ധതി അനുസരിച്ച് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ നാലാമത്തെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ മാതൃക കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നമുക്ക് തുമ്പൂർമൂഴി മോഡൽ എന്ന് പറയുന്നത്. തുമ്പൂർമൂഴി അത് വളരെ ജനകീയമായിട്ടുള്ള, വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഈവൻ നമുക്ക് ഒരു ചെറിയ എന്താ പറയുക, ഇരുമ്പ് വേലിയുടെ നമുക്ക് ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു 4 വീതിയിലും 4 നീളത്തിലുമായിട്ടുള്ള ഇത് നമുക്ക് പിറ്റുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന, അത് വളരെ ജനകീയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റാപ്പിഡ് കമ്പോസ്റ്റിംഗ് എന്നൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരിനം ഫ്ലൈ, അതായത് ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്നാണ് അതിനെ പറയുക. അത് ഈച്ചകളുടെ ലാർവകളെ ഉപയോഗിച്ച് അത് ജൈവ സംസ്കരണം നടത്തുന്ന ഒരു ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അത് റാപ്പിഡ് കമ്പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ പുതിയതായിട്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രാൻഡഡ് ജൈവ വളം ഉൽപാദനം, അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പലപ്പോഴും നമ്മൾ കീടനാശിനികൾ അല്ലെ പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിന്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മഴയുണ്ടാകുമ്പോൾ ഈ ഇവയെല്ലാം കൂടെ തന്നെ നമ്മുടെ മണ്ണിനടിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മുടെ വെള്ളം ഉൾപ്പെടെ എന്താ പറയുക, കെമിക്കൽസ് നിറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഉപയുക്തമല്ലാത്ത
1: വിഷലിപ്തമായി
0: മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്രാൻഡഡ് ജൈവവള ഉൽപാദനത്തെ വിപണനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 2-3 നഗരസഭകളിൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി, പെരിന്തൽമണ്ണ, പട്ടാമ്പി തുടങ്ങിയ നഗരസഭകളിൽ അത് പൂർണ്ണമായി നടപ്പിലാക്കി. പഞ്ചായത്തുകളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയതിൽ 3 പഞ്ചായത്ത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ നിരവധി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഏജൻസികൾ വഴി ഇന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതി സംരക്ഷണവുമായിട്ടൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും അതേക്കുറിച്ച് ബോധ്യമുള്ളവരാവുക, അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത്
0: സംസ്കരിക്കുന്നത്.
1: ആ ഒരു ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ നല്ല രീതിയിൽ അതിൻ്റെ വിശദമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള മറുപടി നൽകുകയും ചെയ്ത അഡ്വക്കേറ്റ് KSureshkumar Kurathikadinu ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്.
0: നന്ദി സാർ, നന്ദി, നന്ദി, നമസ്കാരം.
3: ഇന്നത്തെ ഹലോ

ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട്. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ശ്രീജ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിൽ സോഹറ മമ്മു, നന്ദിത രമേശ്.

കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണി മുതൽ ക്രമാനുഗതമായി തുറന്ന് ജലവിതാനം ക്രമീകരിക്കുന്നതാണ്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1:01 വരെയും 2:30 മുതൽ 3 വരെയും വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തൽസമയം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വാട്സ്ആപ്പ് സന്ദേശമായി അയയ്ക്കുക. നമ്പർ 85 47 02 70 54. നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 85 47 02 70 54.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണി മുതൽ ക്രമാനുഗതമായി തുറന്ന് ജലവിതാനം ക്രമീകരിക്കുന്നതാണ്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു.

12:40 ആരോഗ്യദീപ്തി. ഇതിൽ മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിക്കുന്നു.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is holding talks with acting president of Venezuela, Delcy Rodriguez, in New Delhi. The discussions involve the full spectrum of India-Venezuela relations and explore avenues for further cooperation in areas of energy security, trade and investment, pharmaceuticals, healthcare, transportation and renewable energy. Earlier, External Affairs Minister S. Jaishankar called on Ms. Rodriguez in a social media post. Dr. Jaishankar said, India values her long-standing commitment to the India-Venezuela relationship. Ms. Rodriguez arrived in New Delhi yesterday on a 5-day visit to India. She is accompanied by a delegation comprising the Ministers of Foreign Affairs, Economy and Finance, Science and Technology and Transportation. The visit is expected to further strengthen bilateral ties and deepen engagement between the two countries across diverse sectors. President Draupadi Murmu has said India and Lao People's Democratic Republic share close civilizational ties reflected in common heritage of Buddhism and the Ramayana. She added that this year both nations are celebrating the 70th anniversary of the establishment of diplomatic relations, which is a significant milestone in the bilateral relationship. Welcoming Deputy Prime Minister and Foreign Minister of Lao PTR Thongsawan Phombihane yesterday at Rashtrapati Bhavan, President Murmu noted that in October 2024, Prime Minister Narendra Modi visited Lao PTR to participate in the ASEAN-related summits. During the visit, several agreements were concluded, giving fresh momentum to cooperation between both nations. Union Home Minister Amit Shah will chair the 73rd plenary session of the Northeastern Council NEC in Shillong, Meghalaya today. The Ministry of Development of Northeast Region said the session will discuss and deliberate on progress made by the CM high-level task forces constituted for critical sectors of regional development. The Enforcement Directorate is conducting massive search operations across 9 spots in the border town of Champai along the Mizoram-Myanmar frontier today. The agency said the major crackdown is targeting a highly organized cross-border network involved in the large-scale smuggling of illegal Burmese supari or dry areca nuts into India. The Uttar Pradesh government has decided to provide free bus ride to aspirants of state police constable exams to their examination centres. Chief Minister of the state, Yogi Adityanath, gave instructions to the concerned officials regarding this in a review meeting. The recruitment examination for civil police constable and equivalent posts would be conducted on June 8th, 9th and 10th in 2 shifts each day. In Sri Lanka, the death toll from a fire at an elderly care home in Horana near Colombo has risen to 11, while 3 people remain unaccounted for. 7 individuals who sustained injuries in the incident were admitted to Horana District Hospital for treatment. The blaze, which spread rapidly through parts of the care home, was eventually brought under control following intensive firefighting. In football, hosts India have booked their place in the final of the SAF Women's Championship after defeating Bhutan 1-0 in the semi-final at Madgaon in Goa yesterday. 5-time champions India will now face defending champions Bangladesh in the title clash on Saturday at 6:30 p.m. The inaugural edition of the World Yoga and Sports Championship is set to kick off this evening at Trans Stadia in Ahmedabad, Gujarat, marking a historic milestone on the global sporting roadmap. Prime Minister Modi will virtually join the mega event in the evening to share his best wishes as yoga enthusiasts and athletes from across the globe gather for the competition. Benchmark domestic equity indices were trading around 0.2% up in the forenoon session today. The Sensex added 128 points to 74,474, while the Nifty rose 43 points to 23,449 when reports last came in. And with that, we end this news bulletin.
1: Akashavani, Kannur. Ipol സേവന വാർത്തകൾ കേൾക്കാം. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 8 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 98 25 58 59 58. കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൽ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച സർവേയുടെ വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 തീയതി രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 21-36 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467-2202-537. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 4 രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. SSLC അല്ലെങ്കിൽ +2 ഏതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479-72-707-6-10. അങ്കടിമൂകർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 10 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-46-46-14-50. ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക്, HST ഫിസിക്കൽ സയൻസ് എന്നീ തസ്തികകളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 4 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-47-34-92-95. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 9 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഫസ്റ്റ് ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467-2211-4.

കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണി മുതൽ ക്രമാനുഗതമായി തുറന്ന് ജലവിതാനം ക്രമീകരിക്കുന്നതാണ്. ഡാമിന്റെ താഴെ ഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കളം പാട്ട് കേൾക്കാം. സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ചത്.
1: ദീപം

0: സിവിക് കൊടക്കാടും സംഘവും അവതരിപ്പിച്ച കളം പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സൂറത്തിൽ 400 കിടക്കകളോടുകൂടിയ ESIC ആശുപത്രിയും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ദഹേജ് പെട്രോളിയത്തിലെ ആധുനിക വൈദ്യുതി നവീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയുൾപ്പെടെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ നിരവധി പ്രധാന സംരംഭങ്ങളും അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, വിനോദസഞ്ചാരം, കണക്ടിവിറ്റി, പൊതുജനക്ഷേമം തുടങ്ങി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 1,340 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നമോ എയർപോർട്ടും ആശുപത്രിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്നും ധവളപത്രം വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലാണ്. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായി ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നതായും KSRTC, KWA തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണമെന്നും ധവളപത്രത്തിലുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കും. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഗവൺമെന്റ് സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന 3-അംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇത് ഔദ്യോഗിക രേഖയല്ലെന്നും നിയമപരമായ പിന്തുണയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് ക്രമ

പ്രശ്നം ഉന്നയിച്ചു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുത്തുവെന്നും എജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാന രേഖയായി ധവളപത്രം മാറണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുര സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് വിടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. കുടുംബത്തിന്റെ ദീർഘനാളത്തെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. എറണാകുളം മലയിടും തുരുത്തിനടുത്തെ പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചു. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ സമാപിച്ചത്. നാസയുടെ ചൊവ്വാ ദൗത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ പ്രഖ്യാപിച്ചു. വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൗത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഉന്നയിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കാൻ ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിലെ 4 അംഗ പ്രതിനിധി സംഘം കൊച്ചി സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുടെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ, പൊതുവിതരണ സംവിധാനങ്ങൾ, വിതരണ ശൃംഖല മാനേജ്മെന്റ്, ഉപഭോക്തൃ സേവന പ്രചാരണ പ്രവർത്തനങ്ങൾ, സുസ്ഥിര ബിസിനസ് മാതൃകകൾ എന്നിവയാണ് 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം പഠിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ പരിശോധനയിൽ 437 ഗ്രാം MDMA യുമായി 3 പേർ പിടിയിലായി. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർകോട് ചെർക്കള സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 8 കാറും MDMA വിൽപ്പനയിലൂടെ ലഭിച്ച 1 ലക്ഷം രൂപ പിടിച്ചെടുത്തു. കൊച്ചിയിൽ H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. ാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ശ്വാസ തടസ്സം തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായി ഇവർ. കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് ഒന്നാം സീസൺ ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് June 12 സമാപിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന നാളെ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർ വയ്പ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,14,480 14,310 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ.

0: 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഈ വിഷയത്തിൽ തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിച്ചത് ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ജനജന്യ രോഗങ്ങളിൽ മഞ്ഞപ്പിത്ത രോഗങ്ങൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 തരങ്ങളുണ്ട്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവയാണ് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നത്. രോഗാണു ശരീരത്തിൽ കയറി 2 മുതൽ 6 ആഴ്ച കഴിഞ്ഞാലേ രോഗലക്ഷണങ്ങൾ പൂർണമായും വെളിവാകൂ. ക്ഷീണം, പനി, ഓക്കാനം, വിശപ്പില്ലായ്മ, കൺവെള്ളയിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ? ശുചിയായ ഭക്ഷണം കഴിക്കുക, വെള്ളം തിളപ്പിച്ചാറിയ ശേഷം മാത്രം കുടിക്കാൻ ശ്രമിക്കുക എന്നിവയൊക്കെയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. രണ്ടാമതായി കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. മാരകമായ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പലതരത്തിലുള്ള പനികളും കൊതുകുകൾ പരത്താറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ചിക്കൻ ഗുനിയ. അടുത്ത കാലങ്ങളിലായി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പനിയാണ് ചിക്കൻ ഗുനിയ. ഈഡിസ് ഈജിപ്തി വർഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഇവ പരത്തുന്നത്. ശരീരത്തിൽ രോഗാണു പ്രവേശിച്ച് 2-3 ദിവസത്തിനകം രോഗം പ്രകടമാകും. കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും മെൻജൈറ്റിസ്, എൻസെഫലോപ്പതി എന്ന അവസ്ഥയിലേക്കും ഈ ചിക്കൻ ഗുനിയ രോഗികളെ കൊണ്ടെത്തിക്കാറുണ്ട്. ഈ അവസ്ഥയിലെത്തുന്ന രോഗികൾ പ്രായം ചെന്നവരാണെങ്കിൽ മരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ആൽഫ വിഭാഗത്തിൽപ്പെടുന്ന ഒരുതരം വൈറസുകളാണ് രോഗം പരത്തുന്നത്. പനിയും ശക്തമായ സന്ധിവേദനയുമാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ചിലർക്ക് ശരീരത്തിൽ അങ്ങിങ്ങായി ചുവന്ന പാടുകളും പുറം വേദനയും ഉണ്ടാകും. പനി കഴിഞ്ഞാലും മാസങ്ങളോളം സന്ധിവേദന ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. നല്ല വിശ്രമമാണ് ഏറ്റവും അത്യാവശ്യം. എന്തൊക്കെയാണ് ചിക്കൻ ഗുനിയുടെ പ്രതിരോധ മാർഗങ്ങൾ? പരിസര ശുചീകരണം വഴി സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഒന്നാണ് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നിർമാർജനം ചെയ്യുക. പുല്ലുകളും കളകളും വെട്ടി നിർത്തുക എന്നിവയ്ക്കാണ് ചിക്കൻ ഗുനിയുടെ പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെങ്കിപ്പനി. കേരളത്തിൽ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന പ്രധാന പനിയാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി മൂലമുള്ള മരണങ്ങൾ കേരളം ദേശീയ തലത്തിൽ തന്നെ ഒന്നാമതാണ്. 1 വർഷത്തിൽ 39 കോടി മനുഷ്യർക്ക് ഡെങ്കി അണുബാധയുണ്ടാകുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാകുന്നത്. ഈഡിസ് ഈജിപ്തി, അൽബോപിക്ടസ് എന്നീ ഇനം പെൺ കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണിത്. ഡെങ്കിപ്പനി ബാധിച്ച രോഗിയിൽ നിന്നും ഈഡിസ് ഇനത്തിൽപ്പെട്ട പെൺ കൊതുകുകൾ രക്തം കുടിക്കുന്നതോടെ രോഗാണുക്കളായ വൈറസുകൾ കൊതുകിനുള്ളിൽ കടക്കുന്നു. 8-10 ദിവസത്തിനുള്ളിൽ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ പ്രവേശിക്കുന്നു. ഈ കൊതുകുകൾ ആരോഗ്യമുള്ള ഒരാളിന്റെ രക്തം കുടിക്കുന്നതോടൊപ്പം രോഗാണുക്കൾ മുറിവിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലെത്തി 3 മുതൽ 14 ദിവസം കഴിയുമ്പോൾ പനി മുതൽ

0: ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. കടുത്ത പനി, തലവേദന, പേശിയിലെയും സന്ധിയിലെയും വേദന, തൊലിപ്പുറത്തെ തിണർപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പനി ശക്തമാകുമ്പോൾ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് രക്തസ്രാവത്തിന് ഇടയാകും. വായ, മൂക്ക്, കുടൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തസ്രാവം ഡെങ്കിപ്പനി ഗുരുതരമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ചികിത്സ നൽകുകയാണ് പതിവ്. ശരീരത്തിലെ ദ്രാവക നഷ്ടം നികത്തൽ, രക്തമോ പ്ലേറ്റ്ലെറ്റോ നൽകൽ എന്നിവ രോഗതീവ്രത കുറയ്ക്കുന്നതിനും മരണം സംഭവിക്കുന്നത് തടയുവാനായി സ്വീകരിച്ചു വരുന്ന മാർഗങ്ങളാണ്. പ്രതിരോധ മാർഗങ്ങളായി കൊതുകുവല ഉപയോഗിക്കുക, വീടിന് പുറത്ത് കിടന്നുറങ്ങാതിരിക്കുക, കൈകളും കാലുകളും നന്നായി മൂടുന്ന വസ്ത്രം ധരിക്കുക, കൊതുകു തിരികൾ എന്നിവ ഉപയോഗിക്കുക. അടുത്തതായി കൊതുകു ജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജപ്പാൻ ജ്വരം. തലച്ചോറിന്റെ ആവരണത്തെ ബാധിക്കുന്ന കൊതുകു പരത്തുന്ന മാരകമായ ഒരിനം വൈറസ് രോഗമാണ് ജപ്പാൻ ജ്വരം അഥവാ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ജപ്പാൻ ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു വർഷം ഏകദേശം 10,000 മുതൽ 20,000 ആളുകൾ വരെ ഈ രോഗം ബാധിക്കപ്പെടുന്നു. സാധാരണയായി മൺസൂൺ കാലത്തോടനുബന്ധിച്ചാണ് ഈ രോഗം കൂടുതലായി ആളുകളെ ബാധിക്കുന്നത്. ജ്വരത്തിന് കാരണമായ ഫ്ലാവി വൈറസിനെ ക്യൂലസ് കൊതുകുകളാണ് പരത്തുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ 4 മുതൽ 15 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തുവരുന്നു. ശക്തമായ പനി, വിറയൽ, ക്ഷീണം, തലവേദന, ഓക്കാനവും ഛർദിയും, ഓർമ്മക്കുറവ്, മാനസിക വിഭ്രാന്തി, കോച്ചൽ, വെട്ടൽ, അതുപോലെ ബോധക്ഷയം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഈ രോഗം മൂർച്ഛിച്ചാൽ മരണം വരെ സംഭവിക്കാം. വളർത്തുമൃഗങ്ങളായ കന്നുകാലികൾ, പന്നി, കൊക്കുവർഗത്തിൽപ്പെട്ട പക്ഷികൾ, വവ്വാൽ തുടങ്ങിയവയിൽ ജപ്പാൻ ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കൾ ദീർഘനാൾ സജീവമായി കഴിയാറുണ്ട്. രോഗം തടയാൻ ശരിയായ രീതിയിലുള്ള ജന്തുപരിപാലനം അനിവാര്യമാണ്. ശക്തമായ പനി, കുളിര്, അപസ്മാരം, ശ്വാസതടസ്സം, തലച്ചോറിൽ നീർക്കെട്ട്, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ സങ്കീർണതകൾ കാണുന്നു. രോഗപ്രതിരോധ വാക്സിൻ നമുക്ക് ലഭ്യമാണ്. രോഗങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പരിചരണവും കൊണ്ട് തന്നെ രോഗവിമുക്തി നേടാം. പൂർണമായ വിശ്രമവും രോഗിക്ക് ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന കൊതുകുജന്യ രോഗങ്ങളിൽ ഒന്നാണ് മന്തുരോഗം. കൊതുകടിയിലൂടെ ഉച്ചിറ വാൻക്രോഫ്റ്റി എന്ന വിരയാണ് ഇത് പകർത്തുന്നത്. പല രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായ വാഹിനികളും വിരകളും ആയതിനാൽ ചികിത്സാ നിർമാർജന പദ്ധതികളും വ്യത്യസ്തങ്ങളായിരിക്കും. മന്തുരോഗിയിൽ ലിംഫ് ദ്രാവകത്തിന്റെ ഒഴുക്കിന് തടസ്സമുണ്ടാകുകയും കെട്ടിക്കിടക്കുകയും ചെയ്യും. ചിലരിൽ ഇത് പൊട്ടി അണുബാധ ഉണ്ടാകാറുണ്ട്. മാൻസോണിയ കൊതുകുകളാണ് മന്ത് പരത്തുന്നത്.
1: മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.കെ. നിത്യ തുടരും നാളെ ഇതേ സമയം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 1:58 വരെയും 2:30 മുതൽ 3 മണി വരെയും വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വാട്സപ്പ് സന്ദേശമായി അയക്കുക. നമ്പർ 85 47 02 70 54. നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 85 47 02 70 54.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ തിരുവനന്തപുരമിലെ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
1: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദി പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അബറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടും.

0: ഫിലിഡൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്കു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
2: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 കോടി രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യം. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്കു ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന് 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,14,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി രൂപ.

0: ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തൽസമയം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഏതാണെന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ. ഇപ്പോൾ മുതൽ 1:58 വരെയും 2:30 മുതൽ 3:00 വരെയും നമ്പർ 85 47 02 70 54. നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് 85 47 02 70 54 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിലേക്ക് സ്വാഗതം. ആദ്യഗാനം എസ് ജാനകി പാടിയതാണ്, ചിത്രം തകര. ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് മധു മഠത്തിൽ, ആദവനാട്, മലപ്പുറം. ഗാനരചന പൂവച്ചൽ ഖാദർ, ഈണം എം ജി രാധാകൃഷ്ണൻ. ഗാനത്തിലേക്ക്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. സ്ത്രീകൾക്കായി ഒരു സംഗമവേദി. സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചത് സുധീഷ് ചേലോറയാണ്. ആവശ്യപ്പെട്ട ഗാനം മഴ എന്ന ചിത്രത്തിലെ ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവിന്. ഗാനരചന കെ ജയകുമാറാണ്. സംഗീത സംവിധാനം രവീന്ദ്രൻ. പാടിയത് യേശുദാസ്.

0: ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തരമലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
2: വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചത് മലപ്പുറം പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. ആവശ്യപ്പെട്ട ഗാനം അക്കരപ്പച്ചയിലെ 1000 വില്ലൊടിഞ്ഞു. വയലാറും ദേവരാജനും ചേർന്നാണ് പാട്ടൊരുക്കിയത്. ഗായകർ യേശുദാസ്, മാധുരി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാട്സപ്പ് പ്രിയ ഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 85 47 02 70 54. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി സന്ദേശങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്യുക. അടുത്ത ഗാനം 6 അടി മണ്ണിന്റെ ജന്മി എന്ന പടത്തിലേതാണ്. ആവശ്യപ്പെട്ടത് ചിറക്കുറ്റിയിൽ നിന്നും വനജ ശ്രീനിവാസൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം നൽകിയത് ആർ കെ ശേഖർ. പാടിയത് യേശുദാസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. കണ്ണൂർ താവക്കര ഗോൾഡൻ നീഡിൽ സ്റ്റാഫുകൾ ആവശ്യപ്പെട്ട പാട്ടാവട്ടെ. ഇനി ചിത്രം നക്ഷത്രങ്ങൾ. ഗാനമൊരുക്കിയത് ONV കുറുപ്പ്, രവി ബോംബെ, ഗായിക ചിത്ര. മഞ്ഞൾ പ്രസാദവും.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ഷാഹിറ തളിപ്പറമ്പാണ് അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചത്. ചിത്രം വഴിയോര കാഴ്ചകൾ. പാടിയത് ചിത്രയാണ്. ഷിബു ചക്രവർത്തിയുടെ വരികളും SP വെങ്കിടേഷിന്റെ ഈണവും.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: പൂളക്കൂൽ നിന്നുള്ള KT ചന്ദ്രന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് അടുത്തത്. ചിത്രം കടൽപാലം. ഈ കടലും മറുകരയും. ഗായകൻ SP ബാലസുബ്രഹ്മണ്യം. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത്. കൊമ്പൻ ദിനേശൻ, പാപ്പനശ്ശേരി. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം മോഹൻ സിതാര. ശിവതം ശിവനാമം.

ഇന്ദുസുന്ദര സുസ്മിതം പോലെ. മയിൽപീലി എന്ന പടത്തിലെ ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് വൃന്ദ പൊടിക്കുണ്ടാണ്. ഗാനരചന ONV, സംഗീതം KP ഉദയഭാനു, പാടിയത് യേശുദാസ്.

കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. നന്ദനം എന്ന പടത്തിലെ ഈ ഗാനത്തിനു വേണ്ടി സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു റഷീദ് മിരവുംബായി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് ഈനം രവീന്ദ്രൻ, ഗായിക ചിത്ര.

അവന്തിക ബി കെ കാഞ്ഞങ്ങാട് ആവശ്യപ്പെട്ട പാട്ടാണ് ഇനി. ചിത്രം താളവട്ടം, ഗായകൻ യേശുദാസാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികളും രാജാമണിയുടെ ഈണവും.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം 2:30 തുടർന്ന് കേൾക്കാം. പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം PV രമേശൻ. നിങ്ങൾക്കൊപ്പം ഷീബ പുഷ്പരാജ്.

0: രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. രാത്രി 7:35 വൈകിട്ട് 6:50 കിസാൻ വാണി. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം മാർച്ചിൽ 2,23,000 ഉയർന്നതായി കേന്ദ്ര ഗവൺമെന്റ്. 2016 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു രാജ്യത്തെന്നും ഗവൺമെന്റ് അറിയിച്ചു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് വൈകിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. നാസയുടെ ചൊവ്വാ ദൌത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ. 10 വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൌത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് 2026 ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനെതിരായ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. തർക്കവിഷയമായ സെലക്ഷൻ ട്രയൽസ് ഇതിനകം അവസാനിച്ചുവെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നടപടി അവസാനിപ്പിച്ചത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്രം പുരസ്കാരം ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കാനാണ് പുരസ്കാരം. ലോക പരിസ്ഥിതി ദിനമായ നാളെ കോഴിക്കോട് ജില്ലാ സർവോദയ മണ്ഡലം ഔഷധ സസ്യങ്ങളുടെ സൌജന്യ വിതരണം നടത്തും. പരിപാടിയോടനുബന്ധിച്ച് ഉച്ചകഴിഞ്ഞ് പുതിയ ബസ്റ്റാൻഡ് പരിസരത്ത് പരിസ്ഥിതി പ്രഭാഷണവും ഉണ്ടാകും. ഡൽഹിയിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. ഹോട്ടലിലെ പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി സൂചനയില്ല. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ കാലവർഷം വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Energy, security, trade and investment topped the agenda of Prime Minister Narendra Modi's talks with Acting President of Venezuela, Delcy Rodriguez, in New Delhi. Northeastern Council's meeting underway in Shillong. Union Home Minister Amit Shah chairs deliberations on tourism, agriculture, economic corridor development, infrastructure and connectivity. Veteran film producer Pehlaj Nihalani passes away. Republicans and Democrats jointly seek to end President Donald Trump's military action in Iran. U.S. House of Representatives passes resolution. Southwest monsoon sets in over Kerala. And first World Yoga and Sports Championship to begin in Ahmedabad this evening. Prime Minister Narendra Modi held wide-ranging discussions today with Acting President of Venezuela, Delcy Rodriguez, in New Delhi. In a social media post, the Ministry of External Affairs said the leaders reviewed the full spectrum of bilateral relations and explored new avenues of cooperation in energy, trade, investment, healthcare, automobiles, among others. It added that the leaders also exchanged views on global and regional issues of mutual interest. The ministry noted that both sides reaffirmed their commitment to deepening the bilateral partnership and advancing the interests of the Global South. Earlier, External Affairs Minister S. Jaishankar called on Ms. Rodriguez. In a social media post, Dr. Jaishankar said, India values her long-standing commitment to the India-Venezuela relationship. Ms. Rodriguez arrived in New Delhi yesterday on a 5-day visit to India. She is accompanied by a delegation comprising the Ministers of Foreign Affairs, Economy and Finance, Science and Technology and Transportation. The visit is expected to further strengthen bilateral ties and deepen engagement between the two countries across diverse sectors. President Draupadi Murmu has said that India and Lao People's Democratic Republic share close civilizational ties reflected in common heritage of Buddhism and the Ramayana. She added that this year both nations are celebrating the 70th anniversary of the establishment of diplomatic relations, which is a significant milestone in the bilateral relationship. Welcoming Deputy Prime Minister and Foreign Minister of Lao PDR, Thongsavan Phomvihane, at Rashtrapati Bhavan yesterday, President Murmu noted that in October 2024, Prime Minister Narendra Modi visited Lao PDR to participate in the ASEAN-related summits. During the visit, several agreements were concluded, giving fresh momentum to cooperation between both nations. The President said while bilateral trade between India and Lao PDR has grown, there remains considerable scope for further progress in trade and investment. She said India would be happy to expand cooperation with Lao PDR in areas including information and communication technology, health, medicine, agriculture, irrigation, manufacturing, renewable energy and electricity. Earlier, External Affairs Minister S. Jaishankar also called on the Deputy Prime Minister and Foreign Minister of Lao PDR. The 73rd plenary session of the Northeastern Council NEC is underway in Shillong, Meghalaya. Union Home Minister Amit Shah is chairing the session. Discussion on progress made by the CM high-level task forces constituted for critical sectors of regional development is high on the agenda. The Ministry of Development of Northeast Region said the deliberations are expected to facilitate coordinated action among states and stakeholders for achieving shared developmental goals. Northeast Vision Plan 2047 to provide a long-term roadmap for transforming the Northeastern region into a vibrant hub of economic growth will also be discussed, as also the connectivity, innovation, sustainability and cultural prosperity by 2047. Union Minister of Development of Northeastern Region Donor Jyotiraditya Sindhya, Meghalaya Governor C.H. Vijay Shankar, State Chief Minister Conrad K. Sangma, Union Minister of State for Donor Sukanto Mojumdar, Union Home Secretary Govind Mohan and Secretary of the Ministry of Donor Sanjay Jaju are present in the meeting. Governors and Chief Ministers of Arunachal Pradesh, Assam, Manipur, Tripura, Mizoram, Nagaland and Sikkim are also present in the meeting along with several other dignitaries. Union Home Minister Amit Shah will arrive in Agartala this evening on a 2-day visit to Tripura. During the visit, Mr. Shah will attend the foundation stone laying ceremony of the Pushpavanta Palace Hotel, visit a Border Security Force border outpost at Lankamura, and hold a high-level meeting with state and central security officials. A high-level administrative and security meeting has also been organized by the state government in

0: നീ എത്ര മെലിഞ്ഞിട്ടാണ്, വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
1: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
0: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
1: അതെ.
0: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
1: അതെ.
0: നീ മാത്രം?
1: ഞാൻ മാത്രം.
0: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം. കാതറിനെ വഴക്ക് പറഞ്ഞപ്പോൾ നീ 6 മണിക്ക് പുറത്തു പോയതും 9 മണിക്ക് തിരിച്ചു വന്നതും, കാതറിന നിന്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തി നിന്നതുമെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: ഞാനിന്ന് അദ്ദേഹത്തെ കണ്ടുവെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
0: ആരെ?
1: അച്ഛനെ. ഏകദേശം 10 മണിക്ക് ഞാൻ തെരുവിന്റെ മൂലയിലൂടെ നടക്കുമ്പോൾ അച്ഛൻ മുന്നിലൂടെ നടന്നു പോകുന്നു.
0: മരിച്ചുപോയ മർമലഡോവിനെ നിന്റെ അച്ഛനെ കണ്ടെന്നോ? ഏയ്, തോന്നലായിരിക്കാം. അല്ലെങ്കിൽ നീ അത്രമാത്രം അച്ഛനെ സ്നേഹിച്ചിരുന്നു അല്ലേ?
1: സ്നേഹിച്ചിരുന്നു.
0: വീട്ടിൽ താമസിക്കുമ്പോൾ കാതറിന് നിന്നെ തല്ലാറുണ്ടായിരുന്നോ?
1: നിങ്ങൾ എന്താണീ പറയുന്നത്? ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് എങ്ങനെ ചോദിക്കാൻ കഴിയുന്നു?
0: അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നോ ഇപ്പോഴും?
1: സ്നേഹിക്കുന്നുണ്ടോന്നോ? തീർച്ചയായും. അവരൊരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു. അവരുടെ ഉദാര മനസ്സ്, ബുദ്ധി സാമർഥ്യം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല.
0: അപ്പോൾ ഞാൻ കേട്ടത്?
1: എന്തു കേട്ടെന്ന്? എന്നെ അടിക്കുകയോ? അവർ അത്രമാത്രം ദുഃഖിതയായിരുന്നു. പോരാത്തതിന് രോഗിയും. സമൂഹനീതിക്ക് അനുസൃതമായി ജീവിക്കുന്ന തികഞ്ഞ പരിശുദ്ധ.
0: ശരി, എനിക്ക് മനസ്സിലായി.
1: നിങ്ങളവരെ ദ്രോഹിച്ചാലും തിരിച്ചവരിൽ നിന്ന് ദ്രോഹം പ്രതീക്ഷിക്കണ്ട.
0: സോണിയ, ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്?
1: എനിക്കറിയില്ല.
0: അങ്ങനൊന്നും പറയല്ലേ, നീയാണ് അവർക്ക് അഭയം.
1: അതെ, ഞാൻ തന്നെ. നിങ്ങളിലാണ് അവരുടെ പ്രതീക്ഷയെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിലുള്ളതെല്ലാം കൊടുത്തതല്ലേ?
0: എന്നിലോ?
1: നിങ്ങൾ അവരെ സഹായിക്കോ. അന്ന് നിങ്ങൾ അവർക്ക് പണം കൊടുത്തു, അതുകൊണ്ട് ബാധ്യത മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുവോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ട.
0: എന്നെ വില കുറച്ച് കാണേണ്ട.
1: അങ്ങനെയല്ല.
0: പിന്നെ
1: കൂടുതൽ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കുന്നത് എന്തിന്? എവിടുന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങി എന്നെയും കൂട്ടി സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനാണ് അവരുടെ പരിപാടി. ഞാൻ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന്, അങ്ങനെയൊരു സുന്ദരമായ പൊതുജീവിതം കെട്ടിപ്പടുക്കണമെന്ന്.
0: അപ്പോൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു.
1: വിചാരിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? അതെ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവരെ കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും വായിച്ചു കേൾപ്പിക്കാൻ. പുസ്തകമെടുത്ത് കയ്യിൽ തന്നു, അയൽക്കാരനിൽ നിന്ന് കിട്ടിയ പുസ്തകം. വിചിത്രമായൊരു പുസ്തകം. അവിടെ വച്ച് ലിസവറ്റയെ കണ്ടു.
0: തെരുവ് കച്ചവടക്കാരി ലിസവറ്റയെ നീ അറിയുമോ? നിനക്കവളെ പരിചയമുണ്ടോ?
1: എനിക്കറിയാമല്ലോ. അവളെ നിങ്ങളും അറിയുമോ?
0: അറിയും. അറിയും. കാദറിനിക്ക് അതീവ ഗുരുതരമായ ക്ഷയരോഗമാണ്. മരണം തൊട്ടടുത്തെത്തിയിരിക്കുന്നു.
1: അയ്യോ, ഇല്ലില്ല.
0: എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം.
1: ഇല്ല, അതല്ല നല്ലത്, അതല്ല നല്ലത്. ഒരിക്കലും അങ്ങനെ പറയരുത്.
0: പക്ഷെ കുട്ടികൾ, അവരെ കൂടെ താമസിപ്പിക്കാൻ സാധിക്കാത്ത നിലയ്ക്ക് നീ എന്തു ചെയ്യും?
1: അയ്യോ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല.
0: കാദറീന ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ കരുതുക. നിനക്കെന്തെങ്കിലും അസുഖം പിടിപെട്ട് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നാലോ? അപ്പോൾ എന്ത് സംഭവിക്കും?
1: നിങ്ങൾക്ക് എങ്ങനെ ഇപ്രകാരം ചോദിക്കാൻ കഴിയുന്നു? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല.
0: അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിനക്കും രോഗം വരില്ലെന്ന് എന്താണ് ഉറപ്പ്? നിനക്ക് ഉടനെ രോഗം ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഗതി എന്താവും?
1: ഇല്ല, ദൈവം അതനുവദിക്കില്ല.
0: നിനക്ക് പണം കരുതി വെക്കാൻ കഴിയുന്നുണ്ടോ? പണം ഇല്ലാത്ത കാലത്തേക്കായി?
1: ഇല്ല.
0: നീ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കിയോ?
1: ശ്രമിച്ചു നോക്കി, എന്നിട്ടും നടന്നില്ല, നടക്കുന്നില്ല, കൂട്ടിയിട്ട് കൂടുന്നില്ല.
0: നിനക്കെന്നും പണം സമ്പാദിക്കാൻ കഴിയാറുണ്ടോ?
1: ഇല്ല.
0: പോലങ്കയുടെ ഗതിയും ഇതുപോലെ ആയിരിക്കും.
1: ഇല്ല, ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത്ര ക്രൂരതയൊന്നും ദൈവം വരുത്തി വെക്കില്ല. ഇല്ല, ദൈവം അവളെ കാത്തു രക്ഷിക്കും. അതെ, അവൾക്ക് ദൈവം ഉണ്ടാകും.
0: ഞാൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തട്ടെ.
1: എന്താണിത്? നിലത്തോളം കുനിഞ്ഞ് എന്റെ പാദങ്ങളിൽ ചുംബിക്കുകയോ? എന്താണ് നിങ്ങളെ കാണിക്കുന്നത്? അതും എന്നോട്? എഴുന്നേൽക്കൂ, എന്താണിത്? ഏയ്, എന്താണ് ചെയ്യുന്നത്?
0: നീ എന്ന വ്യക്തിയല്ല ഞാൻ നമസ്കരിച്ചത്. എല്ലാവിധ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യവർഗത്തെയാണ് അത് നിന്നിലൂടെ ഞാൻ കാണുന്നത്, സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 37-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തുടർന്ന് കേൾക്കാം. 3:00 കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വൈകിട്ട് 5:00 6:40 ചലച്ചിത്രഗാനങ്ങൾ. 5:15 പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പറ.

5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം. അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി പെരിയയിലെ കെ വി അനിത, കെ സുമിത എന്നിവർ. 7:20 കമ്പോള വില നിലവാരം.

7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും ചർച്ച കേൾക്കാം. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ സി പി സീനി എന്നിവർ. എട്ട് മണിക്ക് കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം.

വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം തുടർന്ന് കേൾക്കാം. ഈ പരിപാടിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 85 47 02 70 54. ഈ നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കാം ഇപ്പോൾ മുതൽ 3 മണി വരെ.

ഒരു സന്ദേശം വായിക്കുന്നു. ജൂൺ 6 പിറന്നാൾ ആഘോഷിക്കുന്ന ദേവിനുമോൾക്കും 13 പിറന്നാൾ ആഘോഷിക്കുന്ന അലൈക്കമോൾക്കും വേണ്ടി അക്കച്ചിയുടെ കുഞ്ഞുബാബ എന്ന സിനിമയിലെ സുന്ദരിക്കുട്ടി ചിരിക്കുന്ന എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു. പിണറായിൽ നിന്നും അച്ചാച്ചൻ ഹരീന്ദ്രൻ, അച്ചമ്മ സജിത, കൊളശ്ശേരിയിൽ നിന്ന് അച്ചാച്ചൻ സുരേഷൻ, അമ്മമ്മ രജിത എന്നിവർ. ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദറാണ്, ജോൺസൺ ആണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. ഗാനം കേൾക്കാം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: ഹലോ പ്രിയ ഗീതം.
3: വാട്സാപ്പ് പ്രിയഗീതങ്ങളിൽ ഇനി പ്രേമി മക്രേരി ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം യാത്ര. പാടിയത് യേശുദാസും സംഘവും, ONV കുറുപ്പിന്റെ വരികളും ഇളയരാജയുടെ ഈണവും.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: വാട്സപ്പ് പ്രിയ ഗീതങ്ങളിലെ അടുത്ത ഗാനം ലീന റെനീഷ് മരുതായി പയ്യപ്പറമ്പിൽ നിന്നും ആവശ്യപ്പെട്ടതാണ്. പഞ്ചലോഹം എന്ന ചിത്രത്തിലെ ഗാനത്തിനു വേണ്ടിയാണ് സന്ദേശം വായിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഈനം രവീന്ദ്രൻ, പാടിയിരിക്കുന്നത്

സരസ രവീന്ദ്രൻ അഴീക്കോട് അയച്ച സന്ദേശമാണ്. ചിത്രം മദാലസ. ജയചന്ദ്രനും പി സുശീലയുമാണ് ഗായകർ. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം കെ ജെ ജോയി.

രാജീവൻ അരിമ്പ്രയുടെ പ്രിയപ്പെട്ട പാട്ടിന് കേൾക്കാം. ചിത്രം ആധാരം. എന്താണെന്നറിയില്ല, ഈ ഗാനം ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് രാജീവൻ സന്ദേശം അയച്ചത്. കൈതപ്രത്തിൻ്റെ വരികളാണ്, ജോൺസണിൻ്റെ ഈണമാണ്, ഗായകൻ യേശുദാസ്.

സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? മോഹിനിയാട്ടം എന്ന സിനിമയിലെ ഈ ഗാനത്തിന് വേണ്ടി സന്ദേശം അയച്ചത് ഷൈനി വേലാപുരം. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ എഴുതിയത്. സംഗീത സംവിധാനം നിർവഹിച്ചത് ജി ദേവരാജൻ. പാടിയത് യേശുദാസ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം പി വി രമേശൻ, നിങ്ങൾക്കൊപ്പം ഷീബ പുഷ്പരാജ്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇവിടെ ഈ നഗരത്തിൽ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ, രാജശ്രീ, പ്രവീൺ എന്നിവർ പാടിയ ഗാനം. രചന പത്മേന്ദ്ര പ്രസാദ്, സംഗീതം ജാസി ഗിഫ്റ്റ്.

ജയചന്ദ്രനും ഡിൽസി നയനാനും പാടിയ ഗാനം. രചന ശ്രീലാൽ ദേവരാജ്, സംഗീതം രഘുകുമാർ, ചിത്രം സുഭദ്രം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പറ കേൾക്കാം.

0: പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപറയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: നിങ്ങളൊരു

0: യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ,
0: നമുക്ക് ആസ്വദിക്കാം.

0: ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം യേശുദാസും സുജാതയും പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് കേട്ടത്.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ആകാശവാണി.

0: കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നാളെ ലോക പരിസ്ഥിതി ദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് ഞാറ്റുവേലയിൽ. പ്രകൃതി അമ്മയാണ്. നാം അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ പ്രകൃതിയെയും കരുതണം. പരിസ്ഥിതി മലിനീകരണം നമ്മെ വീർപ്പുമുട്ടിക്കുമ്പോൾ ശുദ്ധവായുവും അവ നൽകുന്ന മരങ്ങളും പച്ചപ്പും നീർത്തടങ്ങളുമെല്ലാം കരുതലൂടെ കാക്കാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ ദിനം കൂടിയാണ് പരിസ്ഥിതി ദിനം. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം. പ്രാണന് തുല്യം

ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന് പ്രകൃതി ഭംഗിയാലും ഐശ്വര്യ സമൃദ്ധിയാലും പ്രത്യേകതകൾ ഏറെയുണ്ട്. പച്ചപ്പരവതാനി പുതച്ച വയലേലകളാലും ദൃശ്യവിരുന്നൊരുക്കുന്ന പ്രകൃതി രമണീയതയും കണ്ണിന് കുളിർമയേകുന്ന ജലസ്രോതസ്സുകളുമെല്ലാം നമുക്ക് സ്വന്തം.

0: കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനിലയും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം സാരമായി ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭൂമിയെ നോവിക്കാതെ പ്രകൃതി സൌഹൃദ നിർമ്മിതികൾക്ക് പ്രാമുഖ്യം നൽകി ജലനിർഗമന മാർഗങ്ങളും ജലാശയങ്ങളും കൃഷിഭൂമികളും എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മനുഷ്യനും ഏറ്റെടുത്ത് പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ.
1: പ്രിയ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം.
0: പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഈ ദിവസം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതിന്റെ ഭാഗമായിട്ടുള്ള അതിതീവ്ര മഴ, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, മണ്ണിടിച്ചിലുകൾ എന്നിവ നമ്മുടെ നാടിനും ജനങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര വികസനവും നമ്മുടെ പൊതു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കാനും വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ജീവിതശൈലിയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമാകണം അത്. പ്രത്യേകിച്ചും ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് നമ്മുടെ നയരൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാകേണ്ടത്. കുട്ടികൾ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുമ്പോൾ അത് അവരുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനും അതിലൂടെ സുസ്ഥിരവും സുദീർഘവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം വിദ്യാലയങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി, ഇൻസ്പയർഡ് ബൈ നാച്ചുറൽ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന യു എൻ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇത്തവണ കൃഷിവകുപ്പ് വിപുലമായ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഫലവൃക്ഷ തൈകൾ നടലും പ്രതിജ്ഞയെടുക്കലും പരിസ്ഥിതി അവബോധ ക്ലാസും പരിപാടികളും എല്ലാമായി വളരെ സജീവവും സക്രിയവുമായ പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 തീയതി വെള്ളിയാഴ്ച കാലത്ത് 10:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയും നമ്മളോടൊപ്പം ഒന്നുചേരുകയാണ്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആഘോഷ പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.

ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് നൽകിയ പരിസ്ഥിതി ദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിപുലമായ ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10:30 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രസ്തുത ചടങ്ങിൽ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, കർഷകർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം തലസ്ഥാനത്തെ 5 പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 50 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകും. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ബൃഹത് യജ്ഞം ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കൃഷിവകുപ്പ് വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷിയിൽ മികച്ച താൽപര്യവും നേട്ടവും കൈവരിച്ച വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 കുട്ടികർഷകരെ ചടങ്ങിൽ വച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നതാണ്. കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് ഭാവിയിൽ വിദ്യാലയമുറ്റങ്ങളിൽ ഹരിതവൽക്കരണം ശക്തമാക്കുന്നതിനായി ഒരു ഫലവൃക്ഷത്തൈയും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റും വിതരണം ചെയ്യുന്നതാണ്.

0: ഇനി നമുക്ക് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അച്യുത് ശങ്കറിന്റെ വാക്കുകൾ കേൾക്കാം.
1: പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രസക്തി ഓരോ നാൾ ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളതിനെ വളരെ സാങ്കേതിക അർത്ഥത്തിലും ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥത്തിലും മാത്രമല്ല നോക്കി കാണേണ്ടുന്നത്. പ്രകൃതി എന്നുള്ളത് മനുഷ്യന്റെ സന്തത സഹചാരിയും മനുഷ്യന്റെ ആനന്ദത്തിനുള്ള ഏറ്റവും പ്രമുഖ ഹേതുവുമാണ്. വികസനം പരിസ്ഥിതിക്ക് വരുത്തി വയ്ക്കുന്ന വിപത്തുകളെക്കുറിച്ച് ചിന്തിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയുന്നതിനോടൊപ്പം തന്നെ പരിസ്ഥിതി നമുക്ക് തരുന്ന ആനന്ദം കണ്ടുകൊണ്ടും നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയണം. മനുഷ്യന് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനം, പ്രകൃതിയുമായുള്ള

ഇടപഴകലിലൂടെ മനുഷ്യന് അവന്റെ മാനസിക ആരോഗ്യം, അവന്റെ ഉല്ലാസം എല്ലാം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വൃക്ഷങ്ങളും തടാകങ്ങളും നദികളും കുന്നുകളും ഒന്നുമില്ലാത്ത ഒരു ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്ത് നമുക്ക് ആനന്ദം കിട്ടുമോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി, അത് പൂത്ത് നിൽക്കുന്നത് രാവിലെ കാണുന്നു. ചിലപ്പോൾ നമ്മളതിലൊരു പൂ പറിച്ച് മണക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ തളിരിലയിൽ സ്പർശിക്കുന്നു, ചിലപ്പോൾ അതിൽ വെള്ളത്തുള്ളികൾ ഇറ്റ് നിൽക്കുന്നത് നമ്മൾ കൗതുകത്തോടെ നോക്കുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങളുണ്ട്. അതിലൂടെയാണ് മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ ആദ്യകാലം മുതൽ സാധിച്ചിട്ടുള്ളത്. അതുപോലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, മഴ വരുമ്പോൾ പുതുമണ്ണിൻ്റെ മണം വരുമ്പോഴത്തേക്കും, കാറ്റടിക്കുമ്പോൾ ഇലകളുടെ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുളയിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും സംഗീതം കേൾക്കുമ്പോൾ, ഇതെല്ലാം മനുഷ്യന് ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം കാലം മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. അവന് സൗകര്യങ്ങൾ, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒഴിച്ചുകൂടാനൊക്കാത്തതായിരിക്കുന്നു. അതിന് മനുഷ്യനെ കുറ്റം പറയാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ സ്വഭാവം തന്നെ ഓരോരോ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് എത്തിച്ചേരുമ്പോൾ പിന്നീട് അത് പുറകോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നീട് അതൊരു ദുരിതമായിട്ട് നമുക്ക് മാറുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്ക് വളരെയധികം സൗകര്യങ്ങൾ തരുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇന്ത്യയിലെ മൊബൈൽ ഫോണുകളെല്ലാം നിലച്ചാൽ ദുസ്സഹമായ ജീവിതമായിട്ട് മാറുന്നു. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ കാൽനട യാത്ര ചെയ്യുന്ന ആൾക്കാർ എത്ര പേരിപ്പോൾ ഉണ്ട്? അപ്പോൾ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത് ഇനി ഒരിക്കലും തിരിച്ചുപോക്കില്ല. എന്നാൽ അതേസമയം വികസനവും പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരം മല്ലടിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും നിയന്ത്രണം വിട്ട് വളരെ മോശമായിട്ടുള്ള തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലനത്തിലൂടെ വേണം മനുഷ്യൻ്റെ മുന്നോട്ട് പോക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇല്ലാതെ വരുന്ന പക്ഷം വികസനം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പല പേക്കൂത്തുകളും ഇതിനേക്കാൾ ഭീകരമായിട്ട് മാറും എന്നുള്ളതാണ് സത്യം.

പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അച്യുത് ശങ്കർ. നമ്മുടെ കുരുന്നുകളെ പ്രകൃതിയോട് ചേർത്ത് വളർത്താം. വൃക്ഷങ്ങളെയും പക്ഷികളെയും ചെറു അരുവികളെയും സ്നേഹിച്ചും സംരക്ഷിച്ചും അവർ വളരട്ടെ.

പ്രകൃതിക്ക് വേണ്ടാത്തതിനെ നമുക്കും പാടെ ഉപേക്ഷിക്കാം. പ്രകൃതി കനിഞ്ഞാലേ സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായ ജീവിതം നയിക്കാനാകൂ എന്ന തിരിച്ചറിവ് വരും തലമുറയ്ക്ക് കൈമാറാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ ഏറ്റവുമധികം എണ്ണശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചിലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് എൽ ഡി എഫ് സർക്കാർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ എ ഡി എം ആയിരുന്ന അന്തരിച്ച നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനതല ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിക്കും വിദ്യാലയതല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും നാളെ തുടക്കമാകും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ജൂൺ 9 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. എഫ്എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. സമാഗമം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജോൺസൺ.

0: that India has made extraordinary strides in renewable energy, emerging as one of the world's top producers of non-fossil fuel capacity. The minister made these remarks on the event of 2 years of PM Surya Ghar Muft Bijli Yojana, scaling the solar home to 1 crore rooftops in New Delhi. He said the main reason for the success of the scheme is that citizens of the country have understood that they can generate their own electricity on rooftops and the electricity bill can become zero. Union Public Service Commission has developed face authentication protocol in its endeavour to enhance the integrity of the examination process and prevent impersonation. The Commission successfully implemented face authentication during recently held Civil Services and Indian Forest Service Preliminary Examination 2026. Supreme Court has released draft regulations on the use of artificial intelligence in courts, making it clear that no judicial outcome can be based solely on AI-generated analysis or algorithmic decision-making. Public comments have been invited till the 20th of this month. Union Minister for Petroleum and Natural Gas Hardeep Singh Puri and Union Minister for Road Transport and Highways Nitin Gadkari today launched India's first flex-fuel passenger vehicle by Maruti Suzuki in New Delhi. Flex-fuel vehicles can operate on a range of ethanol-petrol blends from E20 up to E100. Speaking at the launch, the minister said the entry of flex-fuel technology into the passenger vehicle segment is not merely a product launch, but the beginning of a new chapter in the country's energy transition. And India has retained its strong presence in the latest world boxing rankings. Jasmine Lamboria climbed to world number one in the women's 57-kilogram category, while Asian champions Priya Ghangas in 60 and Vishwanath Suresh in 50 kgs surged into the top three of their respective categories. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തേക്ക് കൂടി തുടരുവാൻ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പുനരധിവാസ പദ്ധതികളുടെ പൂർണ്ണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിലെ തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും യോഗം വിലയിരുത്തി. ദുരന്തത്തിൽ ഉൾപ്പെട്ട 13 ഗോത്രകുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ആദിവാസി ഗോത്ര സമൂഹം ആവശ്യപ്പെടുന്ന ഡിസൈനിലേക്ക് നിർമ്മാണം മാറ്റുവാൻ യോഗത്തിൽ തീരുമാനമായി. സാസ്കി പദ്ധതിയുടെ മുഴുവൻ പ്രൊജക്ടുകളും പ്രത്യേക അവലോകനം ചെയ്യാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി. പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിന് ഒരു സമയബന്ധിത മിഷൻ രൂപീകരിക്കാനും മന്ത്രിമാർ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പു വരുത്തുന്നതിനുമായി താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ എം എസ് മാധവിക്കുട്ടി ഉത്തരവിറക്കി. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സി കെ കാസിം എം എൽ എ, കോഴിക്കോട്, വയനാട് ജില്ലാ കലക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. ചുരത്തിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ അപകടാവസ്ഥയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുവാൻ വനം വകുപ്പിനും റോഡിന്റെ അവസ്ഥ നിരീക്ഷിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് NH ബോധനം കലക്ടർ നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന വിളയായ കാപ്പി, കുരുമുളക്, നെല്ല്, ഇഞ്ചി, മഞ്ഞൾ, വാഴ, തെങ്ങ്, കമുങ്ങ്, ഏലം, പച്ചക്കറികളുടെ പരിപാലന മുറകളിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ജൂണിൽ സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കുമെന്ന കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പിന്റെ സാഹചര്യത്തിൽ വിളയുടെ കായിക വളർച്ച, പൂവിടൽ, കായ്പിടുത്തം, പോഷകങ്ങളുടെ ആഗിരണം എന്നിവ ബാധിക്കാനും കീടരോഗ ആക്രമണം വർദ്ധിക്കാനും ഇടയാകും. സസ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി തോട്ടങ്ങളിൽ എല്ലാ വിളകളും ഉണങ്ങിയ ഇലകൾ, കള, കളകൾ ഉപയോഗിച്ച് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ പൊതിയിടണം. തണൽ ക്രമീകരിക്കുക, തടങ്ങൾ ഇളക്കുക, ജലസംരക്ഷണ കുഴികൾ നിർമ്മിക്കുക, മഴവെള്ള സംഭരണ കുഴികളുടെ അറ്റകുറ്റപ്പണി നടത്തുക, നീർച്ചാലുകളും ചെക്ക് ഡാമുകളും പരമാവധി പ്രയോജനപ്പെടുത്തുക. 5 മുതൽ 7 ദിവസത്തെ

0: ഇടവേളകളിൽ തടങ്ങളിൽ ഡ്രിപ്പ് ജലസേചനം നൽകുക, അധിക മുളകളും ഉണങ്ങിയ ശാഖകളും നീക്കം ചെയ്യുക, ജൈവവളം കൂടുതലായി നൽകുക, തോട്ടങ്ങളിൽ ആവരണ വിളകൾ വളർത്തുക, വളങ്ങൾ ഘട്ടം ഘട്ടമായി മാത്രം നൽകുക. വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന ജില്ലയിലെ എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി പ്രത്യേക മിഷൻ ആരംഭിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കലക്ടറേറ്റിൽ ചേർന്ന മനുഷ്യ വന്യജീവി സംരക്ഷണ ലഘൂകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി ദുരന്ത നിവാരണ ഫണ്ട്, CSR ഫണ്ട് എന്നിവ ഉപയോഗിക്കും. ജില്ലയിൽ എത്ര ഹോട്ട്സ്പോട്ടുകളുണ്ടെന്നും അതിന് വരുന്ന ആകെ ചെലവ് എത്രയാണെന്നും കണക്കാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. മുൻപ് വന്യമൃഗ ആക്രമണം നടന്ന് പരിക്കേറ്റ് വീടുകളിൽ കിടപ്പിലായ രോഗികളുടെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന മനുഷ്യരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ശുപാർശ ഗവൺമെന്റിന് മുന്നിൽ വെക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുകകൾ ഒന്നിച്ചു ചേർത്ത് നഷ്ടപരിഹാരം 20 ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ വകുപ്പുതല സഹായം ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികളും നിയമലംഘനങ്ങളും തടയാൻ ശക്തമായ പരിശോധനയും നടത്തും. ജില്ലയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ പുരോഗതി വിലയിരുത്താൻ ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. ദേശീയ പുകയില നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം പുകയില കാരണമാവുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കുവാനും കുട്ടികളുടെയും യുവാക്കളുടെയും പുകയില ഉപയോഗത്തിൽ നിന്നും തടയാനും ലക്ഷ്യമിട്ട് വിവിധ പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിക്കും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ പാണിയിൽ ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി പെരിയയിലെ KV അനിത, എ സുമിത എന്നിവർ. 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും ചർച്ച. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ CP സിനി. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30-11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM സോമരാജൻ. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി എന്ന കവിത, ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി, ഇതിൽ ശ്രീതിലകം. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ നമിത NC പങ്കെടുക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ, നജീം അർഷാദ്, ഷക്കീർ ആലുവ, സിന്ധു പ്രേംകുമാർ, കണ്ണൂർ ഷെരീഫ്, SA അസീം, ഷാഫി കൊല്ലം എന്നിവർ പാടിയത്. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം, 11:30 NDA സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, യേശുദാസ്, വിളയിൽ ഫസ്സിയില്ല എന്നിവർ പാടിയത്. 12:40 ആരോഗ്യദീപ്തി, ഇതിൽ മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കോയൂങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ

ഡോക്ടർ എ കെ നിത്യ സംസാരിക്കുന്നു. ഒരു മണിക്ക് മില്ലനിയം മെലഡേസ്, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5 മണിക്കും 7:35 9:30 ചലച്ചിത്രഗാനങ്ങൾ. 5:30 സി എം ഇബ്രാഹിമും സംഘവും അവതരിപ്പിക്കുന്ന ദഫ്. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:17 കെ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. 7:20 കമ്പോളവില നിലവാരം. 8:00 സാഹിത്യരംഗം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. തുടർന്ന് പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: आभासीय रूपेण उत्तरं प्रयच्छन्तः 390,000 अपि अधिकाः प्रतिभागिनः आसन्। केन्द्रीय युवक कार्य क्रीडा मंत्री डॉक्टर मनसुख मांडवीयः अद्य नवदिल्ली नगरे आयोजिते समारोहे सम्मानपत्रम् अवाप्नोत्। गतवर्षे अक्टूबर मासस्य 25 दिनांकात् 31 दिनांक पर्यन्तं विकसित भारत यंग लीडर्स डायलॉग 26,000 प्रश्नस्य इत्यस्य माध्यमेन अभिलेखः प्राप्तः। मनसुख मांडविया इत्यनेन अस्य कृते वर्धापनं प्रदत्तम्। गुजरात आरक्षि विभागेन राज्ये अवैध रूपेण निवसतः बांग्लादेशीय नागरिकान् विरुध्य ऑपरेशन डेल्टा हंट नामना विशेष अभियानम् आरब्धम्। अस्य अभियानस्य अन्तर्गतं गत 24 होरासु 24,400 बांग्लादेशीयाः गृहीताः तथा च 280,700 अधिक संदिग्ध जनानां विषये अन्वेषणं प्रचलति। दिल्ली मुख्यमंत्री रेखा गुप्ता अद्य मालवीय नगरे अग्निकाण्डेन आहतान् द्रष्टुं साकेतस्थं निजी चिकित्सालयं गतवती। सा पीडितैः तथा तेषां परिवारजनैश्च सह संवादं कृतवती। प्रत्येकं मृतकस्य परिवाराय 10,00,000 रूप्यकाणां गंभीररूपेण आहतानां 5,00,000 रूप्यकाणां च अनुग्रहधनस्य घोषणा कृता। बिहार राज्यस्य मुजफ्फरपुर नगरे एकस्मिन् निजी चिकित्सालये भीषणाग्निकाण्डे 3 जनाः मृताः, अनेके च आहताः। एषा घटना गतरात्रौ ब्रह्मपुरा क्षेत्रे अभवत्। गंभीर रोगिणः उपचारार्थं अन्येषु चिकित्सालयेषु प्रविष्टाः। इति वार्ताः।
1: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് BJP. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ AD നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേര യുവഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
7: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ

മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണം.

0: ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
1: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
1: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പുതു സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
1: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14,00,000 രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
1: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും.

0: പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സർഗം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം.

0: കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഒരു കാലത്ത് മലയാളിയുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്ന ചെറുധാന്യങ്ങൾ ഇന്ന് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് തിരിച്ചെത്തുകയാണ്. പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഈ കുഞ്ഞൻ ധാന്യങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് അവയെ രുചികരവും വിപണനയോഗ്യവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് കാസർഗോഡ് പെരിയയിലെ 4 വനിതാ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മികച്ച വരുമാന മാർഗവും കണ്ടെത്തിയ സാസ് മില്ലറ്റ് യൂണിറ്റിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നു കെ വി അനിതയും എ സുമിതയും.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ സാസ് എന്ന് പറയുന്ന ഒരു മില്ലറ്റിനെ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. സാരഥികളാണ് ഞങ്ങൾക്കൊപ്പം ഉള്ളത് അനിതയും സുമിതയും. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ സാസ് എന്ന് പറയുന്നത്?
3: സാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംരംഭം തുടങ്ങുന്ന ആ ടൈമിൽ ഒരു പേര് വേണമെന്ന് പറഞ്ഞു മാഡം. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ കുറിച്ചൊന്നും അറിയാതെ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ നമ്മൾ പേരിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഏകദേശം എല്ലാ പേരുകളും മാർക്കറ്റിൽ ഇല്ലതാണ്. അപ്പൊ മാഡം ഒരു വെറൈറ്റി ആയി പേര് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ 4 പേര് തുടങ്ങുന്നതല്ലേ, 4 പേരുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് തന്നെ പേര് വെക്കാന്ന് ചോദിച്ചിട്ട് സാസ് അങ്ങനെ.
2: നിങ്ങളുടെ 4 പേരുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരമാണിത്, അതായത് അനിതയും സുമിതയും, ബാക്കി രണ്ടുപേര്
3: അംബിക ഷൈനി.
2: അപ്പൊ അതാണ് സാസ്. നിങ്ങളുടെ പേരിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് വരും അല്ലേ? എത്ര വർഷമായി തുടങ്ങി?
3: 2 വർഷമാവുന്നു. 2024 സെപ്റ്റംബർ 5 നമ്മൾ ഓപ്പൺ ചെയ്തത്.
2: അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു സുമിത പറയും നമുക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങാം എന്ന് ചിന്തിച്ചത്? വളരെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു. നിങ്ങൾ സുഹൃത്തുക്കളാണോ നിങ്ങൾ 4?
4: നമ്മ ഒരു സംഘം ഗ്രൂപ്പിലുള്ളവരാണ് 4. അപ്പൊ ഇങ്ങനെ ഒരു പരിശീലനം ഇവിടെ ഉണ്ടെന്ന് ഉഷ ടീച്ചർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറുമായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ CPCRA വന്നു. ഈ മില്ലറ്റിൻ്റെ പരിശീലനം അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതിൽ പങ്കെടുത്തു. അങ്ങനെ മാഡം പറഞ്ഞു, അത് നിങ്ങൾ എന്തായാലും മുമ്പിലോട്ട് നല്ല വിജയപ്രദമായിട്ട് കൊണ്ടുപോകണം, ഇത് ഇവിടുന്ന് പഠിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് അത് കളയാൻ പാടില്ല, നിങ്ങളത് മുമ്പിലോട്ട് വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് അവിടെ ഒരു അപേക്ഷ വെച്ചു. നമുക്കിങ്ങനെ മില്ലറ്റിൻ്റെ സംരംഭം തുടങ്ങാനില്ല, പിന്നെ സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ചു. അത് പാസ്സാവുകയും പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ നമുക്ക് പഞ്ചായത്ത് തലത്തിലുള്ള സബ്സിഡി കിട്ടി, നമ്മൾ മിഷനറീസൊക്കെ വാങ്ങി, അങ്ങനെ അങ്ങോട്ട് മുമ്പിലോട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്.
2: അപ്പൊ ഇത് ഒരു സംഘമാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തിൻ്റെ ആയിരുന്നു? 4 പേര് മാത്രമാണ്?

0: അല്ല, സംഘം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ആ ഭാഗത്തിലെ ഒരു സ്വയം സഹായ സംഘം. അപ്പൊ അതിലൊരു 10-20 പേരുണ്ട്. ആ 20 പേരിൽ നമ്മൾ 4 പേര് കുറച്ചും കൂടി ആ ഒരു ഏജ് ഏകദേശം ഒരു അടുത്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ സുമിത ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ട്രെയിനിങ് ഉണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു വരാം, നമുക്കൊരു വരുമാന മാർഗത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നല്ലേ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ശൈനേച്ചിയോടും ചോദിച്ചു, അമ്പിയേച്ചിയോടും ചോദിച്ചു, അപ്പൊ വരാമെന്നും പറഞ്ഞു. നമ്മ അതിരാവിലെ ഒരു 7:30 കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നാലും ഇവിടെ 10 മണിയാവുമ്പോൾ നമ്മൾ എത്തുള്ളൂ. പിന്നെ തിരിച്ചു പോകുമ്പോഴും അങ്ങനെ 5 മണിക്ക് വരെ ക്ലാസ് ഉണ്ടാവും. വീട്ടിലെത്തുമ്പോൾ 7:30-8 മണിയുടെ അടുത്തല്ലാവും. എന്നാലും നമ്മൾ ആ ട്രെയിനിങ്ങിന് സ്ഥിരമായിട്ട് വന്നു. മില്ലറ്റിന്റെ ആ ട്രെയിനിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടാ, എന്നാലും ഏകദേശം കംപ്ലീറ്റ് ആയി. ആ വർഷം മില്ലറ്റ് ഇയർ ആയിട്ട് ആചരിക്കുന്നതായിരുന്നു. അപ്പൊ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് ലോൺ കൊടുക്കുന്നുണ്ട്, വനിത സംരംഭകർക്ക് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടെന്ന് പറയുമ്പോൾ കൊടുത്തു. അത് കിട്ടി നമുക്കത് ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമ്മൾ ഏകദേശം എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കി, മെഷീൻസ് ഒക്കെ വാങ്ങി പരിപാടി സ്റ്റാർട്ട് ചെയ്തു
1: തുടങ്ങി. അപ്പൊ ഈ മില്ലറ്റിന്റെ മാത്രമാണോ വന്നിട്ടുണ്ടായിരുന്ന ട്രെയിനിങ് ഇവിടെ?
0: ആ സമയത്ത് നമുക്ക് മില്ലറ്റിന്റെ ക്ലാസ് മാത്രമാണ് കിട്ടിയത്.
1: എത്ര ദിവസം കിട്ടി?
0: എനിക്കാണെങ്കിൽ ഒരു 10 ദിവസം മാത്രം, ഇവർക്ക് ഒരു 1 മാസത്തിന്റെ
2: ഇടക്ക് വെച്ച് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ഒരു 2-3 മാസക്കാലം നമ്മ മാമിന് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും.
1: കുറെ പേരുണ്ടായിരുന്നു അന്ന് പരിശീലനത്തില്?
2: പരിശീലനത്തിന് കുറെ പേരുണ്ടായിരുന്നു.
1: അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മില്ലറ്റിനെ പറ്റി എന്തൊക്കെ അറിയായിരുന്നു?
0: മില്ലറ്റിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലായിരുന്നു, ആകെ അറിയാവുന്നത് റാഗി മാത്രം. അതും അറിയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത്
1: കൊണ്ട്
0: അത് മാത്രം. അതും നമുക്ക് ഇതിന്റെ പ്രോസസ്സിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അമ്മമാര് പറയും അതിങ്ങനെ കഴുക അരക്ക അതിങ്ങനെ കുറുക്കാക്കിട്ട് കൊടുക്ക. പക്ഷെ ഇപ്പൊ അത് കൊടുക്കുന്നതും പണ്ട് കൊടുത്തതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്.
1: കുട്ടികൾക്കുള്ള എന്തോ പോഷകാഹാരമാണ് എന്നുള്ള രീതിയിൽ കൊടുത്തു അല്ലേ? അതിന്റെ ഗുണങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല.
0: പക്ഷെ ഇപ്പൊ അതിനനുസരിച്ചിട്ട് അത് പ്രോസസ്സിംഗിലൂടെ അത് ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ട്.
1: കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞാണ് കൊടുക്കുന്നത്?
0: അറിഞ്ഞാണ് കൊടുക്കുന്നത്, അറിഞ്ഞാണ് കഴിക്കുന്നത്. നമ്മളും മില്ലറ്റിന്റെ ക്ലാസ്സിന് വന്നതോടുകൂടി മില്ലറ്റ് എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികളായാലും മുതിർന്നവർക്കായാലും കൊടുക്കുന്നുണ്ട്.
1: അപ്പോ അങ്ങനെ നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാന്ന് തീരുമാനിക്കുന്നു, പഞ്ചായത്തിൽ അപേക്ഷ വെക്കുന്നു, നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നു അല്ലേ? പിന്നെ അടുത്ത ഘട്ടം എന്തായിരുന്നു?
2: പഞ്ചായത്തിൽ അപേക്ഷ വെച്ചു, നമുക്ക് അവര് ബാങ്ക് വഴി ലോൺ പാസ്സാക്കി തന്നു.
1: എത്രയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്?
2: നമുക്ക് ലോൺ 3.5 ലക്ഷം ലോൺ തന്നു, അതിൽ 2.5 ലക്ഷം സബ്സിഡി ഉണ്ടായിരുന്നു.
1: അതൊരു ഗ്രൂപ്പിന് തരുന്നത്?
2: ഒരു ഗ്രൂപ്പിന് തരുന്നത്, 5 പേരുള്ള ഒരു ഗ്രൂപ്പിന്. തുടക്കത്തിൽ അതിൽ 5 പേരുണ്ടായിരുന്നു. പിന്നെ കുടുംബശ്രീ ആയിട്ട് സഹകരിച്ചിട്ട് നമ്മ 2 കുടുംബശ്രീ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മ അങ്ങനെ ആ ഒരു സംരംഭം ആരംഭിച്ചു.
1: സാധാരണഗതിയിൽ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് മെഷീനറീസിന്റെ ആവശ്യം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് അല്ലെ. അത് എന്തായിരുന്നു തുടക്കത്തിൽ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, ആരെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ?
0: സംരംഭം എന്തായാലും തുടങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലോണും ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞത് ഫസ്റ്റ് ടൈം നമ്മൾ സുമിതേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു വരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയൊന്ന് വിപുലമാക്കാം, പക്ഷെ നമ്മൾ ഈ സാധാരണ വീട്ടമ്മമാരായതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ടീച്ചറെടുത്ത് ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു അതിനിങ്ങനെ കുറച്ച് മാർഗങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചാൽ മതി. അപ്പൊ അന്ന് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത് നമ്മത് അന്വേഷിച്ചിട്ട് ചോദിച്ചിട്ട് കിട്ടി.
1: അപ്പോ എന്ത് പരസ്യം കണ്ടു?
0: ഇങ്ങനെ അപേക്ഷ ക്ഷണിക്കുന്നു, മില്ലറ്റ് ഇയർ ആയതുകൊണ്ട് മില്ലറ്റ് സംരംഭകർക്ക് മുൻഗണന വെച്ചിട്ട്.
1: ഭാഗ്യുണ്ടായിരുന്നു
0: അത് അത്ര പെട്ടെന്ന്. നമുക്ക് ഒരു 15 മാർച്ചിനാണ് ഇത് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. 30 മാർച്ച് ആകുമ്പോഴേക്കും നമുക്കത് ലോൺ പാസ്സാക്കി കിട്ടി. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ പ്രോഡക്റ്റ് ഞങ്ങൾ ആ സംരംഭം തുടങ്ങി.
1: അപ്പൊ ആദ്യം എന്തായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? മില്ലറ്റ് ക്ലാസ് കഴിഞ്ഞ് വന്ന് നിങ്ങൾ ഏതിലേക്കാണ് ആദ്യം കാലെടുത്ത് വെച്ചത്?
2: നമ്മള് പോഷക പൗഡർ മറ്റൊരു ഐറ്റംസ് പഠിപ്പിച്ചിരുന്നു. എല്ലാ ധാന്യങ്ങളും ഉളപ്പിച്ചിട്ട് അത് ഉണക്കി വറുത്ത് പൊടിയാക്കി അതിൽ മുരിങ്ങയിലും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു പാനീയമായിട്ട് ഉപയോഗിക്കാം. നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായ ഒരു മാൾട്ടാക്കിട്ട് നമുക്കത് കഴിക്കാം.
1: എങ്ങനെയാണ് അത് ആ ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് അത് എവിടെയൊക്കെ വിൽപ്പന നടത്തി നിങ്ങൾ?
0: ആദ്യം തന്നെ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയ പാടെ ഞങ്ങൾ ഉപയോഗിച്ചു, വീട്ടിൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നമ്മള് ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് കുറച്ച് ഫ്രണ്ട്സിന് അങ്ങനെ കൊടുത്തു നോക്കി. അപ്പൊ അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്, അത് നല്ലൊരു സാധനമാണല്ലോ. എന്തായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാല് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങളൊക്കെ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് വിപുലീകരിച്ചിട്ടൊന്ന് തുടങ്ങിക്കൂടെ, അങ്ങനെയുള്ള നമുക്കൊരു പ്രോത്സാഹനമായി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള വശങ്ങളൊക്കെ അന്വേഷിച്ചു, ബാക്കിയുള്ള വഴിയും അന്വേഷിച്ചു.
1: അങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ ഇതിനെ വിപുലീകരിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നത് അങ്ങനെയാണ്.
0: അതെ അതെ.
1: പിന്നെന്താ ഒരു യൂണിറ്റ് എടുത്തത് എങ്ങനെയാ?
0: യൂണിറ്റ് നമുക്ക് വലിയ ദൂരം അല്ലാതെ നമുക്ക് ചെറിയ ദൂരത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട്

0: ബസ്സിന് അധികം ക്യാഷ് മുടക്കിയിട്ടൊന്നും പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി അപ്പൊ ഇല്ലായിരുന്നു. അപ്പൊ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു റൂമിൽ തന്നെ നമ്മൾ ഇത് തുടങ്ങി. അടുത്തില് ആ റൂം തന്നാളും വളരെ ഒരു സ്നേഹത്തോടെ നമുക്ക് ആ റൂം തന്നു. നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത് നാലുപേർക്ക് ഒരേപോലെ ദൂരം വരുന്ന ഒരു പുളിക്കാലി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അങ്ങനെ തുടങ്ങി.
1: എന്തൊക്കെ ഒരു പ്രാഥമിക സൗകര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? അത്യാവശ്യം മെഷീനറീസ് ആവശ്യം ഉണ്ടാവല്ലോ, അപ്പൊ എന്തൊക്കെയായിരുന്നു?
2: ഡ്രയർ വാങ്ങി ഉണക്കാനില്ല. കൃഷിഭവൻ മുഖാന്തരം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് പൾവറൈസർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. പിന്നെ റോസ്റ്റർ വാങ്ങി. പിന്നെ അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു.
1: നിങ്ങൾക്ക് കിട്ടിയ ലോണിൽ നിന്ന് ഇതിനൊക്കെ ഉള്ളത് തികയുന്നുണ്ടായിരുന്നു. അതൊരു വാടക കെട്ടിടം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഒരു സംരംഭമായിട്ട് തുടങ്ങിയത്. ഏത് മാസം?
0: സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 5th നമ്മൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. മാഡം സരിത മാഡം വന്നിരുന്നു, അനു സാർ വന്നിരുന്നു, ഉഷ ടീച്ചർ. അങ്ങനെ
1: ഒരു സംരംഭത്തിലേക്ക്, ഒരു കൊച്ചു ബിസിനസ്സിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു അല്ലെ, നിങ്ങൾ നാലുപേരും ചേർന്ന്. അപ്പൊ പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റിന്റെ കാര്യം നിങ്ങൾ അതിനു മുമ്പേക്ക് ആലോചിച്ചിട്ടുണ്ടാവല്ലോ, എന്തൊക്കെ വേണമെന്നുള്ളത്? എന്തൊക്കെയായിരുന്നു തുടക്കം?
2: തുടക്കം സരിത മാം ഇവിടെ ക്ലാസ് എടുത്തുന്ന പ്രോഡക്റ്റ് തന്നെയാണ് തുടങ്ങിയത്.
1: ഏതാ നേരത്തെ പറഞ്ഞ ന്യൂട്രിമിക്സ് ആണോ? പൊടി
2: പൊടി പോഷക പൗഡർ, പിന്നെ ഒരു മൾട്ടിമില്ലറ്റ് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാല് അത് ഈ ചാമ തിനാവരത് ചെറുധാന്യങ്ങളൊക്കെ ചേർത്തിട്ട് ബദാം ഒക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഉണക്കി വറുത്ത് പൊടിയാക്കുന്നതാണ്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഹീമോഗ്ലോബിനെല്ലാം കൂടാനെല്ലാം ഏറ്റവും ഗുണപ്രദമാണ്. ഇപ്പൊ ഷുഗർ രോഗികൾക്കെല്ലാം അത് കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കത് ഗുണം, അവരുടെ ശരീരത്തിന് ഗുണം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വന്ന് വാങ്ങിക്കലുണ്ട്. അതുപോലെ തന്നെ ഒരു പോഷക പൗഡർ, പിന്നെ മുളപ്പിച്ച റാഗി കാൽസ്യം കൂടാനൊക്കെ ഏറ്റവും ഗുണപ്രദമല്ലേ. അപ്പോൾ മുളപ്പിച്ച റാഗി ഉണ്ടാക്കുന്നുണ്ട്. റാഗി കൊണ്ടുള്ള ഐറ്റംസ്, മുളപ്പിച്ച റാഗിയിലെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ സരിത മാം ഇവിടെ ക്ലാസ് തന്നാണ്. അതുകൂടാതെ പിന്നെ നമ്മ ചക്ക സീസണില് ചക്ക പപ്പടം അതൊക്കെ നമ്മളവിടെ ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇതൊരു സംരംഭമായിട്ട് ഒരു കുറച്ചുകൂടി വിപുലമായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു സംഭവം അതിന്റെ വിൽപ്പന തന്നെയാണ്. നേരത്തെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ കൊടുത്തു, സുഹൃത്തുക്കൾക്ക് കൊടുത്തെങ്കിലും കുറച്ച് വിശാലമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാർക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതും തുടക്കത്തിൽ തന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ?
0: ആ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് നമ്മളിങ്ങനെ ടെൻഷനോടെയാണ് ഇത് തുടങ്ങിയത്. മാഡത്തിന്റെ സപ്പോർട്ടോടുകൂടി തുടങ്ങി. നമ്മൾ ടീച്ചറെടുത്തും പറയുമ്പോൾ ടീച്ചർ പറഞ്ഞു മാർക്കറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മില്ലറ്റ് കഫേ എന്നും പറഞ്ഞിട്ട് പെരിയലൊരു നമ്മൾ ഒന്നിച്ച് ക്ലാസ് കഴിഞ്ഞവർ തന്നെയാണ്. മില്ലറ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചോളൂ, നമുക്കത് സെയിൽ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ എല്ലാ പ്രോഡക്റ്റും അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരെല്ലാം അത് പാക്കറ്റ് നോക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു അത്യാവശ്യം മോശമല്ലാത്ത ഒരു വരുമാനം നമുക്ക് ആ വഴി കിട്ടുന്നുണ്ട്.
1: അപ്പൊ നിങ്ങള് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ രണ്ട് പേര് ചേർന്നിട്ടുള്ള ഒരു കൂട്ടു സംരംഭമായിട്ട് അത് മാറി അല്ലേ? അവരെ വിൽക്കുന്നു, നിങ്ങൾ
0: ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മോശമല്ലാത്ത ആ ഒരു വരുമാനം നമുക്കൊരു പ്രചോദനമായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ സാധനം അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫോൺ നമ്പർ കണ്ടിട്ട് അവരിത് ഇതാരാന്ന് ഇതാരാന്ന് ഉണ്ടാക്കുന്നത് എവിടെയാന്നെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് വരുന്നവരുണ്ട്. പിന്നെ അത്യാവശ്യം ഓഫീസേഴ്സ് എല്ലാം വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നുണ്ട്.
1: അപ്പൊ ഇതിന്റെ ഒരു ലേബലിംഗ് അതൊക്കെ പിന്നെ ഇവിടെ തന്നെ ചെയ്ത് കിട്ടുമല്ലോ അല്ലെ? ഇപ്പൊ നമ്മളൊരു ഇതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ലൈസൻസ് പ്രധാനമാണല്ലോ. എന്തൊക്കെ വേണ്ടി വന്നു?
2: ഫുഡ് സേഫ്റ്റി, പഞ്ചായത്ത് ലൈസൻസ്, ഉദ്യൻ രജിസ്ട്രേഷൻ, പാക്കിംഗ് ലൈസൻസ്, ഇത്രയും ലൈസൻസ് നമുക്ക് നിലവിലുണ്ട്.
1: പിന്നെ നമ്മളൊരു ഉൽപ്പന്നം ഉപോൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിലാകുമ്പോൾ നമ്മൾ അതിന്റെ അടിസ്ഥാന ഘടകത്തെ പറ്റി വളരെ നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം, നല്ലതായിരിക്കണം അല്ലെ? അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾ ഇത് കളക്ട് ചെയ്യുന്നത്? മില്ലറ്റുകളായാലും എന്തെന്നായാലും എവിടെ പോയിട്ട് കളക്ട് ചെയ്യുന്നു? അതിന്റെ ഗുണനിലവാരം നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തുന്നു?
0: നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് വാങ്ങുന്നത്.
1: എവിടെന്നാ കൊണ്ടുവരുന്നത്?
0: മില്ലറ്റ് കാഞ്ഞങ്ങാട് മില്ലറ്റ് ഷോപ്പിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങും. അത്യാവശ്യം കുറച്ച് കൂടുതൽ സാധനങ്ങളാണെന്നെങ്കിൽ ഓർഡർ ചെയ്ത് ഷോപ്പിലേക്ക് തന്നെ എത്തിക്കും. കുറച്ച് കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പോയിട്ട് തന്നെ നോക്കിയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവരും. അതുപോലെ അത് കഴുകുന്നതും മുളപ്പിക്കുന്നതും ഉണക്കുന്നതും എല്ലാം അത്ര അത്ര വൃത്തിയിൽ തന്നെ വെച്ച് ചെയ്യുന്നതാണ്.
1: നാലു പേരുടെയും സേവനം, ഒരു അധ്വാനം ഒരുമിച്ചാണോ? നിങ്ങൾ നാലുപേരും അവൈലബിൾ ആണോ എപ്പോഴും?
2: അതെ.
1: വീട്ടമ്മമാരാണ്, അപ്പൊ അതിന്റെ ടൈമിംഗ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്?
0: ആ നമ്മ ഫസ്റ്റ് ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ടാണ് നമ്മ കുറച്ച് തിരക്കിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യം നമ്മ വീട്ടുകാർ മാത്രം നോക്കി നടത്തി പോകുന്നതായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകുമ്പോ അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മ കുറച്ച് രാവിലെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞു വന്നു. അതിനനുസരിച്ചിട്ട് കുട്ടികൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരും. വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്.
1: ഒരു ഉൽപ്പന്നം തീരുന്ന മുറയ്ക്ക് അടുത്തത് ഉണ്ടാക്കുക എന്നുള്ളത്

0: ഒരു രീതിയിലാണോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്?
1: അതുപോലെ തന്നെ കൊറേ സമയം ഉണ്ടാക്കി വെക്കയില്ല, പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ അത്രമാത്രം ഉണ്ടാക്കും.
0: ഇപ്പൊ ഈ ന്യൂട്രിമിക്സിന്റെ പോഷക പൗഡർ ഒക്കെ ആണെങ്കിലും എത്രയൊക്കെയാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്?
2: 6 മന്ത്സ് വരെ ഉണ്ട്, പക്ഷെ നമ്മളത് 5 മന്ത്സ് വരെ പാക്കിങ്ങില് വെച്ച് അങ്ങനെയാണ് കൊടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു 2 മാസം കൂടുതൽ വെക്കില്ല, 2 മാസത്തിനുള്ളിൽ അത് വിറ്റഴിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ഉപയോഗിച്ചിട്ട് നോക്കും. പിന്നെ അങ്ങനെ കുറച്ച് പഴകിയ സാധനങ്ങളൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല.
0: ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നിങ്ങൾ വളരെയധികം
2: ശ്രദ്ധിക്കുന്നുണ്ട്.
0: പിന്നെ ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സുകളല്ലാണ്ട് ഇനിയും കൂടുതൽ സാധ്യതകളിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ആശയങ്ങളുണ്ട് പുതിയത് ഇതൊക്കെ ഉണ്ടാക്കാം എന്നുള്ള?
1: കൂടുതല് ഇത് മില്ലറ്റ്സ് കൊണ്ട് ഐറ്റംസ് ഉണ്ടാക്കാം, പക്ഷെ നമ്മളുടെ ഏരിയയില് ഇത് മില്ലറ്റിനെ കുറിച്ചിട്ട് തന്നെ ആൾക്കാർക്ക് അറിയുന്നില്ല. ഒന്നാമത്
0: നിങ്ങൾക്കും ആദ്യം ഒന്നും അറിയണ്ടായിരുന്നില്ല,
1: ഒന്നും അറിയുന്നില്ല. നമ്മ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇത് ഉണ്ടാക്കി കുടിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗുണം മനസ്സിലാവുന്നത്. നമ്മൾ ഈ പൗഡർ ഉപയോഗിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയിട്ട് എന്ത് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇപ്പൊ ചോക്ലേറ്റ് ഉണ്ടാക്കാം, അതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം, ഇത് പൗഡർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ചിലപ്പോ ഈ പൗഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ പൗഡർ ഈ പാലിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, അത് അവർ കഴിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും.
0: അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
1: ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. വീട്ടില് മോള് ഇങ്ങനെ മാൾട്ടാക്കിട്ട് കുടിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഈ ഹെൽത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും.
0: അപ്പൊ
1: കഴിക്കുന്നുണ്ട്. മാർക്കറ്റിൽ നമുക്കത് കൊടുക്കുമ്പോൾ അത് കൂടുതൽ വില വരുന്നുണ്ട്. നമ്മൾ ഈ മില്ലറ്റിന് ഈ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വിലയായി, ചോക്ലേറ്റിന്റെ വിലയായി. അപ്പൊ ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ മുമ്പിലോട്ട് ചിന്തിക്കാത്തത്.
0: കുറച്ചുകൂടി ആൾക്കാരിലെ അവയർനെസ് ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയ, നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ഒരു മെച്ചങ്ങൾ, അത് നിങ്ങളിപ്പോ ഒരു വിൽപ്പനക്ക് സാധനങ്ങൾ വെച്ചാല് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ?
2: വളരെയധികം പോഷക സമൃദ്ധിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മില്ലറ്റ്. നമുക്കത് ഉപയോഗിക്കുമ്പോൾ, ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ഗുണങ്ങൾ മനസ്സിലാവുന്നുള്ളൂ.
0: എന്തൊക്കെയാ മനസ്സിലായത്?
2: ഇപ്പൊ ഏകദേശം എല്ലാരും ഡോക്ടറുടെ അടുത്ത് തന്നെയായിരിക്കും. ഒരുപാട് മരുന്ന് കഴിച്ചു,
0: പ്രായം കഴിയുമ്പോ
2: സ്ഥിരം. ഇപ്പൊ പിന്നെ പ്രായം വേണമെന്നില്ല. അതിനു മുമ്പേ എല്ലാരും ഡോക്ടർ അടുത്തായി, മരുന്നായി, കാര്യമായി. അങ്ങനെ ഞാനും അങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ടായതാണ്. എനിക്കും ദഹനം പ്രശ്നം ഒരുപാട് ഉണ്ടായതാണ്. അതിനിടയ്ക്ക് ഈ ക്ലാസ്സിന് വരുന്ന സമയത്ത് തന്നെ ഈ മില്ലറ്റ് ഞാനും വീട്ടില് ഉപയോഗിക്കാൻ തുടങ്ങി, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. പക്ഷെ അവർക്കും അതിന്റെ ആ ചെറിയൊരു മാറ്റം എനിക്കും കാണാൻ തുടങ്ങി, അവരത് പറയാനും തുടങ്ങി. ഞാനും മെല്ലെ മെല്ലെ മരുന്നെന്ന് മാറാനും തുടങ്ങി. എനിക്കും ദഹന പ്രശ്നം നല്ലോണം ഉണ്ടായതാണ്. മില്ലറ്റ് കഴിക്കുന്നതിനോടുകൂടി ഞാനും ഒരുപാട് മെച്ചപ്പെട്ടു. അപ്പൊ എനിക്കും തോന്നി ഇത് നല്ലൊരു സാധനമാണ്, ഇത് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, കഴിച്ചോണ്ടിരിക്കാന്ന് തോന്നി. ഇപ്പോഴും കഴിക്കുന്നു.
0: അപ്പൊ എങ്ങനെയൊക്കെയാണ് സ്വന്തം ആഹാര രീതിയിൽ ഇതിനെ ഉൾപ്പെടുത്തിയത്? എങ്ങനെ, ഏതൊക്കെ മില്ലറ്റുകൾ ഉപയോഗിക്കുന്നു, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു?
2: ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാല് രാവിലെ ഇപ്പൊ നമ്മ എല്ലാരും ബെഡ് കോഫി ബെഡ് ചായ എന്നും പറഞ്ഞ് കുടിക്കുന്നതല്ലേ. ഞങ്ങളെ വീട്ടിലതില്ല, ഉപ്പില്ല. എനിക്കും ചായ നിർബന്ധമായിരുന്നു. രാവിലെ എണീച്ചാലും ഞാനൊക്കെ ചായ കുടിച്ചാലേ ഒരു ഉന്മേഷം കിട്ടുമായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ മില്ലറ്റിന്റെ ഐറ്റംസ് എന്തെങ്കിലും രാവിലെ കുടിച്ചാല്
0: എന്താ കുടിക്കാ,
2: കുറുക്കുപോലെ ഡ്രിങ്ക് ആക്കിട്ട് കുടിക്കും.
0: ടൈറ്റല്ലാതെ
2: കുറച്ച് ഡ്രിങ്ക് ആക്കിട്ട് കുടിക്കും. ഹസ്ബൻഡിനും അത് കൊടുക്കും.
0: ഏതൊക്കെ മില്ലറ്റ് ഉപയോഗിക്കുന്നു?
2: ഒരു ദിവസം റാഗിയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ചാമ, തിന, വരക് ഇങ്ങനെയുള്ള ഒരു മൾട്ടിമില്ലറ്റ് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ, ആ ഒരു പൊടി നമ്മൾ രാവിലെ ഉപയോഗിക്കും. അത് ഒരു സ്പൂണ് നമ്മൾ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പാലും പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്ത് കുടിച്ചാൽ നമുക്കൊരു 10-11 മണി വരെയെല്ലാം നമുക്ക് ആരോഗ്യത്തോടെ ഒരു വിഷമൊന്നുമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികൾക്കും അത് ഒരുപാട് ഗുണം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മോൾക്കാണെങ്കിലും കാൽസ്യത്തിന്റെ കുറവ്, അവൾക്ക് നല്ലൊരു ബുദ്ധിമുട്ട് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവ കഴിക്കുന്നതിന് ശേഷം അവളും കുറെ മാറ്റം പറയാൻ തുടങ്ങി എന്നോട്.
0: ശരി, നേരത്തെ സുമിത പറഞ്ഞതുപോലെ കുട്ടികളെ ഒന്ന് ഇതിലേക്ക് എത്തിക്കാനാണ് വലിയ പാട്.
2: അപ്പൊ കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് ഉണ്ടാക്കി കൊടുത്താല് അവര് കഴിച്ചോളും. പക്ഷെ അവർക്കും അവരുടെ ആ ഒരു വൈറ്റമിൻ കുറവ് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുമല്ലോ. ഇത് കഴിക്കുന്നതിനോടി അവർക്കത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും, മാറുന്നത് തോന്നുന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ഇതിലേക്ക് വരും. ഇപ്പൊ തന്നെ ഫാസ്റ്റ് ഫുഡെല്ലാം അതില്ലാതെ ആർക്കും പറ്റുന്നില്ലല്ലോ. അപ്പോ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് അവരുടെ ആരോഗ്യം ഒന്ന് സംരക്ഷിച്ചാല് അത് നാളേക്ക് എല്ലാവർക്കും നല്ലതല്ലേ.
0: പിന്നെ പൊതുവേ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയല്ലോ, നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്? കുറച്ചുകൂടി നാരടങ്ങ് അല്ലെ ഫൈബർ കൂടുതലുള്ള വസ്തു ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പാചകത്തെ പറ്റിട്ട് പലർക്കും ഇപ്പോഴും അറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കും സുമിത.
1: മില്ലറ്റ്സ് നമ്മൾ നേരിട്ട് ഉപയോഗിക്കാതെ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അതാണ് നമുക്ക് മാമയുടെ ക്ലാസ് പറഞ്ഞു തന്നത്. അത് പ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോ ചാമയൊക്കെ 8 മണിക്കൂർ വെള്ളത്തിൽ എല്ലാ മില്ലറ്റ്സും കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ മില്ലറ്റ് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നത്. രാവിലെ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി ഉണക്കി വറുത്ത് പൊടിക്കുന്നതാണ് ഹെൽത്ത് മിക്സൊക്കെ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നേരിട്ട് പൊടിച്ചിട്ട് നമ്മത് ഉപയോഗിച്ചാൽ അതിലൊരു ഗുണവും കിട്ടുകയില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടാക്കിയാൽ അതിന്റെ ശരിയായ ഗുണങ്ങൾ നമുക്ക്.
0: അപ്പൊ നിങ്ങൾ പൊടിക്കുന്നതായാലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഉണക്കി അങ്ങനെയാണോ ചെയ്യുന്നത്?
1: നമ്മളിപ്പോ ഈ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നത് തന്നെ 8 മണിക്കൂറെല്ലാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകിയിട്ട് ഉണക്കി വറുത്ത് പൊടിയാക്കുന്നതാണ്.
0: എല്ലാം അങ്ങനെ കുതിർത്ത് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ശരിയായ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുള്ളൂ എന്നാണ് അല്ലെ? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഉപയോഗം മില്ലറ്റിന്റെ? എന്തൊക്കെയായിട്ട് ഉപയോഗിക്കുന്നു?
1: വീട്ടില് ഇങ്ങനെ ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ദോശ ഇഡലി അതിൽ ഉണ്ടാക്കുമ്പോൾ പൗഡർ അതിലേക്ക് ചേർത്ത് അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ ചാമയൊക്കെ ഉപ്പുമാവാക്കി ഉപയോഗിക്കുന്നു. കഞ്ഞി വെച്ച് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്.
0: അതിന്റേതായ മാറ്റങ്ങൾ ശരീരത്തിലുണ്ടെന്നാണ് അല്ലെ പറയുന്നത്?
1: ഉണ്ട്. എനിക്ക് ഷുഗർ ലെവലെല്ലാം ആ ചാമ ഉപയോഗിക്കുമ്പോ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്.
0: പിന്നെ മറ്റൊരു ഉൽപ്പന്നം നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ ഒന്ന് മുത്താറി, മുളപ്പിച്ച മുത്താറി അല്ലെ? നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ലല്ലോ. ഇപ്പോഴാണ് ഈ മുളപ്പിച്ചതിനെ പറ്റി കേൾക്കുന്നത്. മുമ്പ് ആൾക്കാരെ ചെയ്തിരുന്ന അമ്മമ്മമാരൊക്കെ മുമ്പ് അങ്ങനെ കൊടുത്തിരുന്നു എന്നറിയില്ല. എങ്ങനെയാണ് അതിന്റെ ഒരു രീതി ഒന്ന് പറയും.
2: അതെ, മുമ്പ് നമ്മൾ ഡയറക്റ്റ് എടുത്തു അപ്പന്നെ കഴുകി അരച്ചു അത് കുറുക്കാക്കി കൊടുത്തു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഒരു 10-12 മണിക്കൂർ വെള്ളത്തിൽ വെച്ചു, അത് കഴുകി മാറ്റി വെച്ചു. 24 മണിക്കൂർ ശേഷം ഇത് മുള വരും. ആ മുളച്ചു കഴിഞ്ഞാല് നമ്മളത് വെയിൽ കൊള്ളാതെ ഉണക്കി.
0: വെയിൽ കൊള്ളാം.
2: മുളപ്പിച്ച സാധനങ്ങൾക്ക് വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ അതിന്റെ വൈറ്റമിൻ എല്ലാം നഷ്ടപ്പെടുന്നതാണ്. മുളച്ചു കഴിഞ്ഞാല് അതിന് നല്ലൊരു സ്മെല്ലാണ്. ആ മുളച്ചു കഴിഞ്ഞാല് നമ്മൾ അത് വെയിലത്ത് വെക്കാതെ, വെയിലത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൊരു മേലെ ഒരു തുണി വിരിച്ചിട്ട് അങ്ങനെ ഉണക്കും. പക്ഷെ നമ്മൾ ഡ്രയറുള്ളത് കൊണ്ട് ഡ്രയറിൽ തന്നെ ഉണക്കിയെടുത്തു. അതിനെ ഒരു മീഡിയം ഫ്ലേവറിൽ വെച്ചിട്ട് നമ്മൾ വറുത്തു. വറുക്കുമ്പോൾ അതിന് ഒന്നും കൂടി നല്ലൊരു സ്മെല്ല് വരും. ആ വറുത്ത് കഴിഞ്ഞാല് പൊടിച്ചു, അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം പാക്കാക്കുന്നതാണ്. മുളപ്പിച്ച മുത്താറി എന്ന് പറയുമ്പോൾ ഇതിൽ കാൽസ്യം, ഫൈബർ, പ്രോട്ടീൻ അങ്ങനെ വൈറ്റമിൻസ് കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് മുളപ്പിച്ച മുത്താറിപ്പൊടി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രാവിലെ അത് കഴിച്ചാല് നമുക്ക് ആ ദിവസത്തേക്കില് പ്രോട്ടീൻ, അയൺ, കാൽസ്യം എന്ന് പറഞ്ഞാല് വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വൈറ്റമിന്റെ കുറവ് എല്ലാം നികത്താൻ പറ്റുന്നു. കഴിക്കുന്നതോടുകൂടി എനിക്കത് തോന്നുന്നുണ്ട്.
0: നമ്മൾ സാധാരണയായിട്ട് ഇപ്പം പൊടിക്കാനായിട്ട് അല്ലെങ്കിൽ മുത്താറി പൊടിയായിട്ട് നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കില്ലേ, അതും ഈ മുളപ്പിച്ചിട്ട് തന്നെയാണോ ഉപയോഗിക്കുന്നത്?
2: പുട്ടുപൊടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ദോശപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. ദോശപ്പൊടി ആണെങ്കിൽ മുളപ്പിച്ച ദോശപ്പൊടിനേക്കാളും കൂടുതൽ നമ്മൾ ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ വെച്ച് ഉണക്കി പൊടിക്കുന്ന പൊടിയായിരിക്കും ദോശയ്ക്ക് നല്ലത്. ഇത് മുളക്കുന്നതോടുകൂടി സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും.
0: അപ്പൊ
2: ഒട്ടിപ്പിടിക്കും, അത് കിട്ടൂല. അപ്പൊ കുറച്ച് മിക്സ് ചെയ്യാം, മുളപ്പിച്ച പൊടി അല്ലാത്തതിനോടൊപ്പം കുറച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ അരിദോശയിൽ ഒന്നിച്ചെല്ലാം മിക്സ് ചെയ്യാം. അല്ലാതെ ഈ മുളപ്പിച്ച തന്നെ ദോശയ്ക്ക് പറ്റാറില്ല. പുട്ടുപൊടി അതുപോലെ മുളപ്പിച്ചതിൽ പുട്ടുപൊടി ചെയ്യുന്നുണ്ടെങ്കിൽ പുട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മുളപ്പിച്ചത് ചെയ്യുകയാണെങ്കിൽ
0: ഈ മുളപ്പിച്ച് പൊടിച്ചത് എന്നൊക്കെ എത്രത്തോളം ഈ കാലാവധി 6 മാസം തന്നെ കിട്ടും?
2: 6 മാസം തന്നെ കിട്ടും.
0: പൊതുവെ നിങ്ങളുടെ ഈ പ്രോഡക്റ്റിനെല്ലാം ഒരു എത്ര മുതലാണ് റേറ്റ് തുടങ്ങുന്നത്?
2: നമ്മള് പുട്ടുപൊടി ഒരു നമ്മളെല്ലാം 1/2 കിലോ 1/4 കിലോ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നുള്ളത്. 1 kg പാക്ക് ചെയ്തിരുന്നില്ല. അപ്പോ 1/2 കിലോ പുട്ടുപൊടി ആണെങ്കിൽ 80 രൂപ MRP വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ വരുന്നവർക്ക് അതിനനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആരെങ്കിലും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു റേറ്റ് തന്നെ വാങ്ങും.
0: മറ്റിപ്പോ എക്സിബിഷനുകളിൽ നിങ്ങളിപ്പോ മില്ലറ്റ് കഫേ അല്ലേ, അവിടെ നിങ്ങൾ അന്വേഷിച്ചെത്തുന്നവർക്ക് കൊടുക്കുന്നു. അതുപോലെ ഈ സാധാരണ ഓണച്ചന്തകള്, വിഷുച്ചന്തകൾ അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെയുള്ള അടുത്ത് സ്റ്റാളിട്ട് അങ്ങനെ വിറ്റ് നോക്കിയിട്ടുണ്ടോ?
2: നോക്കിയിട്ടുണ്ട്. ഇപ്പോ ഓണച്ചന്തയ്ക്കും സാധനങ്ങൾ കൊണ്ടുവെക്കാറുണ്ട്.
0: കുടുംബശ്രീയുടെ
2: സംരംഭം ആയതുകൊണ്ട് കുടുംബശ്രീയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മള് വിളിക്കും അവര്. അപ്പൊ നമ്മൾ സാധനം കൊണ്ടുപോയി വെക്കാറുണ്ട്, വിൽക്കാറുണ്ട്.
0: ചിലർ അതിനായിട്ട് അന്വേഷിച്ച് വരുന്നവരുണ്ട് ഇല്ലേ സുമിത?
1: ഉണ്ട്. അത് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് അവര് വരും വാങ്ങിക്കാറുണ്ട്.
0: പൊതുവെ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡിന്റെ പിറകെ പോകുന്നവരാണെങ്കിൽ കൂടി ഹെൽത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു തലമുറയാണെന്നാണ് തോന്നുന്നത് അല്ലെ?
2: ഹെൽത്തിന്റെ കാര്യം നോക്കുന്നവരും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏത് എന്തെന്ന് കഴിച്ചാലായിരിക്കും നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നതെന്ന് ആലോചിക്കുന്നത്. പിന്നെ ഫോണിലെല്ലാം അടിച്ചു കൊടുത്താൽ എന്ത് കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ ഇപ്പൊ, അങ്ങനെ അന്വേഷിച്ച് വരുന്നവരുണ്ട്. എന്നാലും ഇപ്പൊ കുറച്ച്

0: ആയിട്ട് കുറച്ച് യൂത്ത് ഇങ്ങനെ സാധനങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇത് കഴിച്ചാൽ എന്താണ് ഗുണം, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് നിങ്ങളിത് ഉണ്ടാക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാരും.
1: അപ്പോ നിങ്ങളുടെ ഒരു ക്ലാസ് ഇവിടെ സി ബി സി ആർ ആയിരുന്നു കിട്ടിയതാണ്. അപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ വന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്?
2: മാഡായാലും സാറായാലും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. അപ്പോ നമുക്ക് മിഷനറീസ് ഒക്കെ വാങ്ങിക്കുമ്പോ ഇവിടുത്തെ സാറ് മനോജ് സാറ് സരിതാ മാഡം ഹെൽപ്പ് ചെയ്തതാണ്. സാറ് പറഞ്ഞതനുസരിച്ചാണ് മിഷനറീസ് വാങ്ങിയത് ഞങ്ങള്. ക്ലാസ്സുകള് 9:30 ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ 9:30 തന്നെ നമ്മൾ എത്തും. മാഡത്തിന് കൃത്യസമയമാണ്, 5 മണി വരെ ക്ലാസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കും. നമ്മൾ എത്ര ദൂരെയാണെങ്കിലും മാഡം അത് ക്ലാസ് കഴിയാതെ നമ്മളെ വിടൂല. എത്രത്തോളം മനസ്സിലാവുന്ന അത്ര വരെ മാഡം അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാതെ നമ്മളെ വിടൂല.
1: ഏത് സമയത്ത് എന്ത് സംശയം ചോദിച്ചു നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും അല്ലേ?
2: ഏത് സമയത്ത് ഫോൺ വിളിച്ചാലായാലും ഇവിടെ വന്നാലും മാഡം എല്ലാം പറഞ്ഞുതരും.
1: ഇപ്പൊ നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് ക്ലിയർ ചെയ്ത് കിട്ടും?
2: കിട്ടും കിട്ടും, മാഡത്തെ വിളിച്ചാൽ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. ഇപ്പൊ ലേബലിന്റെ കാര്യത്തിലായി എല്ലാം മാഡാണ് സപ്പോർട്ട് ചെയ്തത്. നമുക്കൊന്നും അറിയാത്ത ഒരു 4 വീട്ടമ്മമാരാണ്. ഈ ലേബൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും എനിക്കറിയില്ല. എല്ലാം മാഡത്തിന്റെ ഹെൽപ്പായിട്ടാണ് ചെയ്തത്.
1: അപ്പൊ സി പി സി ആർ ആയാലും നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് വന്നത് പത്രത്തിലൊരു പരസ്യം കണ്ടതിന് ശേഷമാണ് അല്ലേ? അപ്പൊ എന്തായിരുന്നു അതിന്റെ പ്രൊസീജിയർ?
0: ഉഷ ടീച്ചറാണ് പറയുന്നത്. ഇങ്ങനെ മില്ലറ്റിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് സി പി സി ആർ ആയിൽ. അപ്പൊ അതിന് മുമ്പേ നമ്മൾ ഉഷ ടീച്ചറെടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു, ടീച്ചറെ നമുക്കൊരു ചെറിയൊരു വരുമാന മാർഗം എന്തെങ്കിലും ഉണ്ടാക്കണം, അപ്പോ അതിന് പറ്റിയ ഒരു വഴി എന്താന്ന്. അപ്പൊ ടീച്ചർ പറഞ്ഞു ആയി ഞാൻ ആലോചിക്കാൻ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഇങ്ങനെ സി പി സി ആർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, മില്ലറ്റിന്റെ ആണ്, കുറച്ച് രാവിലെ വരേണ്ടി വരും വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ റെഡിയാണെന്ന് ചോദിക്കുമ്പോൾ റെഡിയാന്ന് അങ്ങനെ വന്നതാണ്. അപ്പൊ ഇവിടെ എത്തിയിട്ട് അമ്മ മാഡത്തെ പരിചയപ്പെട്ടു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ മാഡം അത് അത്രയ്ക്ക് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തരും. ആ ഒരു സംശയമൊന്നും ബാക്കി വെക്കാതെയാണ് മാഡത്തിന്റെ ക്ലാസ്. മാഡത്തിന്റെ ആ ഒരു സ്ട്രിക്റ്റും എല്ലാം കൂടി ഞങ്ങൾക്ക് നല്ലൊരു ക്ലാസ് കിട്ടി. നന്നായിട്ട് ആ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു എല്ലാ പ്രചോദനവും നമുക്ക് ടീച്ചറും സാറുമാരായാലും ഉഷ ടീച്ചറായാലും തന്നു.
1: അതുപോലെ തന്നെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പല ഭാഗത്തു നിന്നും നല്ല പിന്തുണ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പെരിയല്ലൂർ ഉഷ ടീച്ചർ നിങ്ങൾക്കൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് നിന്നു, അതുപോലെ തന്നെ നല്ലൊരു ക്ലാസ്സും കിട്ടി. പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇനിയും കുറെ നൂലാമാലകൾ ഉണ്ടല്ലേ, പഞ്ചായത്തിന്റെ അനുവാദം വേണോ, അതൊക്കെ എങ്ങനെയായിരുന്നു?
2: പഞ്ചായത്തിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തില് മില്ലറ്റ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് തന്നെ നമ്മളെ പ്രൊജക്റ്റാണ് ആട് അവര് വെച്ചത്. അപ്പൊ നമുക്ക് തന്നെ അത് പാസ്സാക്കി തരാൻ വിയ്യ ഒരു ജിജേഷ് സാറ്. ഇപ്പോ അവര് പഞ്ചായത്തിൽ നിന്ന് മാറി അജാനൂർ പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫറായി. സാറ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യം വിളിച്ചു ചോദിക്കും, അത് ഉദ്ഘാടനം വരെ സാറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: നിങ്ങൾ എന്തായാലും ഒരു ഈയൊരു മില്ലറ്റ് ചെറുധാന്യത്തെ പറ്റി നിങ്ങൾ ആദ്യമായിട്ട് കേട്ടതാണ്. അപ്പൊ നിങ്ങളെ ആകർഷിച്ച ഘടകം എന്തായിരുന്നു, ഇതിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് തുടങ്ങാമെന്ന് നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസ് തോന്നണല്ലോ, നിങ്ങൾക്ക് തന്നെ ഒരു ഇത് വേണല്ലോ, എന്തൊക്കെയായിരുന്നു അതിന്റെ? ക്ലാസ് കേട്ടപ്പോ നിങ്ങൾക്ക് കിട്ടിയത് എന്തായിരുന്നു?
0: അതെ, നമ്മളും ആദ്യമായിട്ടാണ് മില്ലറ്റിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, മില്ലറ്റ് കാണുന്നത്. മുത്താറി അല്ലാതെ വേറൊരു മില്ലറ്റ് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വന്നു ചാമ, തിന, വരക്, സ്വർഗം, അതുപോലെ ഒരുപാട് മില്ലറ്റിനെ കുറിച്ചിട്ട് ക്ലാസ് കേട്ടു, അതൊക്കെ കണ്ടു. ആ കണ്ടതിന് ശേഷം നമുക്ക് തോന്നി ഇതൊക്കെ ഇത്തിരി പോകുന്ന കുഞ്ഞന്മാരാണെങ്കിലും നല്ലൊരു ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമുക്കിത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു ഇത് വേണമല്ലോ. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കുമ്പോഴും തോന്നി ഇത് നല്ലൊരു സാധനം തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രോഷറൊക്കെ അടിച്ചു.
1: അപ്പൊ കയ്യിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പാക്കറ്റിന്റെ ഒപ്പം കൂടി കൊടുക്കും,
0: ഈ ബ്രോഷറും കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്.
1: 2 കൊല്ലം അല്ലെ, 24 തുടങ്ങിയ സംരംഭമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ലോണ് എടുത്തിട്ടുണ്ടല്ലോ, ലോണിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ അടച്ചു തീരാനായോ?
0: ആ, ലോണ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ്.
1: ഇതിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് തന്നെയാണോ അടച്ചു തീർക്കാൻ പറ്റുക?
0: ആ, ചെറിയൊരു വരുമാനം നമ്മൾ ഫസ്റ്റിൽ തന്നെ മാറ്റിവെച്ചു. ലോൺ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നില്ലത്. ഇപ്പോ അത്യാവശ്യം ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്.
1: നിങ്ങൾക്ക് 4 പേർക്കും ഒരു മാറ്റിവെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്?
0: കിട്ടുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കായാലും അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളെല്ലാം നേരാക്കി കൊടുക്കാനും നമുക്ക് ആദ്യമേ അങ്ങനെയാണ് ഉണ്ടായത്. ഒരു ചെറിയൊരു വരുമാനം എന്തായാലും വേണം. നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെലവ് ചെയ്യാനുള്ള ഒരു വഴി വേണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങി. നല്ലൊരു വരുമാനം ഉണ്ട് ഇപ്പൊ.
1: ഇനിയിപ്പോ എന്താണ്, ഇനി പുതിയ പ്രോജക്ടുകൾ ഉണ്ടോ? കുഞ്ഞുകുഞ്ഞായിട്ട് തുടങ്ങി വലിയ വലുതായിട്ട് പോകാൻ തന്നെയാണല്ലോ ഉദ്ദേശിക്കുക. അപ്പൊ നിങ്ങളുടെ 4 പേരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: മാഡത്തോട് നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇനി ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം, നമ്മൾ അറ്റൻഡ് ചെയ്യണം, കൂടുതൽ പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോ സ്ക്വാഷ് ഒക്കെ ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മ ആ സമയത്ത് ക്ലാസ്സിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മുമ്പേ വന്നവർക്കാണ് ആ ക്ലാസ്സൊക്കെ കിട്ടിയിരുന്നത്. അപ്പൊ അതൊക്കെ വീണ്ടും ഒന്ന് ചെയ്യണമെന്ന് മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, മാഡം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ മാഡത്തിന് സമയം ഉണ്ടാകുമ്പോൾ ക്ലാസ്സുകൾ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം.
1: ഇതേപോലെ തന്നെ സംരംഭം തുടങ്ങിയവർ വേറെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ അനുഭവങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ കിട്ടിയോ? എവിടെയെങ്കിലൊക്കെ പോയി കാണാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നോ?
0: അതെ, ഇവിടെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയല്ലോ, രമ്യ സുഹ്ര അവർക്ക് നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ആകെ 2023 ഇങ്ങനെ സിപ്പിസാരി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞത് തന്നെ. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അവര് ഒരുപാട് മേലേക്ക് എത്തി, മെച്ചപ്പെട്ട രീതിയിൽ അവരൊക്കെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഒരു പ്രചോദനമാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന്.
1: അപ്പോ നിങ്ങളുടെ സ്വപ്നം ഇനിയും കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോകട്ടെ. നിങ്ങൾ നാല് പേരും വളരെ ഒരു നമ്മുടെ എന്താ പറയണ്ട നല്ലൊരു ബ്രാൻഡായിട്ട് വരട്ടെ അല്ലേ, ഒരു മില്ലറ്റിന്റെ ഒരു നല്ല ഉൽപാദകരായിട്ട്. അങ്ങനെയുള്ള എത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും കാണാം.
0: ഓക്കെ, താങ്ക് യു.
3: ചെറുധാന്യങ്ങളെ പുതുമയാർന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആരോഗ്യവും നമ്മുടെ ജീവിതശൈലിക്ക് പുതുജീവനും അതിനൊപ്പം വരുമാനവും ഉറപ്പുവരുത്തുന്ന പെരിയയിലെ സാസ് മില്ലറ്റ് യൂണിറ്റിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം കെ വി അനിത, എ സുമിത എന്നിവർ. കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
4: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തുണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 3,800 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,500 രൂപ, തളിപ്പറമ്പ് 4,600 രൂപ, കാഞ്ഞങ്ങാട് 4,900 രൂപ, കാസർഗോഡ് 5,200 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റ്

0: ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, സ്ത്രീകൾക്കായി ഒരു സംഗമവേദി, സ്ത്രീകളുടെ നേട്ടങ്ങൾ, സാമൂഹിക വീക്ഷണങ്ങൾ, വ്യക്തിത്വങ്ങൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരുനേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
0: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.

0: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ ഡി ആർ കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. കെഎസ്ആർടിസി, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖ അല്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് എൽ ഡി എഫ് സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര, വ്യോമ, നാവികസേന, ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: Above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
1: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് യുപിഎസ്സി. 2026 സിവിൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള

0: കിലോഗ്രാം വിഭാഗത്തിൽ മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരീൻ, ലവ്ലിന ബൊർഗോഹെയ്ൻ എന്നീ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ സാങ്കേതിക അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ് പ്രായോഗിക പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്നു. പരിസ്ഥിതി സൌഹൃദ ഉൽപാദന രീതികൾക്ക് ഇന്നുള്ള പ്രാധാന്യം ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ് പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് റേഡിയോ ഗൈഡിൽ. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ CP സിനി, കൂടെ കവിതാനാഥ്. നമസ്കാരം സർ.
3: നമസ്കാരം.
2: നമ്മുടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് പരിപാടിയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ മറ്റു കോഴ്സുകളിൽ നിന്ന് അതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ സാറിന് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: മറ്റ് പോളിടെക്നിക്കുകളിൽ ഒന്നും തന്നെയില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു കോഴ്സാണ് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലുള്ള വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി എന്ന കോഴ്സ്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂരിൽ ഉള്ള 6 വിവിധ പ്രോഗ്രാമുകളിൽ ഒന്നാണ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി. 6 സെമസ്റ്ററുകളിലായി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഡിപ്ലോമ കോഴ്സാണിത്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിൽ വളരെ വേറിട്ട് നിൽക്കുന്ന മികച്ച ജോലി സാധ്യതയുള്ള ഒന്നാണിത്.
2: ഈ മേഖലയിലേക്ക് വരാൻ, ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്തൊക്കെയാണ്?
3: ഈ കോഴ്സിന്റെ അടിസ്ഥാന യോഗ്യത 2 രീതിയിലാണ് ഈ കോഴ്സുകൾ കുട്ടികൾക്ക് ചേരാൻ പറ്റുന്നത്. 1 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ കോഴ്സ്, മറ്റൊന്ന് 2 വർഷത്തെ ലാറ്ററൽ എൻട്രി വഴിയുള്ള ഡിപ്ലോമ കോഴ്സ്. രണ്ടും ഒരേ തരത്തിലുള്ള കോഴ്സാണെങ്കിലും 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് SSLC 50% മാർക്കോടുകൂടി പാസ്സാവുക എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത. എന്നാൽ VHSC അതേപോലെ +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് 2 വർഷം കൊണ്ട് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഈ കോഴ്സ് പഠിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്.
2: ഇന്നത്തെ കാലത്ത് ഈ വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറയാമോ?
3: വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സിൽ 2 പ്രധാന വിഭാഗങ്ങളായാണ് പഠനം നടക്കുന്നത്. 1, വുഡുമായി ബന്ധപ്പെട്ട വിവിധ നിർമ്മാണ മേഖലകളിലേക്ക് വേണ്ട ജോലിക്കാരെ നിർമ്മിക്കുന്നതിനാവശ്യമായ പഠന മേഖലയാണ് ഒരു വിഭാഗം. പേപ്പർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനമാണ് 2-ാമത്തെ ഭാഗമായിട്ടുള്ളത്. ഈ 2 വിഭാഗത്തിനും ആവശ്യമായ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഇന്ന് ഏറെ ഈ കോഴ്സ് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് സമീപകാലങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്റീരിയർ ഡിസൈൻ മേഖല വളരെ വലിയ രീതിയിൽ മുന്നേറുകയാണ്. ആദ്യകാലങ്ങളിൽ ഇന്റീരിയർ ഡിസൈൻ വിവിധ ഓഫീസുകളിലും മറ്റും ഉള്ള കാലഘട്ടങ്ങളിൽ നിന്ന് ഇന്ന് അത് വീടുകളിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെയുണ്ടാവുന്ന വലിയ ജോലി സാധ്യതകൾ ഈ കോഴ്സിന്റെ ഭാവി വളരെ ശോഭനമായി നിൽക്കുന്നതിന് കാരണമാകും.

0: അതുപോലെ ഈ പേപ്പർ നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘട്ടങ്ങളെ കുറിച്ച് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ?
1: പേപ്പർ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പ്രോസസ്സ് കടന്നു പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽ സെലക്ഷൻ തൊട്ടിട്ട് അത് ഫൈനൽ പേപ്പർ ആവുന്നത് വരെയുള്ള വിവിധ സ്റ്റേജുകൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ റീസൈക്ലിംഗ്, ഡീഇങ്കിങ് പ്രോസസ് എന്ന് പറയും. ഇപ്പോൾ വേസ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് വീണ്ടും പേപ്പർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത്. പിന്നെ ബഗാസ് പൾപ്പിംഗ് ഉണ്ട്, അത് ഷുഗർ കെയിൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള അതിന്റെ വേസ്റ്റ് ആണ് ബഗാസ്, അത് യൂസ് ചെയ്തിട്ട് പേപ്പർ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതൊക്കെ കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പഠിക്കാനുണ്ട്.
0: അതുപോലെ തന്നെ മരത്തിൽ നിന്ന് പേപ്പറിലേക്ക് മാറുന്ന പ്രക്രിയയുണ്ട്, അതേ കുറിച്ച് ഒന്ന് പറയാം.
1: ഫസ്റ്റ് ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യും, അതിനെ ചിപ്പിംഗ് എന്ന് പറയും. ചിപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ കുക്കിംഗ് നടത്തും. കുക്കിംഗ് ലാർജ് ഡൈജസ്റ്ററിലാണ്. അതിന് വേണ്ടുന്ന കെമിക്കലിന്റെ വൈറ്റ് ലിക്കർ എന്ന് പറയും. ഈ വൈറ്റ് ലിക്കർ ആഡ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യും. കുക്ക് ചെയ്തതിന് ശേഷം ഈ പൾപ്പിനെ സ്ക്യൂസ് ചെയ്യും. സ്ക്യൂസ് ചെയ്ത് കിട്ടുന്ന ലിക്വിഡിന് ബ്ലാക്ക് ലിക്കർ എന്ന് പറയും. സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഈ വുഡിന്റെ പീസസിനെ റിഫൈൻ ചെയ്യും, അരച്ചെടുക്കും. അപ്പൊ ഇതിനൊരു ബ്രൗൺ കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനെ വാഷ് ചെയ്ത് അതിന്റെ ആ ഒരു ബ്ലാക്ക് കളർ മാറ്റി വൈറ്റ്നെസ് വരുത്തിക്കും. അതിനുശേഷം അതിനെ ബ്ലീച്ച് ചെയ്യും. ബ്ലീച്ച് ചെയ്തതിന് ശേഷം ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യും. ഫൈനലി അത് പേപ്പർ മെഷീനിലേക്ക് കൊടുക്കും. പേപ്പർ മെഷീനിൽ വിവിധ സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വെറ്റൻഡ് പ്രോസസ് എന്ന് പറയും. അവിടെയാണ് ഹെഡ് ബോക്സ് വരുന്നത്. ഹെഡ് ബോക്സിൽ നിന്നുള്ള പൾപ്പ് നേരെ പ്രസ് പാർട്ടിലേക്ക് പോകും. പ്രസ് പാർട്ടിൽ വെച്ചിട്ട് ഈ ഫൈബേഴ്സിനെ റോൾസ് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്യും. അപ്പോൾ ഏകദേശം 60% മോയ്സ്ചർ കണ്ടന്റ് അവിടെ നിന്ന് റിഡ്യൂസ് ആവും. ബാക്കി 40% ഡ്രൈയിങ് ഏരിയ ഉണ്ട്. അവിടെ ഡ്രൈയിങ് സിലിണ്ടേഴ്സ്, സ്റ്റീം ഹീറ്റഡ് ഡ്രൈയിങ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പേപ്പർ ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പേപ്പറിന്റെ കാലൻഡറിങ് സെക്ഷനിലേക്ക് പാസ് ചെയ്ത് വിടും. കാലൻഡറിങ്ങിൽ വെച്ചിട്ട് തിക്നെസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ സ്മൂത്ത്നെസ് വരുത്തിക്കാൻ വേണ്ടിയിട്ടും കാലൻഡറിങ്ങിലാണ് ചെയ്യുന്നത്. ഫൈനലി പേപ്പർ വൈൻഡ് ചെയ്യും. ഇപ്പോൾ റിക്വേർഡ് GSM ഗ്രാം പെർ മീറ്റർ സ്ക്വയറിലുള്ള പേപ്പറാണ് ഓരോ ഇൻഡസ്ട്രിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പേപ്പർ ആ ഒരു പ്രോസസ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ്.
0: ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ.
1: അതെ അതെ.
0: ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
1: ഹാർഡ് വുഡാണ് കൂടുതലായിട്ടും ഫർണിച്ചർ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് വുഡും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലായും യൂസ് ചെയ്യുന്നത് ഹാർഡ് വുഡ്സ് ആണ്. ഹൈ ഡ്യൂറബിലിറ്റി ഉള്ള, ഫംഗൽ ഡീക്കേ ഒക്കെ അറ്റാക്ക് കുറച്ച് ഉള്ള വുഡാണ് ഈ ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. സോഫ്റ്റ് വുഡ് അധികം ഡ്യൂറബിലിറ്റി ഇല്ലാത്ത വുഡാണ്. ഹാർഡ് വുഡാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പക്ഷെ പേപ്പർ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ കൂടുതലും ബാംബൂ, റീഡ് അങ്ങനെയുള്ള വുഡുകളാണ്. ഫൈബർ സ്ട്രെങ്ത് നോക്കിയിട്ടാണ് പേപ്പർ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ സെലക്ഷൻ നടത്തുന്നത്. ഫൈബർ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്.
0: ഈ ക്രാഫ്റ്റ് പ്രോസസ്സ് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ?
1: ക്രാഫ്റ്റ് പ്രോസസ് തന്നെയാണ് കൂടുതൽ ഇൻഡസ്ട്രിയും ഫോളോ ചെയ്യുന്നത്. അവിടെ ഒരു കെമിക്കൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ലിക്കർ എന്ന പേരിൽ ഒരു കെമിക്കലാണ്. കൂടുതലായിട്ടും അതിന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കണ്ടന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പൊല്യൂഷൻ കുറച്ചുകൂടി കുറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ക്രാഫ്റ്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്.
0: റീസൈക്ലിംഗ് ഈ പേപ്പർ നിർമ്മാണത്തിൽ എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
1: റീസൈക്ലിംഗ് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വേസ്റ്റ് ഒരുപാട് കൂടി വരുന്നുണ്ടല്ലോ, അതിനെ വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബെനിഫിറ്റ് ആണല്ലോ. ഇക്കോ ഫ്രണ്ട്ലി ആണ്
0: ഈ പേപ്പർ നിർമ്മാണത്തിൽ. വളരെയധികം
1: സഹായകരമാണ്. മീൻസ് റോ മെറ്റീരിയൽ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇമ്പോർട്ടഡ് പൾപ്പ് വരും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനും കൂടി ഈ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് നല്ലതാണ്. വേസ്റ്റ് പേപ്പർ വീണ്ടും വാട്ടറുമായി മിക്സ് ചെയ്ത് അതിനെ ബ്ലെൻഡ് ചെയ്ത് ഗ്രേ കളറിലുള്ള പൾപ്പാണ് നമുക്ക് കിട്ടുക. അതിന്റെ ബ്ലീച്ചിങ് പ്രോസസ്സിലൂടെ ഗ്രേ കളർ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ആ പൾപ്പ് യൂസ് ചെയ്തിട്ട് പേപ്പർ മെഷീനിൽ വെച്ചിട്ട് പേപ്പറാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നു.
0: ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ പ്രൊഡക്ഷൻ എങ്ങനെ സാധ്യമാക്കാന്ന് പറയാൻ പറ്റും?
1: ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതില് ബ്ലീച്ചിങ് പ്രോസസ്സാണ് കൂടുതലായും കെമിക്കൽ കൂടുതൽ വരുന്നത്, പൊല്യൂഷന് കാരണമാവുന്നത്. അപ്പൊ അതിനുവേണ്ടി ECF പ്രോസസ്, എലമെന്റൽ ക്ലോറിൻ ഫ്രീ ബ്ലീച്ചിങ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. അതേപോലെ ഓസോൺ ബ്ലീച്ചിങ് വരുന്നുണ്ട്. TCF ബ്ലീച്ചിങ്, ടോട്ടലി ക്ലോറിൻ ഫ്രീ ബ്ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സും നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആവും. ക്ലോറിനെ ഒഴിവാക്കുന്ന സമയത്ത് TCF ബ്ലീച്ചിങ് പറയും, ടോട്ടലി ക്ലോറിൻ ഫ്രീ ബ്ലീച്ചിങ്. അത് വരുന്ന സമയത്ത് കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയി ഈ ഒരു പ്രോസസ്സ് നടത്തി കൊണ്ടുപോകാൻ പറ്റും.
0: ഈ പേപ്പർ ക്വാളിറ്റി, അതിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടി എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നിങ്ങൾ വെക്കുന്നത്?
1: അതിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് അതിന്റെ സ്റ്റിഫ്നെസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആവറേജ് ബെൻഡിങ് ലെങ്ത് ആണ്. എത്ര മുന്നോട്ടേക്ക് പോയാൽ പേപ്പർ ബെൻഡ് ആവും എന്ന് നോക്കുന്നു. അതിനൊരു എക്യുപ്മെന്റ് ഉണ്ട്, സ്റ്റിഫ്നെസ് ടെസ്റ്റർ ആണ്. പിന്നെ അതേപോലെ അതിന്റെ GSM മെഷർ ചെയ്യും. അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്, ടെംപ്ലേറ്റ് വെച്ച് കറക്റ്റ് പേപ്പർ കട്ട് ചെയ്യുന്നു. ഇപ്പം ഒരു സാമ്പിൾ മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിലെത്താൻ പറ്റില്ല. പേപ്പർ എന്ന് പറയുന്നത് വലിയൊരു റോളറായിട്ടാണ് വരിക. അപ്പൊ ആ റോളറിന്റെ പല ഭാഗത്തുനിന്നും പേപ്പർ സാമ്പിൾസ് കട്ട് ചെയ്യും. അത് മെഷീൻ ഡയറക്ഷനിലും കട്ട് ചെയ്യും, ക്രോസ് ഡയറക്ഷനിലും കട്ട് ചെയ്യും. അതിൽ ഫൈബറിന്റെ അലൈൻമെന്റ് ഒക്കെ പാരലൽ ആയിരിക്കും. ക്രോസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്

0: നേരെ ക്രോസ് ആയിട്ടുള്ള ഡയറക്ഷനിൽ. അപ്പൊ ഈ രണ്ട് സൈഡിൽ നിന്നും പേപ്പർ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. അതിന്റെ ഓരോ ടെസ്റ്റുകളും, ഇപ്പൊ സ്റ്റിഫ്നെസ് ടെസ്റ്റ് ആണെങ്കിൽ അത് 4 സാമ്പിൾസ് അല്ലെങ്കിൽ 5 സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ആവറേജ് വാല്യൂ ആണ് ഫൈനൽ റിസൾട്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിഫ്നെസ് മാത്രമല്ല, പിന്നെ ബ്രൈറ്റ്നസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ബേസ്റ്റിംഗ് സ്ട്രെങ്ത്. ബേസ്റ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്ര ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്താലും പേപ്പർ ബ്രേക്ക് ആവും എന്നുള്ള ടെസ്റ്റാണ്. പിന്നെ ടിയറിംഗ് ടെസ്റ്റ്, ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫോഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ പോറോസിറ്റി, ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ലൈറ്റ് മസ്റ്റ് നോട്ട് ട്രാൻസ്ഫർ ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നമ്മൾ ഇങ്ക് യൂസ് ചെയ്ത് പേപ്പർ വായിക്കുന്ന സമയത്ത് ഒപ്പാസിറ്റി കുറവാണെങ്കിൽ നേരെ എഴുതിയത് ഇപ്പുറ സൈഡിലേക്ക് മാറും, അപ്പൊ നമുക്ക് ബ്ലറായിട്ടാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഒപ്പാക്ക് ആയിട്ടുള്ള പേപ്പർ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മുടെ ലാബിൽ ചെയ്യുന്നുണ്ട്, പോളിടെക്നിക്കൽ ലാബിൽ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്.
1: വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജിയിലെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അതേക്കുറിച്ച്
0: സതീഷ് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ 6 സെമസ്റ്ററിലായിട്ടാണ് കോഴ്സ് പോകുന്നത്. അതിൽ ഫസ്റ്റ് 2 സെമിലായിട്ട് S1 S2 സെമസ്റ്ററുകളിലായിട്ട് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, എഞ്ചിനീയറിംഗ്, ഡ്രോയിങ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് പഠിക്കുന്നത്. S3 വരുമ്പോൾ കുട്ടികളെ നമ്മുടേതായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് വരും. അതിൽ വുഡ് കെമിസ്ട്രി, വുഡ് പ്രോസസ്സിംഗ്, വുഡ് പ്രോഡക്ട്സ്, അതേപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വരുന്ന സെമസ്റ്ററുകളിൽ പഠിക്കുന്നത്. ഇന്റീരിയർ ഡിസൈനിങ് എന്റർപ്രണർഷിപ്പ് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സും കുട്ടികൾ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലബോറട്ടറിയിലാണെങ്കിൽ വുഡ് കെമിസ്ട്രി ലാബ് ഉണ്ട്, പൾപ്പ് ടെക്നോളജി ലാബ് ഉണ്ട്, പേപ്പർ ടെക്നോളജി ലാബ്, പിന്നെ ഇലക്ട്രിക്കൽ ടെക്നോളജി ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, ഇങ്ങനെയുള്ള ലാബുകളിലൂടെയും കൂടിയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഇപ്പൊ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു കുട്ടി ഒരു വുഡ് കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ ഒരു ഫർണിച്ചർ ആയി അല്ലെങ്കിൽ ഒരു വുഡ് പ്രൊഡക്റ്റായി മാറ്റാം എന്നുള്ളത് കുട്ടികൾക്ക് അറിയാൻ പറ്റും. പിന്നെ പേപ്പറാണെങ്കിൽ ഒരു റോ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫൈനൽ പേപ്പറാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ കുട്ടികൾ അറിയാൻ വേണ്ടി സാധിക്കും.
1: ഈ കോഴ്സ് ഇപ്പം ഇവിടെ കണ്ണൂർ പോളിടെക്നിക്കിൽ മാത്രമേ ഉള്ളൂ?
0: അതെ, കേരളത്തിൽ മുഴുവനായിട്ടും കണ്ണൂർ പോളിടെക്നിക്കിൽ മാത്രമേ കോഴ്സ് ഉള്ളൂ.
1: ശരി. അപ്പൊ ഇതിനുള്ള സീറ്റ് പരിമിതി അതേക്കുറിച്ച് ഒന്ന് പറയാമോ? ഇത്രമാത്രം ഉണ്ടാവും.
2: വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സിന് നിലവിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സിന് 43 സീറ്റും അതേപോലെ ലാറ്ററൽ എൻട്രി കോഴ്സിന് 4 സീറ്റുമാണ് നിലവിലുള്ളത്. കോഴ്സ് ആരംഭിച്ച കാലഘട്ടത്ത് 20 സീറ്റുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ലാറ്ററൽ എൻട്രി കോഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സീറ്റ് 43 ഉയർത്തുകയാണ് ചെയ്തത്.
3: വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ് പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ കേട്ടത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ.

തൊഴിൽ വാർത്തകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് മൈനി വിഭാഗത്തിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 276 ഒഴിവുണ്ട്. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെവിടെയും നിയമനം ലഭിക്കാം. മൈനിംഗ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ നേടിയ ഫുൾ ടൈം ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. SC ST വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാകും. 60,000 മുതൽ 180,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. പരിശീലന കാലയളവിൽ പ്രതിമാസം 60,000 രൂപ ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ E1 ഗ്രേഡിൽ ഓഫീസറായി സ്ഥിരപ്പെടുത്തും. 2026 ഏപ്രിൽ 30 30 വയസ്സ് കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷവും വിമുക്ത ഭടന്മാർക്ക് സേവന കാലയളവിന് അനുസരിച്ചും വയസ്സളവ് ലഭിക്കും. 2025 ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് തെരഞ്ഞെടുപ്പ്. GST ഉൾപ്പെടെ 1180 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്കും കോൾ ഇന്ത്യ ജീവനക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ വിഭാഗങ്ങളിലായി

സീനിയർ മാനേജർ, ജൂനിയർ സയന്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സീനിയർ മാനേജർ തസ്തികയിൽ 123,000 മുതൽ 2,15,900 വരെയും ജൂനിയർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ 67,700 മുതൽ 2,08,700 വരെയും മറ്റ് തസ്തികകളിൽ 35,400 മുതൽ 112,400 വരെയുമാണ് ശമ്പള സ്കെയിൽ. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് www.ernat.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 85 ഒഴിവുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള 2024-2025-2026 വർഷത്തെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ്. അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. 50,000 മുതൽ 160,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 34 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും ഇളവുണ്ടാകും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nhidcl.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിസ്റ്റം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ജിയോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, രാജ്ഭാഷ, കമ്പനി സെക്രട്ടറി തുടങ്ങിയ വിഷയങ്ങളിലായി 660 ഒഴിവുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അനുബന്ധ വിഷയങ്ങളിലായി 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. 1 വർഷത്തെ പരിശീലന കാലത്ത് പ്രതിമാസം 60,000 രൂപ ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ 60,000 മുതൽ 180,000 രൂപ വരെ ശമ്പള സ്കെയിലിൽ നിയമിക്കും. 2026 ഏപ്രിൽ 30 30 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും ഇളവുണ്ടാകും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സളവ് ലഭിക്കും. GST ഉൾപ്പെടെ 1,180 രൂപയാണ് അപേക്ഷ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 11. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അക്കൌണ്ടന്റ്, നഴ്സിംഗ് ഓഫീസർ, ലൈബ്രേറിയൻ, റേഡിയോളജിസ്റ്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ഫാർമസിസ്റ്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nia.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.

진해. ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ആകാശവാണി കണ്ണൂർ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

0: കവിതയിലെ ദൃശ്യങ്ങൾ. ഈ ജയകൃഷ്ണൻ സംസാരിക്കുന്നു.
1: കവിതയുമായിട്ട് സിനിമയെ ചേർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ സിനിമയ്ക്ക് കവിതയുമായി പരോക്ഷമായ ബന്ധമുണ്ട്. നമ്മളൊരു കവിത വായിക്കുമ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു കവിതയെ നമുക്ക് ഒരു സിനിമ പോലെ കാണാൻ പറ്റും. സിനിമയുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന കവിത പെർസ്പെക്റ്റീവ് പോയട്രിയാണ്. അപ്പൊ ഈ പെർസ്പെക്റ്റീവ് പോയട്രി എന്ന് പറയുന്നത് പറയുന്ന ആളുടെ കാഴ്ചപ്പാടിലുള്ളതാണ്. പറയുന്ന ആള് ഒരു പക്ഷേ മൂന്നാമൻ പറയുന്നതാവാം, അതല്ലെങ്കിൽ തന്റെ കഥ പറയുന്നതാവാം. ഞാനിവിടെ ഉദാഹരണമായി പറയുന്നത് മൂന്നാമൻ പറയുന്നതാണ്. അത് വൈലോപ്പിള്ളിയുടെ ജലസേചനം എന്ന കവിതയാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ POV എന്ന് പറയുന്നാൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. സിനിമയിലുള്ള സങ്കേതത്തിൽ അങ്ങനെയേ ഉള്ളൂ, കാഴ്ചക്കാരൻ കാണുന്നതും കഥാപാത്രങ്ങൾ തമ്മിൽ കാണുന്നതും. കാഴ്ചക്കാരൻ കാണുന്നത് സ്ട്രെയിറ്റ് വിഷ്വൽ ആണ്. ഓരോ കഥാപാത്രം പരസ്പരം സംസാരിക്കുമ്പോൾ ഒരാളുടെ കാഴ്ചപ്പാടിൽ മറ്റൊന്നിനെ കാണിക്കും. അതിനെയാണ് POV എന്ന് പറയുന്നത്. POV ആണ് വാസ്തവത്തില് പെർസ്പെക്റ്റീവ് പോയട്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ POV കുറച്ച് കഴിയുമ്പോൾ കാണുന്ന നമ്മൾക്കായിട്ട് നമ്മൾ അറിയാതെ നമ്മളെ അതിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട്. എങ്ങനെയാണ് സിനിമയുടെ കാഴ്ച എന്ന് ബ്രീഫായിട്ട് പഠിക്കണം. മൂന്ന് ദൃശ്യമാണുള്ളത്, മൂന്ന് കാഴ്ച. ഒന്ന് വളരെ സമീപത്തുള്ള ദൃശ്യം, മറ്റൊന്ന് കുറച്ചും കൂടി വലിയ ദൃശ്യം, മറ്റൊന്ന് ദൂരത്തുള്ള ദൃശ്യം. അതിനെ തന്നെ വീണ്ടും പലതായി വിഭജിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണാണ് സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്. കണ്ണാണ് ക്യാമറ. ഒരു ക്യാമറയ്ക്കുള്ള എല്ലാ സാധനവും നമ്മുടെ കണ്ണിനുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ണിനുള്ള എല്ലാ സാധനവും ക്യാമറയ്ക്കുണ്ട്. മുഖ്യമായിട്ട് നമ്മൾ ഈ കാഴ്ച അടുത്തതും മധ്യത്തിലുള്ളതും അകന്നതും കാണുന്നത് ലെൻസ് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ്. അതിന് നമ്മുടെ കണ്ണില് ഒരു ലെൻസ് ഉണ്ട്, നമ്മുടെ കൃഷ്ണമണിക്കുള്ളില്. ക്യാമറയ്ക്കകത്ത് വെളിച്ചത്തെ മെല്ലെ അകത്തേക്ക് കടത്തിവിടുന്നതും വലുതാക്കി വിടുന്നതും ചെറുതാക്കി വിടുന്നതുമായിട്ടുള്ള ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതിന് ഐറിസ് എന്നാണ് പറയുക. നമ്മുടെ കണ്ണിനുമുണ്ട് ഐറിസ്. നമുക്കറിയാം സിനിമ എന്നുള്ളത് ഒരു എല്യൂഷൻ ആണ്. 24 ഫ്രെയിം ഒരു സെക്കൻഡിൽ ഓടുമ്പോൾ ഈ ദൃശ്യം ചലിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. അതിന് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് പറയുക. ആ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വെച്ച് നമ്മൾ സിനിമ കാണുന്നു, 24 ഫ്രെയിം ഓടി കളിക്കുന്നു. അവിടെ വേറൊരു കാര്യം പറയേണ്ടത്, സിനിമ എന്ന് പറയുന്നത് 7 പ്രധാനപ്പെട്ട കലകളുടെയും അതിനെ നിയന്ത്രിക്കുന്ന യന്ത്രത്തിന്റെയും ഒരു കലയാണ്. ഒരു മെക്കാനിക്കൽ ആർട്ടാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, നടനമുണ്ട്, ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്, നാടകം. അങ്ങനെയാണ് 7 കല. ഈ 7 കലർന്നതാണ് സിനിമ എന്നുള്ളത് കൊണ്ട് സിനിമയുണ്ടായ സമയത്ത് ഫ്രഞ്ചിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമാ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ അതിനെ വിളിച്ചത് എസ്പെരാൻഡോ എന്നാണ്. എസ്പെരാൻഡോ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഏതോ ഗ്രാമത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷ ലോകത്തിലുള്ള എല്ലാ ഭാഷകളുടെയും വാക്കുകൾ അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ആ ഭാഷ ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ടാണ് സിനിമയെ ഈ മിശ്രഭാഷ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയും കലകൾ കൂടിക്കലർന്നതാണ്. ഈ ഓരോ കലയും ഓരോ ഭാഷയാണ്. സാഹിത്യം മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത്, ഒട്ടനവധി ഭാഷകളുണ്ട്. അപ്പൊ നൃത്തത്തിന്റെയോ സംഗീതത്തിന്റെയോ അല്ലെങ്കിൽ ശില്പത്തിന്റെയോ ചിത്രത്തിന്റെയോ അതല്ലെങ്കിൽ നാട്യത്തിന്റെയോ നടനത്തിന്റെയോ നാടകത്തിന്റെയോ, നാടകത്തിന്റെ എന്ന് പറയുന്നത് സാഹിത്യമല്ല നാടകം എന്ന് പറയുന്ന ശില്പഭാഷ, ഈ ഭാഷ കലർന്നതുകൊണ്ടാണ് സിനിമയെ എസ്പെരാൻഡോ എന്ന് വിളിച്ചത്. സാഹിത്യമുണ്ട് എന്ന കാരണം കൊണ്ട് അതിൽ കവിതയുടെ അംശമുണ്ടാകും. നൃത്തമുണ്ട് എന്ന് പറയുന്ന കാരണം കൊണ്ട് സിനിമയിൽ കവിതയുണ്ടാകും. എന്താ കാരണം? കവിതയാണ് ലോകത്തിൽ എല്ലാത്തിനും മാനകമായിട്ടുള്ളത്, എല്ലാത്തിൻ്റെയും സ്കെയില്. കവിത പോലെ മനോഹരമായ ചിത്രം, കവിത പോലെ മനോഹരമായിട്ടുള്ള ഫോട്ടോ, കവിത പോലെ മനോഹരമായിട്ടുള്ള ശില്പം, കവിത വെച്ചാണ് നമ്മൾ പറയുക. എന്തിന്? കാൽപന്തിനെ മൈതാനത്ത് കവിത പോലെ കാൽപന്ത് കളിക്കുന്ന ഇന്നാള് നിങ്ങൾ അനൗൺസ് ചെയ്തു പോകുന്നത് കാണാം. പന്ത് കളിക്ക് പോലും കവിതയാണ് മാനകം. അപ്പൊ എല്ലാ കലയും കവിതയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കവിതയും സിനിമയും തമ്മിൽ പരോക്ഷമായ ബന്ധമുണ്ട്. പക്ഷേ കവിതയും സിനിമയുമായി പരോക്ഷമായ ബന്ധമുണ്ടെങ്കിലും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരൊറ്റ അവസ്ഥയേ ഉള്ളൂ. അത് എങ്ങനെയാണ് കവിത കലർന്ന ഒരു സംഗതിയെ, അതിന് കവിത എന്ന് വിളിക്കേണ്ട, അപ്ലൈഡ് പോയട്രി എന്ന് വിളിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ പ്രയുക്ത കവിത, അത് പാട്ടാണ്, സിനിമാ പാട്ട്. പ്രയുക്ത കവിതയും പ്രയുക്ത സംഗീതവും, അപ്ലൈഡ് പോയട്രി ആൻഡ് അപ്ലൈഡ് മ്യൂസിക്. സിനിമാ പാട്ട് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. സിനിമാ പാട്ട് കേൾക്കാതെ, പാട്ട് സിനിമയിൽ തോ എന്തോ ആവട്ടെ, ഈ ഇപ്പോൾ ഉള്ളത് സിനിമയേക്കാൾ കൂടുതൽ നമ്മൾ മറ്റു പാട്ടുകളാണ് കേൾക്കുന്നത്. പല പല ആൽബംസും പല പല ദൃശ്യവാങ്മയങ്ങളുള്ള ഒരുപാട് പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ലോകത്ത് വളരെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരുപാട് വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. 60s ഉണ്ടായിരുന്ന വളരെ പ്രസിദ്ധരായിട്ടുള്ള കുറെ പാട്ടുകാരുണ്ടായിരുന്നു, ഒരുപാട്, ഏതാണ്ട് 1000-ൽ പരം പാട്ടുകാരുണ്ടായിരുന്നു 60s വിദേശത്ത്. പോപ്പ് മ്യൂസിക് എന്ന് കോമൺ ആയിട്ട് പറയുന്ന സാധനം, പോപ്പ് മാത്രമല്ല റോക്ക്, ഇപ്പോ റാപ്പ് എന്നൊക്കെ പറയുന്നത്. പഞ്ചചാമരം എന്ന് പറയുന്ന വൃത്തം അങ്ങനെയാണെങ്കിൽ റാപ്പാണ്. പഞ്ചചാമര വൃത്തം കൃത്യം താളത്തിൽ ചൊല്ലി നോക്കുക, അത് റാപ്പാണ്. ബോബ് മോർലി ലാറ്റിൻ അമേരിക്കയിലത്തെ ഒരു വലിയ പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ബഫലോ സോൾജിയർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എന്താണ് അതിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ആഫ്രിക്കയിലെ വളരെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് വെള്ളക്കാരൻ അവരെ തെരഞ്ഞെടുത്ത് ആഫ്രിക്കക്കാർക്കെതിരായിട്ട് പോരാടാൻ വിടുകയാണ്. അവർക്ക് പോരാടേണ്ടത്, അവർക്ക് നശിപ്പിക്കേണ്ടത് അവരുടെ തന്നെ വംശത്തെയാണ്. വളരെ റേഷ്യലായിട്ടുള്ള വളരെ വംശീയമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതാണ് ബഫലോ സോൾജിയർ എന്ന് പറയുന്ന പാട്ട്. ഞങ്ങള് ആഫ്രിക്കക്കാരാണോ ഞങ്ങൾ മനുഷ്യന്മാരാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ബോബ് മോർലി എഴുതിയത്. ബോബ് മോർലി ചെയ്യുന്നത് റാപ്പിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സംഗതിയാണ്. ഏതാണ്ട് 2000-ൽ കൂടുതൽ പാട്ടുകൾ പാടുകയും ഏതാണ്ട് 1000-ൽ കൂടുതൽ പാട്ടുകളെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്ത ഒരാളാണ് ബോബ് മോർലി. അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന മറ്റൊരു പാട്ടുകാരനാണ് പീറ്റർ തോഷ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ. 50s ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പാട്ടുകാരാണ് ബീറ്റിൽസ് 3 പേരാണ്. 70s കേരളത്തിലെ 80s കാലഘട്ടത്തിലൊക്കെ ഇംഗ്ലീഷ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണി എം, അബ്ബ, OC BISA അങ്ങനെയൊക്കെയുള്ള കുറെ ടീമുകളാണ്. അവരൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ പിങ്ക് ഫ്ലോയിഡ് എന്ന് പറയുന്ന വലിയ വിപ്ലവകാരികളായിട്ടുള്ള ഒരു പാട്ടുകാരുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് വിഷ്വലിനെ കുറിച്ച് പറയാനാട്ടോ, കവിതയില്. പിങ്ക് ഫ്ലോയിഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ മർദ്ദിത വർഗത്തെക്കുറിച്ചാണ്, അതിനെതിരായിട്ടാണ് ഇവർ ഇറക്കിയത്. അവരുടെ ഒറ്റ സംഗതിയുണ്ട്, സ്കൂൾ എന്ന് പറഞ്ഞൊരു ആൽബമുണ്ട്. അതിൽ ഒരു കുട്ടി എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയിട്ട് പഠനം കൊണ്ട് അത് നുറുങ്ങി കഷ്ടമായിട്ട് ആ കുട്ടിയല്ലാതെ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് കൃത്യമായിട്ട് അവര് ആ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ആൽബത്തിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൽബം ഉണ്ട് അവരുടെ. അപ്പൊ ഇങ്ങനെ സംഗീതത്തെ അർത്ഥവത്തായിട്ട് ദൃശ്യവൽക്കരിച്ചിട്ട്, സംഗീതത്തെ അർത്ഥവത്തായി ദൃശ്യവൽക്കരിക്കുന്നതാണല്ലോ സിനിമ, അത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു വിഷയത്തെ എങ്ങനെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്, അതെങ്ങനെയാണ് കവിതയെ ദൃശ്യവൽക്കരിക്കുന്നത് പറയാനായിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ കവിതകളെ, ഇവർ പറയുന്ന വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള കവിതകളെ ദൃശ്യത്തിന്റെ ഭാഷയിലേക്ക് മാറ്റിയിട്ടുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ആൽബംസ് ഉണ്ട്, ബംഗാളിൽ ഒരുപാട് ടീമുകളുണ്ട്, തമിഴ്നാട്ടിൽ ഒരുപാട് ടീമുകളുണ്ട്, ഗദ്ദറിന്റെ നാട്ടില് ഒരുപാടുണ്ട്. ഗദ്ദറിന്റെ പാട്ട് വെച്ചിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരാളെയാണ് ഇവിടെ അത് തുടങ്ങി വെച്ചത്. അതും ഈ ചൊൽക്കെട്ട് രീതിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാത്രമല്ല അതിന് വലിയ സാഹിത്യമോ, നമ്മൾ ഈ പറയുന്ന സുഭ

ശുദ്ധമായ സാഹിത്യമൊന്നുമില്ല, സാധാരണ സംസാരിക്കുന്ന ഭാഷയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് കവിതയുമായിട്ട് സിനിമ ബന്ധപ്പെടുന്നത് എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ജലസേചനം എന്ന കവിത അറിയാലോ, ഇന്ദ്രൻ വൃന്ദാവനത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് ഇന്ദ്രൻ വാശി പിടിച്ച് വെള്ളം മുഴുവൻ തടയുകയാണ്, ജലത്തെ പൂർണ്ണമായി കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തിട്ട് നമുക്കറിയാലോ രണ്ട് സംഗതി കണ്ടിട്ടുണ്ട്, ഒന്ന് ശ്രീകൃഷ്ണനാണ്, മറ്റൊന്ന് ബലരാമൻ. ശ്രീകൃഷ്ണൻ ചെയ്തത്, അതിവർഷമുണ്ടായപ്പോൾ അതിവർഷം തടയാനായിട്ട് ഗോവർദ്ധന പർവ്വതം കയ്യിലെടുത്ത് കുടയായി പിടിച്ചു. അതിന് നേരെ വിപരീതമാണ് ഇവിടെ. ഇവിടെ വലിയ വരൾച്ച ഉണ്ടാവുകയാണ്. വരൾച്ച ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം കൂടി ചെന്ന് ബലരാമനോട് അവരുടെ കംപ്ലൈന്റ് പറയുകയാണ്. ദ്വാരക തന്നിൽ നിന്ന് എത്തിയ ഗോപന്മാർ, ഗോപനോട് ഏറിയ ദുഃഖം കഥിച്ചു ഗോപർ. ഈ വന്ന ഗോപൻ ബലരാമനാണ്. കണ്ടിതോ ഭദ്ര വരണ്ടുപോയി മന്നിടം, കണ്ണുനീർ മാത്രമേ വറ്റാതുള്ളൂ. തൻ പകവീട്ടലാൽ ഇന്ദ്രൻ ജയിക്കുന്നു, തണ്ണീരിനൂഴീരന്നു നിൽക്കേ എന്ന് പറയുമ്പോൾ അപ്പോ എന്താണ് വൃന്ദാവനത്തിന്റെ ഗതി എന്ന്, അല്ലെങ്കിൽ ദ്വാരകയുടെ ഗതി എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ കഷ്ടപ്പാട് പറയാണ്. നെറ്റിയിൽ അടയാളമുള്ള പശുക്കുട്ടി വന്നിട്ട് ഹലായുധന്റെ ബലരാമന്റെ കരം നക്കി നിന്നു വെള്ളം കിട്ടാഞ്ഞിട്ട്. പശുക്കൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഭൂമി മുഴുവൻ വരണ്ടു, എല്ലാ പുല്ലുകളും ചെടികളും മുഴുവൻ ഉണങ്ങിപ്പോയി. അത്തരം ഒരവസ്ഥയിൽ വൃന്ദാവനത്തിലിരുന്നു ഹലായുധൻ ചിന്താഭികൃഷ്ടമാം ചിത്തമോടെ. ഇവിടെ ഞാൻ ഇതിന് വിഷ്വലൈസേഷനിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നത് മനസ്സിൽ കണ്ട് ആലോചിക്കുക. വൃന്ദാവനത്തിലിരുന്നു ഹലായുധൻ ചിന്താഭികൃഷ്ടമാം ചിത്തമോടെ. ഈ ഹലായുധനെ നമുക്ക് എങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചാൽ, ഒരാൾ ചിന്താവിഷ്ടനായിരിക്കുന്നത് കാണിക്കാൻ ഏറ്റവും നല്ലത് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഒരാൾ ഒരിടത്ത് ഒരു കല്ലിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ഇരുന്ന് ആലോചിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ദൃശ്യം മുകളിൽ നിന്നാണ്. ഇതിനെ നമ്മൾ പറയുക ഹൈ ആംഗിൾ ഷോട്ട് എന്നാണ്. മുകളിൽ നിന്ന് നേരെ തലയുടെ മുകളിൽ നിന്നാണെങ്കിൽ അത് ടോപ്പ് ആംഗിളാണ്. ടോപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കാണുന്നതല്ല, തല ഒരു കൊട്ടുപോലെ കാണുന്നതിനെയാണ് ടോപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇയാളെ നമ്മൾ കാണിക്കുന്നത് ഹൈ ആംഗിളിൽ നിന്നാണ്. അയാൾ തല കുമ്പിട്ടിരിക്കുകയാണെന്ന് തോന്നും, വാസ്തവത്തിൽ അയാള് തല കുമ്പിട്ടിരിക്കുകയല്ല. ആ ദൃശ്യത്തിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് ചിന്തിക്കുന്ന ബലരാമനിലേക്കാണ്. ചിന്തിക്കുന്ന ബലരാമന്റെ, ഇത് പല രീതിയിലും പറയട്ടെ, ഞാൻ ഒറ്റ രീതിയിലാണ് പറയണത്, നിങ്ങൾക്ക് ഈ കാഴ്ചകളെ വേറൊരു രീതിയിൽ പറയാം. ബലരാമന്റെ ഒരു സമീപ ദൃശ്യം നമ്മൾ കാണിക്കുന്നു. ഒരാള് ചിന്തിക്കുന്ന സമീപ ദൃശ്യം എന്ന് പറഞ്ഞാൽ അതിനേറ്റവും ഉതകുന്നത് നേരിട്ട് കാണിക്കുന്നതാണോ സമീപത്ത് നിന്ന് കാണിക്കുന്നതാണോ? ഒരാൾ ചിന്തിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്, നമ്മൾ പറയണം ഒബ്വിയസ് ആയിട്ട് കാണിക്കുന്നതാണോ പ്രൊഫൈലായിട്ട് കാണിക്കുന്നതാണോ? തീർച്ചയായിട്ടും പ്രൊഫൈലായിട്ട് കാണിക്കുന്നതാണ്. ഉറപ്പല്ലേ, കാഴ്ച എങ്ങനെയാണ്? അങ്ങനെ ഇരിക്കുന്ന ഹലായുധൻ ചിന്തിച്ച് അടുത്തയാൾ ചെയ്യുന്നത്, പച്ചിലക്കുമ്പിളിൽ തുള്ളുമിളങ്കള്ളിൽ മജ്ജനം ചെയ്യുകയായി തൻ ഹൃദയം. അയാളൊരൽപ്പം സോമരസം കുടിച്ചു. ആ മദ്യത്തിൽ നിന്നാവണം ബുദ്ബുദം പോലൊരു ചിന്ത പൊങ്ങി എന്നാണ് പറയണത് വൈലോപ്പള്ളി. ഈ ബുദ്ബുദം പോലെ ചിന്ത പൊങ്ങുന്നത് പിന്നെയാള് ഇവളോട് സംസാരിക്കാനായി പോകുന്നതാണ്. ആരോട്? കാളിന്തിയോട്. എന്താണ് കാളിന്തിയോട് പറയുന്നത്? നീ ഈ പാവപ്പെട്ട ആളുകൾക്ക് വെള്ളമില്ലാത്ത ഇടത്തേക്ക് നീ വെള്ളം കൊടുക്കണം എന്ന് പറയാനാണ് അദ്ദേഹം പോകുന്നത്. അവിടെ ഹലായുധൻ എഴുന്നേൽക്കുന്നു. ഹലായുധൻ എഴുന്നേറ്റ് ഒരു ഇത്ര എഴുന്നേൽക്കുന്നു, ക്ലോസ്. ഹലായുധൻ നടക്കുന്നു. ഈ നടക്കുന്നത് മെല്ലെയാവോ വേഗത്തിലാവോ? ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരാളോടൊരു കാര്യം പറയാൻ പോകുന്നത് ഒരിക്കലും ആയാസത്തിലാവില്ല, വേഗത്തിലാണ് പോവുക. ഞാനീ പറയുന്ന ദൃശ്യത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ, സിനിമയുടെ കാഴ്ച എങ്ങനെയാണ് കവിതയിൽ വരുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം പറയുകയാണ്, ഇങ്ങനെ ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രോളിയിൽ പോയിക്കൊണ്ടിരിക്കും ഷോട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ട്രോളിയിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് വളരെ തിടുക്കമുള്ളൊരു സംഗതിയാണ്. ഉടനെ ക്യാമറ കയ്യിലെടുക്കുകയാണ് ചെയ്യുക. ഹാൻഡലിൻ്റെ ഗിംബലിനൊരു ജെർക്കുണ്ട്. എങ്ങനെ നിങ്ങൾ ഗിംബിൽ കൊണ്ടുപോയാലും ഒരു ജെർക്കുണ്ട്. ആ ജെർക്കിലാണ് ഇയാൾ പോകുന്നത്. ഇയാൾ പോയിട്ട് പറയാണ്, നീ ഒന്ന് നോക്കൂ കാളിന്തജേ, ഈ ചോരയും നീരും പറ്റിപ്പോയ ഈ ഗോകുലത്തെ നീ ഒന്ന് കാണുക. നീ നിന്റെ കയ്യിലുള്ള വെള്ളമെടുത്തവർക്ക് കൊടുക്കുക. എല്ലാ എന്താ പറയുക, പുല്ലിനും എല്ലാ ചെടികൾക്കും നിന്റെ വെള്ളം ജീവനമായി

തീരട്ടെ, നിന്റെ കാരുണ്യം നീ എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്ന് ബലരാമൻ പോയി പറയുമ്പോൾ ഗണ്യമാക്കിയില്ല. കളിന്തി മഹർഷിതൻ കന്നി ഈ കള്ളിന്തി കെട്ടലുകൾ അവൾ ഒട്ടും ശ്രദ്ധിച്ചതേയില്ല. കാറ്റിനാൽ കുന്തളം ചീകിച്ചിരിച്ചങ്ങ് കാട്ടിലെ സുന്ദരി പോയി മറഞ്ഞാൾ. കാറ്റുകൊണ്ട് തലമാടിയൊതുക്കി ഇയാൾക്ക് ഒരു ലേശം പോലും ശ്രദ്ധ കൊടുക്കാതെ ഒറ്റ പോക്കാണ് ഇവള്. അതോടുകൂടി ഹലായുധനെ നമ്മൾ കാണുന്നത് ദേഷ്യത്തിലാണ്. ദേഷ്യത്തിൽ ഹലായു ഒരാളെ തയ്യാറെടുത്തത്, അതായത് നമ്മൾ പറയണ ഒരാക്രമത്തിന് തയ്യാറെടുത്ത് കാണുമ്പോൾ അവിടെ ദൃശ്യം എവിടെയായിരിക്കും ഇരിക്കുക? ഏതാണ്ട് നേരിട്ടാവോ മേലെയാവോ അല്പം താഴെയാവോ? താഴെയാണ്, ലോവർ ആംഗിളിലാണ് നമ്മൾ അയാളെ കാണുക. ലോവർ ആംഗിളിൽ കാണുമ്പോഴേ ഇയാൾ തയ്യാറെടുത്തിരിക്കണോ എന്ന് നമുക്ക് തോന്നുള്ളൂ. ഈ ഹലം കലപ്പ തോളിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്നെ ഞാൻ ഈ ഭൂമി മുഴുവൻ വലിച്ചഴയ്ക്കും, വിടില്ല നിന്നെ ഞാൻ. ഈ ഭൂമി മുഴുവൻ നിന്നെ ഞാൻ വലിച്ചഴച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകും, വെള്ളം ഞാൻ കുടിപ്പിക്കുമെന്നാണ്. അത് കഴിഞ്ഞ് ഇയാളെ കലപ്പ കൊണ്ട് വലിച്ചടച്ച് കൊണ്ടുപോവുകയാണ് കാളിന്തിയെ പല ദിശയിലേക്കും. വൈലോപ്പള്ളി പറയുന്നു, ഇദ്ദേഹം കലപ്പ കൊണ്ട് ഉഴുന്നു പോകുമ്പോൾ വിയർപ്പിറ്റു വീഴുന്ന വഴിയിൽ വളരെ ഒതുങ്ങി ചെറിയ കുല്യകളിലൂടെ ഇവൾ സഞ്ചരിച്ചു. ഇവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങൾക്ക് ഒരുപാട് സാധ്യതയാണ്. പൊട്ടിയൊഴുകുന്ന വെള്ളത്തിന്റെ കൂടെ നമുക്ക് മുകളിൽ ഇങ്ങനെ പോവാം, ദൃശ്യമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പല ദൃശ്യങ്ങളും വന്ന് പിന്നീട് കാണുന്നത് ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്ന ദ്വാരകയ്ക്ക് വെള്ളം കിട്ടിയതോടുകൂടി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അത് ആദ്യം അദ്ദേഹം പറയുന്നത്, ദാഹം ശമിക്കാതെ വെള്ളത്തിനായി കാത്തുകെട്ടിക്കിടന്നിരുന്ന മൺകട്ടകൾ വെള്ളം വന്നതോടുകൂടി കുതിർന്ന് വെള്ളത്തിലേക്ക് വീണു എന്നാണ്. എല്ലാ തോടിന്റെയും എല്ലാ കുല്യകളുടെയും അരികിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും പുല്ലും ചെടിയും വളരാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്ന് കൊണ്ടൊരു സിനിമയുടെ വേറൊരു സങ്കേതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ചെടികളുമെല്ലാം വളർന്നു തുടങ്ങി, പുഷ്പിച്ചു, കായുണ്ടായി, പശുക്കൾ കുഞ്ഞുങ്ങൾക്ക് ധാരാളം പാല് അകിട് ചുവഴ്ത്തി കൊടുത്തു, കുട്ടികൾ പാല് കുടിച്ചൊരിടത്ത് മയങ്ങി. പശുക്കളാകട്ടെ കുട്ടികൾക്ക് പാല് കൊടുത്ത് സന്തോഷത്തിൽ വൃക്ഷത്തിന്റെ ചോട്ടില് കാളിന്തിയെ നോക്കി കിടന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന സിനിമയുടെ സങ്കേതം മൊണ്ടാഷ് എന്ന് പറയുന്ന സങ്കേതമാണ്. MONTAGE, മൊണ്ടേജ് അല്ല, മൊണ്ടാഷ് ആണ്. 12 തരം മൊണ്ടാഷ് ഉണ്ട്. അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ആ രണ്ടെണ്ണത്തിൻ്റെ ഒന്നിൻ്റെ പേര് നെറേറ്റീവ് മൊണ്ടാഷ് എന്നും മറ്റൊന്നിൻ്റെ പേര് എക്സ്പ്രസീവ് മൊണ്ടാഷ് എന്നുമാണ്. സെർഗി ഐസൻസ്റ്റീൻ്റെ റഷ്യൻ ഫിലിം ബാറ്റിൽ ഷിപ്പ് പൊതംകിൻ എന്ന് പറയുന്ന സിനിമ കാണുക. ബാറ്റിൽ ഷിപ്പ് പൊതംകിനിലാണ് ഏറ്റവും സമർത്ഥമായിട്ട് ഈ സംഗീതം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒഡേസ പടവുകൾ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. പട്ടാളക്കാർ വെടിവെച്ചിടുകയാണ് സിവിലിയൻസിനെ. ഈ ഒഡേസ പടവുകൾ എന്ന് പറയുന്ന ആ സീക്വൻസിന് സമാനമായിട്ട് ഒരു ചിത്രം ലോകത്തുണ്ടെങ്കിൽ അത് പിക്കാസോയുടെ ഗർണിക്കയാണ്. എങ്ങനെയായിരിക്കും ഗർണിക്ക നമ്മൾ കാണുക നമ്മുടെ കണ്ണുകൊണ്ട്? ഗർണിക്ക എന്ന് പറയുന്ന ചിത്രത്തിൽ അനേകം കഷ്ണങ്ങൾ കിടക്കുകയാണ്. ഇൻസ്റ്റാലേഷനൊക്കെ നമ്മൾ ഇന്ന് പറയുന്നത് അദ്ദേഹം അന്ന് ക്യാൻവാസിൽ വരച്ചിട്ടിട്ടുണ്ട് പിക്കാസോ. നമ്മൾ ഒരു സ്ഥലത്തിന് തുടങ്ങിയിട്ട് നമ്മുടെ കണ്ണാണ് സഞ്ചരിക്കുക, നമ്മളല്ല. ഒരു ഇമേജിൽ നിന്ന് നമ്മളിങ്ങനെ പോയിട്ട് ആ ഇമേജ് മുഴുവൻ പൂർത്തിയാക്കി വരുമ്പോൾ ഫ്രാങ്കോ നടത്തിയ ഗർണിക്ക മാർക്കറ്റിൽ ഫ്രാങ്കോ നടത്തിയിട്ടുള്ള അക്രമം എന്താണെന്ന് നമ്മൾക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിക്കും. ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ലക്ഷണമായിട്ടുള്ള ചിത്രമാണ് ഗർണിക്ക. വലിയ പാഠഭേദങ്ങളുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ മൊണ്ടാഷ് ഉപയോഗിക്കുകയാണ്. ഞാൻ രണ്ട് മൊണ്ടാഷിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് നെറേറ്റീവ്, മറ്റൊന്ന് എക്സ്പ്രസീവ്. നെറേറ്റീവ് മൊണ്ടേഷ് എന്താണെന്ന് ചോദിച്ചാൽ, മുൻകാലങ്ങളിൽ ചിത്രങ്ങളിൽ ഒരു ചിത്രം പോയിട്ട് പുതിയൊരു ചിത്രം വേറെ വരും, ഒരു മറ്റൊരു ചിത്രം പോവും അത് വേറെ വരും. അതിന് സാധാരണഗതിയിൽ അതിൻ്റെ ഭാഷ പറയുക ഡിസോൾവ് എന്നാണ്. ഡിസോൾവ് എന്ന് പറയുന്ന ഒരു സങ്കേതമാണത്. പല സങ്കേതങ്ങളുണ്ട്. ഡിസോൾവ് ഈ നെറേറ്റീവ് മൊണ്ടാഷ് പറ്റതാണ്, നെറേഷൻ ഉപയോഗിക്കുന്നതാണത്. എക്സ്പ്രസീവ് മൊണ്ടാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടിൽ നിന്ന് വേറൊരു ഷോട്ടിലേക്ക് പോകുമ്പോൾ അതൊരു എക്സ്പ്രഷനായി തീരും. അത് ഐസൻസ്റ്റീൻ ഉണ്ടാക്കിയിട്ടുള്ളത് മാർക്സിയൻ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിദ്ധാന്തമുണ്ട്, നമ്മൾ സാധാരണ പറയും വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയും.

0: ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം? തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ് എന്നാണ് പറയുക. എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക എന്ന് ചോദിച്ചാൽ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്നാണ് പറയുക. അതായത് ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല, മൂന്നാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒന്ന്, രണ്ടാമത്തത് രണ്ട്, മൂന്നാമത്തത് മൂന്ന്. മൂന്ന് സംഗതികളെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അത് മൂന്നോ നാലോ അഞ്ചോ അർത്ഥത്തിലേക്ക് പോകുന്നു. അതിനെ എങ്ങനെയാണ് അദ്ദേഹം ഐസൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്? ഐസൻസ്റ്റീൻ അല്ല ആക്ച്വലി ഇതിൻ്റെ ആള്. ലിയോ കുളേഷാവ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു സൈദ്ധാന്തികനാണ്. അദ്ദേഹമാണ് മൊട്ടേഷനെ കുറിച്ച് ആദ്യം സംസാരിച്ചത്. അതായത് ഉദാഹരണം ഞാൻ പറയാം, ഒരു ചിരിക്കുന്ന മുഖം, ഒരു കരയുന്ന മുഖം, ഒരു പാത്രം ഭക്ഷണം, ഒരു തോക്ക്, നാല് ഇമേജാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ചിരിക്കുന്ന മുഖം നമ്മൾ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഷോട്ട് ചിരിക്കുന്ന മുഖം, രണ്ടാമത്തെ ഷോട്ട് ഭക്ഷണം, മൂന്നാമത്തെ ഷോട്ട് തോക്ക്, നാലാമത്തെ ഷോട്ട് കരയുന്നത്. എങ്ങനെയാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഭക്ഷണം കണ്ടപ്പോൾ ഒരാൾ ചിരിക്കുന്നു, ആ ആൾ തോക്ക് കണ്ടപ്പോൾ കരയുന്നു. മറിച്ച് തിരിച്ചിടുക, അത് ഒരു തോക്ക്, ഒരു കരയുന്ന മുഖം, ഒരു ഭക്ഷണം, ഒരു ചിരിച്ച മുഖം. തോക്ക് കണ്ടപ്പോൾ കരഞ്ഞാള്, ഭക്ഷണം കണ്ടപ്പോൾ ചിരിച്ചു. ഇതിനെ നമുക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നാല് കൊണ്ട് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് 4x4 16 കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. ഒരു മൈക്ക്, ഒരു ചിരിക്കുന്ന ആള്, ഒരു സംഭാഷണം ചെയ്യുന്ന ആള്. ഇപ്പോഴും നിങ്ങൾ സിനിമയിൽ ഇപ്പോഴും ഇന്നും ഉപയോഗിക്കുന്ന സങ്കേതം തന്നെയാണത്. സംസാരിക്കുന്ന ആളുടെ ഒരു ക്ലോസപ്പ്, മൈക്കിന്റെ ഒരു ക്ലോസപ്പ്, കാണികളുടെ ഒരു വലിയ വിശദമായിട്ടുള്ളൊരു ചിത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇയാളെ കൊല്ലാനിരിക്കുന്ന ബോംബ് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളുടെ ക്ലോസപ്പ്. ഇത് അടുപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗം വർദ്ധിക്കും. ഓടുന്ന വണ്ടി, മറ്റേ ശ്രീനിവാസൻ മറ്റേ സിനിമയിൽ പറയില്ലേ, അവിടെ പാല് കാച്ചൽ, ഇവിടെ ശവർക്കലോ, അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനമുണ്ട്. അത് മൊണ്ടേഷൻ ആ സങ്കേതം. അത് നമ്മൾ ഹ്യൂമറായിട്ട് എടുക്കുകയല്ല വേണ്ടത്, അതിനകത്ത് മൊണ്ടേഷനാണ് സങ്കേതം. ഓടുന്ന പെണ്ണും അവിടുന്ന് വരുന്ന വണ്ടിയും ഇത് കണ്ട് പിന്നാലെ ഓടുന്ന വേറൊരാളുടെ ഭീതിയാർന്ന മുഖവും അടുപ്പിച്ചടുപ്പിച്ച് കാണിക്കുമ്പോൾ ഒരു വലിയ അർത്ഥതലം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ അർത്ഥതലം ഉണ്ടാക്കുന്നതിനെയാണ് എക്സ്പ്രസീവ് മൊണ്ടേഷൻ എന്ന് പറയുന്നത്. ഒഡേസെ പടവുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. പല പല ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. വെടി വെക്കുന്നത്, പോലീസ് വെടിവെക്കുന്നത്, അതായത് പോലീസിലെ പട്ടാളം അവരുടെ തോക്കിന്റെ കുഴല്, അവരുടെ പല പല ഭാഗത്തുള്ള പല കഷ്ണങ്ങൾ, പല ഖണ്ഡങ്ങൾ, അതുപോലെ ഒരു വണ്ടി, ഒരു കുഞ്ഞുമായിട്ട് ഒരു പാരാംബുലേറ്റർ, പാരാംബുലേറ്റർ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ, കുട്ടികളെ ഇരുത്തി കൊണ്ടുപോകുന്ന, ഇങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടി. ആ വണ്ടി ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് വേർപെട്ടിട്ട് ആ പടി ഇറങ്ങി വരുന്നു. ഒഡേസ പടവുകൾ ഇറങ്ങി വരുന്നു, ഒഡേസ കൊട്ടാരത്തിന്റെ പടവുകൾ ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞിട്ട് അതിലിടയ്ക്ക് ഒരു വൃദ്ധ കണ്ണിന് വെടിയേൽക്കുന്നു. വൃദ്ധയുടെ വേറൊരാള് ഒരു ലാമ്പുമായി പുറത്തേക്ക് വരുന്നു. ഇതേ സാധനം ഗർണിക്കയിലുണ്ട്. ഗർണിക്കയിൽ ഒരു ലാമ്പുണ്ട്, ഒരു വെടി കൊണ്ട വൃദ്ധയുണ്ട്, ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം, എനിക്ക് തോന്നുന്നത് ഐസൻസ്റ്റീനാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്, ഐസൻസ്റ്റീനാൽ ആകൃഷ്ടനായിട്ടുണ്ടാവണം പിക്കാസോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെവിടെയാണ് ഇതിൻ്റെ ശക്തമായ ഉപയോഗം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സിംഹത്തിന്റെ പ്രതിമ കാണിക്കുന്നുണ്ട് ഒഡേസോ സ്റ്റെപ്സിൽ. ആദ്യം കാണിക്കുന്നത് ഒരു സിംഹത്തിന്റെ പ്രതിമ മുകളിൽ നിന്ന്, ടോപ്പ് ആംഗിളിൽ നിന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സിംഹത്തിന്റെ മുഖം നോർമൽ ആംഗിളിൽ സിംഹം ഇങ്ങനെ നോക്കിയിരിക്കുന്നതായി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സിംഹം നമ്മളെ നോക്കുന്ന പോലെ മുൻപിൽ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിംഹത്തെ അടിയിൽ നിന്ന് കാണിക്കുന്നു. എന്താ നമുക്ക് തോന്നുക? വളരെ ശാന്തനായി കിടക്കുന്ന സിംഹം ഈ ദാരുണ ദൃശ്യം കണ്ടിട്ട് ഉണർന്നു എന്നല്ലേ തോന്നുക? ഒരു സിംഹം ശാന്തമായി ഇരിക്കുന്നത് മുകളിൽ നിന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് സിംഹത്തിന്റെ സൈഡ് വ്യൂ കാണിക്കുന്നു. അത് കഴിഞ്ഞ് സിംഹത്തിന്റെ നമ്മളെ നേർക്ക്, സിംഹം വായ പൊളിച്ചിട്ടായിരിക്കുമല്ലോ ഇരിക്കുക ഏത് പ്രതിമയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് സിംഹത്തിന്റെ അടി, അതായത് ലോവർ ആംഗിളിലാണ് കാണിക്കുന്നത്. അപ്പൊ സിംഹത്തെ നമുക്ക് എങ്ങനെയല്ലേ തോന്നുക? അപ്പോ ഇത് സ്പീഡിൽ കാണിച്ചാൽ ശാന്തമായി ഉറങ്ങുന്ന സിംഹം പ്രതിമ ഈ ദാരുണ ദൃശ്യം കണ്ട് ഉണരുന്നു എന്നർത്ഥം വരും. ഇതാണ് എക്സ്പ്രസീവ് മൊണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എക്സ്പ്രസീവ് മൊണ്ടേഷൻ ഈ അർത്ഥം കാണിക്കാനല്ല, ഈ ഉണ്ടായിട്ടുള്ള ചിത്രങ്ങൾ, ഉണങ്ങിക്കിടക്കുന്ന മണ്ണ്, ആ മണ്ണിലേക്ക് വെള്ളം വരുന്നു, അത് കഴിഞ്ഞ് എല്ലാ ഭാഗത്തും പൂക്കൾ കിളിർക്കുന്നു, എല്ലാ ഭാഗത്തും ചെടികൾ കിളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു. അതാണ് പറയണത്, ഈ തെമ്പാടിയിലെ തെമ്മാടി കുട്ടികൾ പഴങ്ങളെടുത്ത് അമ്മാനമാടി എന്നാണ് പറയണത് വൈലപ്പള്ളി. ആ കുട്ടികള് വീതി തോറും, അതാണ് അമ്പാടി തെമ്മാടി കുട്ടികള് പഴങ്ങളെടുത്ത് അമ്മാനമാടുന്ന അത്ര സമൃദ്ധമായി എന്നാണ്. ഇതിനൊക്കെ പുറമെ കവിതയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എങ്ങനെയാണ് രണ്ട് ഇമേജുകളെ ചേർത്ത് വെച്ച് ഒരു വലിയ കാര്യം പറയുക എന്ന് അതിവിദഗ്ധമായി വയലോപ്പുള്ളി അതിൽ കാണിച്ചിട്ടുണ്ട്. പൊന്തി ദധി മദനോത്സവം. ദധി എന്ന് പറഞ്ഞാല് തൈരാണ്. തൈര് കടയുന്ന ശബ്ദവും വളകിലുങ്ങുന്ന ശബ്ദവും ചേർന്ന് കേട്ടു എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ വള വാങ്ങാൻ പോയിട്ട് ജീവിക്കാൻ തന്നെ ഗതിയില്ലാതെ ദരിദ്രമായി കിടക്കുകയായിരുന്നു. അവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാലില്ലാതെ പശുക്കൾ ആവലാതി പറഞ്ഞിരുന്ന സ്ഥലമാണ്. അവിടെ കടയാനുള്ള തൈര് കിട്ടണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് ബാക്കി ഉണ്ടാവണ്ടേ തൈര്? അത് കടയുമ്പോ വളകിലിങ്ങുന്ന ശബ്ദം കേട്ടെങ്കിൽ വളയണിഞ്ഞ സുന്ദരിമാരായ സ്ത്രീകൾ അവിടെ ഉണ്ടാവണമെങ്കിൽ അവിടെ സമൃദ്ധിയുടെ മൂർധന്യത്തിലെത്തി എന്നല്ലേ അർത്ഥം? ആ രണ്ട് കാര്യത്തെ അവിടെ അപ്പോൾ സംഭവിച്ചിട്ടുള്ള ആ സമൃദ്ധിയെ ഒരു ശബ്ദബിംബം കൂടി ചേർത്താണ് വയലോപ്പുള്ളി ചിത്രീകരിച്ചിട്ടുള്ളത്. ഇമേജ് പലതുണ്ട്. ഘ്രാണബിംബങ്ങള്, രസനബിംബങ്ങള്, കാഴ്ച, കേൾവി, ശ്രവണം, അഞ്ചെണ്ണം. പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് ഈ അഞ്ചാണ് പഞ്ചേന്ദ്രിയ അനുഭവം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാല് പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾക്കും മുമ്പ് നമുക്കുണ്ടായത് സ്പർശം എന്ന അനുഭവമായിരിക്കണം. മറ്റു നാല് ഇന്ദ്രിയാനുഭവം കേൾവിയാണ്. ശബ്ദവീജികള് നേരിട്ട് നമ്മുടെ ഈ നാളിയിലൂടെ കടന്ന് നമ്മുടെ കർണപടത്തിൽ തട്ടുമ്പോഴാണ്, സ്പർശിക്കുമ്പോഴാണ് കമ്പനമുണ്ടാവുന്നത്. അവിടെ നിന്ന് ആ കമ്പനം നമ്മുടെ കോക്ലിയ എന്ന് പറയുന്ന സംഗതി വഴി പോയിട്ട് തരുണാസ്ഥികൾ കടന്നിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. നമ്മുടെ ശ്രവണത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ശ്രവണത്തിന് കാരണമായിട്ടുള്ള തന്തുക്കളിൽ ചെന്ന് തൊടുന്നത്. അപ്പൊ സ്പർശിക്കണം. കാഴ്ച എവിടെ സ്പർശിച്ചാലാണ് നമുക്ക് കാഴ്ച ഉണ്ടാവുക? റെറ്റിനയാണ്. റെറ്റിനയിൽ സ്പർശിച്ചാലേ ചിത്രം നമ്മൾ കാണുള്ളൂ. മൂക്കിനകത്തുള്ള ഘ്രാണ അതിന് കാരണമായിട്ടുള്ള ചെറിയ ചെറിയ ഞരമ്പുകളിൽ തൊട്ടാൽ മാത്രമാണ്, സ്പർശിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഗന്ധം അറിയുന്നത്. നമ്മുടെ രസമുകുളങ്ങളെ തൊട്ടാൽ മാത്രമാണ് നമുക്ക് രുചി അറിയുന്നത്. അപ്പം ആദ്യം ഉണ്ടായിട്ടുള്ള ഇന്ദ്രിയാനുഭവം എന്തായിരിക്കണം? സ്പർശമായിരിക്കണം. ആവാനാണ് സാധ്യത. അപ്പോ ദൃശ്യമാണിതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദൃശ്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. സിനിമയിൽ നമ്മൾ കാര്യമായി അറിയുന്നത് രണ്ടേ രണ്ട് ഇന്ദ്രിയാനുഭവമേ ഉള്ളൂ. ഒന്ന് ശ്രാവ്യം, മറ്റൊന്ന് ദൃശ്യം. പക്ഷേ സാധാരണഗതിയിൽ ദൃശ്യം മാത്രം മതി എന്നൊക്കെ പറയും. പക്ഷെ അത് ഡീപ്പായിട്ട് നമ്മൾ ആലോചിച്ചാൽ ദൃശ്യം മാത്രമായാൽ നമുക്ക് എന്ത് അനുഭവപ്പെടില്ല? അനുഭവം പൂർണ്ണമാവില്ല. ദൃശ്യം മാത്രം കൊണ്ട് നമുക്ക് ശ്രാവ്യം അനുഭവിച്ചിട്ടില്ല. ലോകപ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്, ദൃശ്യം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ആ ദൃശ്യം കാണുമ്പോൾ ഒരു ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് താനേ വരും. അറ്റുവേഡ് മങ്ക് എന്ന് പറയുന്ന ഒരു ചിത്രകാരന്റെ ഒരു ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വാപൊളിച്ച് കരയുന്ന ഒരാളുടെ ചിത്രം, ആ ചിത്രം നമ്മൾ കാണുമ്പോൾ ഒരാള് അലറി വിളിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യത്തിൽ തന്നെ ഇംപ്ലൈഡ് ആണ് ആ ശബ്ദവും. അത് സിനിമയിൽ ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ സിനിമയിൽ ശബ്ദം കേൾപ്പിക്കണം, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള പശ്ചാത്തല ശബ്ദം കേൾപ്പിക്കണം.
1: കവിതയിലെ ദൃശ്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ഇ ജയകൃഷ്ണൻ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല, പൊന്നാനി. കാവ്യവിചാരം.

കേൾക്കാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീതിലകം. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ നമിത NC പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നാരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ചിലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്നും ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രഹസ്യരേഖകൾ അടക്കം പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനുമാണ് തീരുമാനം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ശംഖു എന്ന കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ സസ്പെൻഡ് ചെയ്തു എന്ന വ്യാജവാർത്ത സമൂഹമാധ്യമത്തിൽ കൂടി പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന DGPക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. ഇത് തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണെന്ന് പരാതിയിൽ പറയുന്നു. കുട്ടിയെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എന്ന തരത്തിലും പ്രചാരണം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനംമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.

0: പേരാണ് അറസ്റ്റിലായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത: ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467211400. ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക്, HST അറബിക്, HST ഫിസിക്കൽ സയൻസ് എന്നീ തസ്തികകളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 9447349295. അങ്കടി മോഗർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 10 രാവിലെ 10 സ്കൂൾ ഹയർ സെക്കൻഡറി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 9446461450. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മുതൽ 1 വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. SSLC, +2, ഏതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497270761. കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൽ മറൈൻ ഡേറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച സർവേയുടെ വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത: ഫിഷറീസ് സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 21-36. ഫോൺ നമ്പർ 0467220257. 0467220257. സേവന വാർത്തകളാണ് കേട്ടത്.

നാളെ രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ, 1 മണിക്ക് മില്ലേനിയം മെലഡീസ്, ഈ മില്ലേനിയത്തിലെ ഭാവഗീതങ്ങൾ

ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊച്ചി തൃക്കാക്കര ഭാരതമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്.
2: സാങ്കേതിക വിദ്യയുടെ വേലിയേറ്റത്തിൽ ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ അറിവിന്റെയും കഴിവിന്റെയും താക്കോൽ ഒരു കൂട്ടം വ്യക്തികളുടെ കൈകളിൽ നിന്ന് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു പുതിയ വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അതാണ് ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ തുറന്ന ഉറവിട നിർമ്മിത ബുദ്ധി. അതായത് ഓപ്പൺ സോഴ്സ് AI. നിർവചനവും ലക്ഷ്യവും എന്താണെന്ന് നമുക്ക് നോക്കാം. AI എന്ന വാക്ക് നമുക്ക് ഇന്ന് സുപരിചിതമാണ്. നമ്മുടെ ഫോണിലെ വോയിസ് അസിസ്റ്റന്റ്, ഓൺലൈൻ ഷോപ്പിംഗിലെ നിർദ്ദേശങ്ങൾ, സിനിമകൾ കാണുമ്പോൾ ലഭിക്കുന്ന ശുപാർശകൾ, ഇതെല്ലാം AI ആണ്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കോഡുകൾ സാധാരണയായി വലിയ സാങ്കേതിക കമ്പനികളുടെ സ്വകാര്യ സ്വത്താണ്, അതായത് പ്രൊപ്രൈറ്ററിയാണ്. ഈ കോഡുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ അവ എന്ത് ഡാറ്റ ഉപയോഗിക്കുന്നു എന്നോ നമുക്ക് അറിയാൻ കഴിയില്ല. ഇവിടെയാണ് ഓപ്പൺ സോഴ്സ് എന്ന ആശയം കടന്നുവരുന്നത്. ഒരു AI മോഡൽ ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ അതിന്റെ പിന്നിലുള്ള കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളടങ്ങിയ സോഴ്സ് കോഡ്, അതിനെ പരിശീലിപ്പിച്ച ഡേറ്റയുടെ ഒരു ഭാഗം, മോഡലിന്റെ ഘടന, അതായത് ആർക്കിടെക്ചർ, എല്ലാം പൊതുസമൂഹത്തിന് സൗജന്യമായി, തികച്ചും സൗജന്യമായി ലഭ്യമാക്കുന്നു. ഓപ്പൺ സോഴ്സ് ലൈസൻസുകൾ അനുസരിച്ച് ആർക്കും ഈ കോഡ് എടുക്കാം, പഠിക്കാം, ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, അത് പങ്കുവയ്ക്കാം. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഇത് AI സാങ്കേതികവിദ്യയെ ജനാധിപത്യവൽക്കരിക്കുന്നു. വലിയ കോർപ്പറേഷനുകളുടെ സാമ്പത്തിക ഭാരം ഇല്ലാതെ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് മുതൽ ഒരു സ്റ്റാർട്ടപ്പിന് വരെ ലോകോത്തര നിലവാരമുള്ള AI ടൂളുകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. അടുത്തതായി ഓപ്പൺ സോഴ്സിന്റെ പ്രധാന നേട്ടങ്ങൾ, ഇന്നൊവേഷൻ, ട്രാൻസ്പെറൻസി, കോസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഓപ്പൺ സോഴ്സ് AIക്ക് മൂന്ന് സുപ്രധാനമായ നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി സഹകരണത്തിലൂടെയുള്ള നവീകരണം, ഇന്നൊവേഷൻ ത്രൂ കൊളാബറേഷൻ, ചുരുക്കമായി നമുക്ക് പറയാം ITC. ലോകത്തിന്റെ വിവിധ കോണുകളിലിരിക്കുന്ന ഏറ്റവും കഴിവുള്ള ഡെവലപ്പർമാർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരു മോഡലിലെ പിഴവുകൾ വേഗത്തിൽ കണ്ടെത്താനും അതിലേക്ക് പുതിയ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നു. ഒരു ചെറിയ കമ്പനി ഒറ്റയ്ക്ക് ഒരു വർഷം കൊണ്ട് വികസിപ്പിക്കാൻ സാധ്യതയുള്ളത് ആയിരക്കണക്കിന് വിദഗ്ധർ ചേരുമ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നു. ഇത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. രണ്ടാമതായി സുതാര്യതയും വിശ്വാസ്യതയും, അതായത് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്, TT. ഒരു മോഡൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഫലം നൽകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ AI എക്സ്പ്ലെയിനബിലിറ്റി എന്ന് പറയും. കോഡ് തുറന്ന നിലയിൽ ലഭ്യമാക്കുമ്പോൾ ഗവേഷകർക്കും സാധാരണക്കാർക്കും അതിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ കഴിയും. ഒരു മോഡലിൽ വർഗപരമായോ ലിംഗപരമായോ ഉള്ള പക്ഷപാതം, ബയാസ്, ഉണ്ടോ എന്ന് തിരിച്ചറിയാനും അത് തിരുത്താനും ഇത് സഹായിക്കും. മൂന്നാമതായി ചെലവ് കുറയ്ക്കൽ, കോസ്റ്റ് റിഡക്ഷൻ, CR. ചെറുകിട സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം AI സോഫ്റ്റ്വെയറുകളുടെ ലൈസൻസിംഗ് ചെലവുകൾ ഭീമമാണ്. എന്നാൽ ഓപ്പൺ സോഴ്സ് AI ഉപയോഗിക്കുമ്പോൾ ലൈസൻസ് ഫീസ് നൽകേണ്ടതില്ല. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നു. കൂടാതെ സ്വന്തം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ ഈ മോഡലുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള സൌകര്യവും ലഭിക്കുന്നു. ഇതിലൂടെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ചെലവുകൾ ലാഭിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഓപ്പൺ സോഴ്സ് AIയും പ്രാദേശിക ഭാഷകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അല്പം

0: ചിന്തിക്കാം. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഓപ്പൺ സോഴ്സ് AIക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ മലയാളം പോലെയുള്ള പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വികസനം മന്ദഗതിയിലാകാനുള്ള ഒരു കാരണം ആവശ്യത്തിന് ഡേറ്റയുടെയും ടൂളുകളുടെയും അഭാവമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഡെവലപ്പർമാർക്ക് ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ഫോർമർ മോഡലുകൾ എടുത്ത് അതിലേക്ക് മലയാളം ഡേറ്റ മാത്രം നൽകി പരിശീലനം നൽകാം. ഇതിനെയാണ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ പ്രാദേശിക സംസാര രീതികളും സ്ലാങ്ങുകളും മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളം സ്പീച്ച് ടു ടെക്സ്റ്റ് സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ ചരിത്രരേഖകളോ സാഹിത്യ ഗ്രന്ഥങ്ങളോ വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള കഴിവ്. ആ കഴിവുള്ള പ്രാദേശിക ഭാഷാ മോഡലുകൾ, ലോക്കൽ ലാംഗ്വേജ് മോഡൽസ് രൂപപ്പെടുത്താൻ കഴിയും. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ ഭരണ ആരോഗ്യ മേഖലകളിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം സാങ്കേതികവിദ്യയുടെ പ്രയോജനം ഇനി ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും അവരുടെ മാതൃഭാഷയിൽ തന്നെ ലഭ്യമാകും. അടുത്തതായി വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴികളും, ചലഞ്ചസ് ആൻഡ് ദി പാത്ത് ഫോർവേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ സോഴ്സ് AI അനന്തമായ സാധ്യതകൾ നൽകുന്നുണ്ടെങ്കിലും അതിന് ചില ഇരുണ്ട വശങ്ങൾ കൂടിയുണ്ട്. വലിയൊരു ശക്തിക്ക് എപ്പോഴും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. ഒന്നാമതായി ദുരുപയോഗം, മിസ്യൂസ്. കോഡ് എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് ദുരുദ്ദേശത്തോടുകൂടിയുള്ള വ്യക്തികൾക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ, ഡീപ് ഫേക്കുകൾ അല്ലെങ്കിൽ ക്ഷുദ്രകരമായ സൈബർ ആക്രമണങ്ങൾ എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. ഇത് സാമൂഹികമായ ധ്രുവീകരണത്തിനും വ്യക്തിഗത സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകാം. രണ്ടാമതായി നിയന്ത്രണങ്ങളുടെ അഭാവം, ലാക്ക് ഓഫ് റെഗുലേഷൻ. തുറന്ന മനസ്സോടെയുള്ള ഈ വികസനം അതിവേഗം വളരുമ്പോൾ അതിനെ ധാർമ്മികമായി നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമങ്ങളും ചട്ടക്കൂടുകളും, എത്തിക്കൽ ഫ്രെയിംവർക്സ് എന്ന് നമുക്ക് പറയാം, ഇപ്പോഴും പൂർണ്ണമായി നിലവിൽ വന്നിട്ടില്ല. ഈ മോഡലുകൾ മനുഷ്യന് ദോഷകരമാകുന്ന ഫലങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഈ വെല്ലുവിളികളെ നമുക്ക് അതിജീവിച്ചേ മതിയാവൂ. ഇതിന് ഗവേഷകരും ഭരണകൂടവും സാധാരണ ഉപയോക്താക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഏതെല്ലാം രീതിയിൽ? AI മോഡലുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള റെഡ് ടീമിംഗ് പോലുള്ള പരിശോധനകൾ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റികൾ സജീവമായി നടത്തണം. മറ്റൊന്ന്, ദുരുപയോഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കണം. എല്ലാറ്റിനും ഉപരിയായി AI സാക്ഷരത, AI ലിറ്ററസി വർദ്ധിപ്പിക്കണം. AI എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഭാവി കാഴ്ചപ്പാടുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓർക്കുക, ഓപ്പൺ സോഴ്സ് AI എന്നത് വെറുമൊരു സാങ്കേതിക മുന്നേറ്റമല്ല, അത് അറിവിന്റെ പങ്കുവയ്ക്കലിന്റെയും കൂട്ടായ വികസനത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയുടെയും പ്രതീകമാണ്. ഭാവിയിൽ AI എന്ന സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ചെറിയ ഗ്രാമങ്ങളിലെ കൃഷി മെച്ചപ്പെടുത്താനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും ഓപ്പൺ സോഴ്സ് ടൂളുകൾ സഹായിക്കും. ഒരു വലിയ കമ്പനിയുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യരാശിയുടെ പൊതു നന്മയ്ക്കായി, ഫോർ ദി പബ്ലിക് ഗുഡ്, സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് ഇത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നായ ഓപ്പൺ സോഴ്സ് AIയെ നമുക്ക് തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. അതിന്റെ വളർച്ചയിൽ നമ്മുടെ പങ്ക് വഹിക്കാം. അതുവഴി ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. അറിവിന്റെ ഈ തുറന്ന ലോകം നമുക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും.
1: ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊച്ചി തൃക്കാക്കര ഭാരതമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോൺ ടി എബ്രഹാം.

0: ஆம், தேவரேத்.
1: சப்த

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ദേവാനന്ദ് പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്. സംഗീതം നിഖിൽ പ്രഭ.

ചിത്രം അയാൾ. പാടിയത് അനുരാധ ശ്രീരാം. രചന ദേവദാസ്. സംഗീതം മോഹൻ സിത്താര.

മണൽ ചിത്രങ്ങൾ എന്ന ചിത്രത്തിൽ എം ജി സ്വരസാഗർ, എം ജി സൂര്യസാഗർ എന്നിവർ പാടിയ ഗാനം. രചന രഞ്ജിത് മാവേലിക്കര, കാട്ടാക്കട പുരുഷോത്തമൻ. സംഗീതം പവിത്രൻ.

കാലചക്രം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമെഴുതി സോനു ശിശുപാൽ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

അറബി പൊന്ന് എന്ന ചിത്രത്തിൽ വിജേഷ് ഗോപാൽ, കെ എസ് ചിത്ര എന്നിവർ പാടിയത്. രചന വിജയ് നായരമ്പലം, സംഗീതം സച്ചിൻ കൈത്താരം.

ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ്ഹിന്ദ്.

5 0 0 24 25